ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:27. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ നമസ്കാരം. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 21, കൊല്ലവർഷം 1201, മേടം 28, 2026 May 11 തിങ്കളാഴ്ച. ശുഭദിനാശംസകളോടെ എല്ലാവർക്കും സ്വാഗതം റിയൽ FM ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക്.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ പി മോഹനൻ.
1: താൻ വളരെയേറെ മോഹിച്ച് സ്ഥാപിച്ച ഒരു സർവകലാശാലയുടെ ആമുഖവാക്യത്തിനു വേണ്ടി, അതിൻ്റെ ഒരു മോട്ടോവിനു വേണ്ടി ഒട്ടേറെ പരതിയിട്ടാകണം മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ഇനി പറയുന്ന ഉപനിഷത് വാക്യത്തിൽ എത്തിച്ചേർന്നത്. എത്ര വിശ്വം ഭവത്തി ഏകനീഡം, എവിടെ ലോകം ഒരു പക്ഷിക്കൂട് പോലെ ചുരുങ്ങി ഒതുങ്ങുന്നുവോ അവിടം. വ്യത്യസ്ത സംസ്കൃതികൾ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സൗന്ദര്യബോധങ്ങൾ എല്ലാം ഒത്തുചേരുന്ന ഒരിടം എന്ന ആ വലിയ സങ്കല്പം. എവിടെ നിന്നായാലും പുതിയ കാറ്റും വെളിച്ചവും ആത്മബോധങ്ങളും അറിവുകളും ഇങ്ങോട്ടൊഴുകിയെത്തട്ടെ എന്ന ഭാരതീയൻ്റെ എക്കാലത്തെയും വലിയ പ്രാർത്ഥന ആമുഖവാക്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് പിറകിൽ ഉണ്ടായിരുന്നിരിക്കണം. സാഹിത്യം ഒന്നേയുള്ളൂ, പല ഭാഷകളിൽ എഴുതപ്പെടുന്നു എന്ന് മാത്രം എന്ന് വിശ്വസിച്ച ലോകസാഹിത്യം എന്ന കാഴ്ചപ്പാടിൻ്റെ ഒരു ആരാധകനായിരുന്നല്ലോ ജർമ്മൻ കവിയായ ഗോയിഥയെ പോലെ തന്നെ നമ്മുടെ മഹാകവിയായ രവീന്ദ്രനാഥ് ടാഗോറും. ഒരു പക്ഷിക്കൂടായി ചുരുങ്ങിയൊതുങ്ങുന്ന ലോകം എന്നതിനർത്ഥം ലോകത്തോളം വളർന്നു വികസിക്കുന്ന ദേശങ്ങൾ എന്നുകൂടിയാണല്ലോ. പ്രാദേശിക ബോധങ്ങളുടെയും സാർവദേശീയ ബോധങ്ങളുടെയും സങ്കോച വികാസങ്ങളിലൂടെയാണ് മനുഷ്യചരിത്രം എക്കാലവും മുന്നോട്ടു പോകുന്നത്. ചവറയിലെ കരിമണലിലാണ് തൻ്റെ അടിവേരുകൾ എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മഹാകവി ONV എങ്ങും എനിക്കൊരു വീടുണ്ട് സ്വന്തമായി എന്ന സാർവദേശീയ വീക്ഷണത്തെയും ഒപ്പം സാത്മീകരിക്കുന്നത് തൻ്റെ സ്വത്തുബോധത്തെ വിശ്വത്തോളം വളർത്തുന്നതിനാലാണ്. ഗോയിഥതൻ മുറ്റത്തെ ഡെയ്സി മലരിനും കാളിദാസൻ്റെ വനജ്യോത്സ്നതൻ മണം എന്ന് പാടാൻ കഴിയുന്നത് ഇക്കാരണത്താൽ തന്നെ. പ്രപഞ്ചമെന്നൊരു തറവാടായി വരമ്പുകൾ കാണാതായി പ്രകടോത്സാഹം നീ ഒഴുകരുതേ വയലാം വയലുടനീളം എന്ന് നമ്മുടെ മറ്റൊരു കവിയും ഇടശ്ശേരി ഗോവിന്ദൻ നായരും ഈ വിശ്വത്തോളമുള്ള വ്യാപ്തിയെ വാഴ്ത്തിപ്പാടുന്നുണ്ടല്ലോ. ആനോ ഭദ്രക്രതവോ യന്തു വിശ്വത എന്ന ഋഗ്വേദവാക്യത്തിൻ്റെ സത്ത തന്നെ ഈ ചിന്തകൾക്ക് പിറകിൽ. എവിടെ നിന്നായാലും ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നായാലും അറിവുകൾ, അറിവിൻ്റെ വെളിച്ചം ഇവിടേക്ക് ഒഴുകിയെത്തട്ടെ എന്ന വലിയ പ്രാർത്ഥന. എന്നാൽ ഇന്ന് പ്രാദേശിക സങ്കുചിതത്വങ്ങൾക്കും പലതരം തീവ്രവാദങ്ങൾക്കും മൗലികവാദങ്ങൾക്കും നടുവിൽ ഈ മഹദർശനം നമുക്കെങ്ങനെ കൈമോശം വന്നു പോയി? ഈ വലിയ ലോകബോധ്യത്തെ നാം പുതിയ ആഗോളവൽക്കരണത്തിൻ്റെ സാമ്പത്തിക യുക്തി കൊണ്ട് പകരം വെച്ചുകൂടാ. സാമ്പത്തിക മൂലധനത്തിൻ്റെ ലോകവിപണിയിലൂടെയുള്ള നിർബാധമായ ഒഴുക്കാണ് ആഗോളവൽക്കരണം എന്ന പുതിയ ആശയത്തിൻ്റെ അടിത്തറ. സ്വതന്ത്രമായ വിപണിക്കപ്പുറം മറ്റൊന്നിലേക്കും തിരിയാത്ത ഈ പുതിയ ലോകബോധ്യത്തിന് മുൻപറഞ്ഞ ആ ഉദാത്ത ആശയവുമായി പുലബന്ധം പോലും ഇല്ല. വിപണികൾ തമ്മിലുള്ള സഹകരണം എന്ന ആശയം പോലും അനുവദിക്കാത്ത, വിപണികൾക്കുമേലുള്ള ആധിപത്യം എന്ന വലിയ ആശയത്തിലേക്ക് മാത്രം അത് വിരൽ ചൂണ്ടുന്നു. ഏത് ചെറിയ ഭാഷയ്ക്കും ഏത് ചെറിയ ഉപസംസ്കൃതിക്കും, സബ് കൾച്ചർ എന്ന് നമ്മൾ പറയുന്ന ഉപസംസ്കൃതികൾക്കും വിശാലമായ മാനവ സംസ്കൃതിയിലേക്ക് വല്ലതുമൊന്നും സംഭാവന ചെയ്യാനുണ്ട് എന്ന ആശയത്തിലേക്ക് എത്തിക്കാൻ പുതിയ ആഗോളവൽക്കരണത്തിന് കഴിയുന്നതേയില്ല. അറിവ് തന്നെയും അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ഒരു അടയാളമായി മാറുന്നു ഈ പുതിയ വ്യവസ്ഥയിൽ. വ്യാസനും വിഘ്നേശ്വരനും എന്ന വലിയൊരു രചനയിൽ ആനന്ദ് സൂചിപ്പിക്കുന്നതുപോലെ അറിവ് വിമോചനത്തിനല്ല അടിമത്തത്തിനാണ് ഉതകുന്നത് എന്ന അവസ്ഥ സംജാതമാകുന്നു. ഒരു മാപ്പിങ്ങിൽ ലോകം മുഴുവൻ നിങ്ങളുടെ കൈവെള്ളയിലായിത്തീരുന്നു. എന്ത്, എവിടെ എന്നത് കൈരേഖ പോലെ നമ്മളുടെ മുമ്പിൽ തെളിയുന്നു. രഹസ്യം എന്ന് ഒന്നില്ല, അല്ലെങ്കിൽ രഹസ്യം മാത്രമേയുള്ളൂ എന്നൊരു പുതിയ അവസ്ഥ. ഒരു വലിയ കുന്നിൽ ഒരല്പം ലോഹമണ്ണുണ്ടെങ്കിൽ ആ കുന്ന് മുഴുവൻ കളച്ചു മറിച്ച് കളയാം എന്ന വ്യാമോഹം, ഇതാകുന്നു പുതിയ കാലത്തിൻ്റെ മുഖമുദ്ര. തേന തെക്തേന ഭുഞ്ചീത, നിങ്ങൾ ആവശ്യമുള്ളത് മുഴുവൻ എടുത്തുകൊള്ളൂ, പക്ഷേ നാളേക്ക് വേണ്ടി പാത്രത്തിൽ ഒരല്പം ബാക്കി വെക്കണം എന്നാണ് ഭാരതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് കേവലമായ ഒരു ദേശീയവാദം അല്ല, ഒരു ദേശം പഠിപ്പിക്കുന്ന വിശാലമായ മാനവിക ബോധമാണ്. ലോകം ഏകനീഡമായി മാറിയിരിക്കുന്നു എന്ന പുതിയ കാലത്തിൻ്റെ ബോധ്യത്തെ പുനർനിർവചിക്കേണ്ടതായിട്ടുണ്ട്. ലോകം വിപണികളിലൂടെയല്ല ഒന്നാകേണ്ടത്, മനുഷ്യ മനസ്സുകളിലൂടെയാണ്.

0: ആഫ്രിക്കയിലെ നാട് അവളുടെ ദുഃഖത്താലേ ഞാൻ കരയുന്നു എന്ന ബോധ്യത്തിലൂടെയാണ് ഏതൊരു ചെറിയ ഭാഷയ്ക്കും, ഒരു നിരക്ഷരൻ്റെ ഒരു സാമാന്യമായ ഉപസംസ്കൃതിക്ക് പോലും ഒരു വലിയ സംഭാവന നൽകാൻ കഴിയും എന്ന ബോധ്യത്തിലാകണം ലോകം ഒന്നാകേണ്ടത്. അല്ലാതെ വിപണികളുടെ ഒന്നുചേരലല്ല പുതിയ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. കൊള്ളാൻ വല്ലതുമൊന്നു കൊടുക്കാനും ഇല്ലാതില്ലൊരു ഉൾച്ചെടിയും ഉദയക്കതിരിനെ മുത്തും മാനവഹൃദയ പനി നീർപ്പൂന്തോപ്പിൽ എന്ന് വൈലോപ്പിള്ളി പറയുന്നതും മറ്റൊരർത്ഥത്തിലല്ല.
1: ഡോക്ടർ കെ പി മോഹനൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചത്. തമിഴ്നാട്ടിൽ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ ഇന്നലെ ചേർന്ന യോഗം തിരഞ്ഞെടുത്തു. അണ്ണാ DMK ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിലാണ് യോഗം. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും A വിജയരാഘവനും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. സ്പെയിനിൽ ഹാൻഡ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിൽ എത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. കപ്പൽ ജീവനക്കാരായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. 2 പേരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസം ആകാനുമാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകത്തിന്റെ പ്രക്ഷേപണം ഇന്ന് രാത്രി 9:30. മോഹൻലാൽ മുഖ്യ കഥാപാത്രത്തിന് ശബ്ദം നൽകുന്ന തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകമാണ് ഇന്ന്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 വിക്കറ്റിന് തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ തോൽപ്പിച്ചിരുന്നു. FM പ്രധാന വാർത്തകളിനെ 8 മണിക്ക് കേൾക്കാം.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനുള്ളിൽ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കാവ്യാഞ്ജലി, പുതിയ ചോറൂണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ കവിത ആലാപനം, OK 5. 6:15 പ്രഭാതവന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 പരിസൺസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, 7:05 ഓപ്പൺ ഫോറം, 7:20 ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം. ഈ പരിപാടിയുടെ സഹപ്രായോജകർ വെനീസിയ ബാത്വേ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം, 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 കേൾക്കാം സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ, 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ ട്രിസ്, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര, 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ, 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്, 8:15 മോർണിംഗ് ന്യൂസ്, 8:30 പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ, 9:02 ഗാനോപഹാരം, 9:15 ബി എം എച്ച് ആരോഗ്യ ജാലകം, 9:30 വാർത്താ തരംഗിണി, 9:45 10:02 10:25 ചലച്ചിത്ര ഗാനങ്ങൾ. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്ത.

0: കാവ്യാഞ്ജലി.
1: വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ പുതിയ ചോറൂണ് എന്ന കവിത ആലപിക്കുന്നത് ഒ.കെ. അഞ്ജു.

0: നിങ്ങൾ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ പുതിയ ചോറൂണ് എന്ന കവിത. ആലപിച്ചത് ഓകെ അഞ്ജു.
1: കാവ്യാഞ്ജലി.

പ്രഭാത വന്ദനം. ഇനി വിശ്വനാഥ അഷ്ടകം, SP ബാലസുബ്രഹ്മണ്യം പാടിയത്.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
3: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: സ്മൃതിമധുരത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനന്റെ സംഗീത സംവിധാനത്തിൽ പി സുശീല പാടിയ ഗാനം. ആദ്യം ചിത്രം പുഷ്പാഞ്ജലി.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
3: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
4: അടുത്ത ഗാനം അങ്കത്തട്ട എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും മാധുരിയും പാടിയത്. ഈ ഗാനം എഴുതിയത് വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: ആഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മന്ദിരത്തിലെ അടുത്ത ഗാനം പി ഭാസ്കരൻ എഴുതി, എ ടി ഉമ്മറിയണമൊരുക്കി, കെ പി ബ്രഹ്മാനന്ദൻ പാടിയത്. ചിത്രം തെക്കൻ കാറ്റ്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
6: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇനി ഇന്ന് കോഴിക്കോട് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ അറിയാം. മുതലക്കുളം മൈതാനത്തിൽ ത്രിവേണി മേക്ക സ്റ്റുഡൻസ് മാർക്കറ്റ് രാവിലെ 10 മണിക്ക് ജില്ലാ കലക്ടർ സ്നേഹിൽകുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. നാടകപ്രവർത്തകൻ കെ വി വിജേഷ് അനുസ്മരണത്തിന്റെ ഭാഗമായുള്ള ഈ ഭൂമിന്റെ പേരാണ് നാടകം ഇന്നു മുതൽ 15-ാം തീയതി വരെ കോഴിക്കോട് നടക്കും. 3 മണിക്ക് ആർട്ട് ഗാലറിയിൽ വിജേഷ് വരച്ച സ്കെച്ചുകളുടെ പ്രദർശനം സംവിധായകൻ അവിര റബേക ഉദ്ഘാടനം ചെയ്യും. നടൻ ഹരീഷ് പേരുടെ അനുസ്മരണ പ്രഭാഷണം നടത്തും. തുടർന്ന് പാനൽ ചർച്ചയുണ്ട്. പുതിയ കാലത്തെ കല, വൈവിധ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള കലാപ്രവർത്തനം. വൈകിട്ട് 3:30 മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇസി ഭരതൻ മെമ്മോറിയൽ സബ് ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ട്. കോംട്രസ്റ്റ് ഗ്രൌണ്ടിൽ നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മാനാഞ്ചിറ ഫെസ്റ്റ് നടക്കുന്നു. വൈകിട്ട് 4:30 മുതൽ അലങ്കാര മത്സ്യപ്രദർശനം. സുക്രതീന്ദ്ര കലാമന്ദിരത്തിൽ DTPC നേതൃത്വത്തിൽ നൃത്താലയ അവതരിപ്പിക്കുന്ന നിസർഗ ഡാൻസ് ഫെസ്റ്റിവൽ 3-ാം ഭാഗം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ വൈകിട്ട് 6:30 ഉദ്ഘാടനം ചെയ്യും.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി. ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര കണ്ടു രാത്രി 9:30. AFC അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് പൊതുഗതാഗത സംവിധാനങ്ങളും കാർപൂളിംഗും കൂടുതൽ ആശ്രയിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ഹൈദരാബാദിലെ റാലിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കാനും ഒരു വർഷത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
0: സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചത്. ജാംനഗറിൽ നിന്ന് വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ക്ഷേത്ര ദർശനത്തിന് ശേഷം പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ അമൃതപർവ തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. AICC നിരീക്ഷകർ റിപ്പോർട്ടും ഹൈക്കമാൻഡ് ചർച്ചയും പൂർത്തിയായെങ്കിലും തീരുമാനം ഇനിയും വൈകിവെക്കുമെന്നാണ് റിപ്പോർട്ട്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഗ്രൂപ്പുകൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സമൂഹമാധ്യമ പ്രചാരണങ്ങളും ശക്തമായതിൽ പാർട്ടി നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്നും AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും A.V. ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗോഹട്ടിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹിമന്തയ്ക്ക് 102 MLA പിന്തുണയുണ്ട്. ഇന്നലെ ലോക്ഭവനിൽ ഗവർണറെ കണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശമുന്നയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിജയ് ഇന്നലെ സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം അവലോകനം ചെയ്തു. പ്രതിപക്ഷ DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ DMKക്ക് ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സാങ്കേതിക നേട്ടങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ദിനാഘോഷം ഉറപ്പാക്കും. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ശാസ്ത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി 2047 വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ വർഷത്തെ ദിനാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. 2024 മാർച്ചിലെ 38 GW 2025 മാർച്ച് ആയപ്പോഴേക്കും 74 GW ഉയർന്നു. പശ്ചിമേഷൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ്

0: പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. സ്പെയിനിൽ ഹാൻഡാ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിൽ എത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാൻ ആവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. 42 ദിവസം ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. കപ്പൽ ജീവനക്കാരായിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. രണ്ടുപേരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും.

0: ജീവനക്കാരായിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. രണ്ടുപേരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം 18 സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. AFC അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷോ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലെബനനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 3-0 കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. തുടർച്ചയായ 3 ജയത്തോടെ 14 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8 സ്ഥാനത്താണ്. ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് എഫ്സിയെ നേരിടും. വൈകിട്ട് 5:30 കൊൽക്കത്തയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 തോൽപ്പിച്ചു. ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയിൽ നേരിടും. വൈകിട്ട് 5:30 മത്സരം. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. ആദ്യ മത്സരത്തിൽ കണ്ണൂർ ജില്ലാ പോലീസും കൊളച്ചേരി ബിൻജാഡ്സും ഏറ്റുമുട്ടും. തലശ്ശേരിയിലും പരിസരത്തും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ചു. പിന്നീട് വയനാട് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കഴിഞ്ഞ 2 കാട്ടുപോത്തിന്റെ സാന്നിധ്യം വനംവകുപ്പ് അധികൃതർ നിരീക്ഷിച്ചു വരികയായിരുന്നു. പാനുണ്ട, വടക്കുംപാട്, കാവുംഭാഗം, കൊളശ്ശേരി എന്നിവിടങ്ങളിലാണ് കാട്ടുപോത്ത് എത്തിയത്. വനപ്രദേശത്ത് നിന്നും ഏകദേശം 13.5 km അകലെയുള്ള ജനസാന്ദ്രതയേറിയ മേഖലയായതിനാൽ കാട്ടുപോത്തിനെ സ്വാഭാവികമായി തുരത്തി ഓടിക്കുന്നത് പ്രായോഗികമായിരുന്നില്ല. നാട്ടുകാരുടെ ആശങ്ക കണക്കിലെടുത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രത്യേക അനുമതിയോടെയാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കാട്ടുപോത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ാണ് തോൽപ്പെട്ടിയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടതെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് വൈശാഖ് അറിയിച്ചു.
0: മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5.34 crore രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32 lakh രൂപയുടെ വർധന. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ ശതാബ്ദി ദീപം തെളിയിക്കും. കോഴിക്കോട് മുക്കം നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിന് പുതിയ സംവിധാനം വെളിച്ചം പകരും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കെണിയിൽപ്പെടുത്തി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത കേസിൽ 3 തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ തിരുവനന്തപുരം സ്വദേശി സൗദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് കോഴിക്കോട്ട് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൗരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു രാത്രി 9:30. AFC അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25. ആകാശവാണി.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: എട്ട് ഏഴിന് കോഴിക്കോട് വഴി കടന്നു പോകുന്ന മുംബൈ ലോക്മാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് 1:20 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നുണ്ട്.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
5: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
6: അഖില കേരള റേഡിയോ നാടകോത്സവം 3rd day, May 12th, ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന, സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
7: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
8: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
6: പുനഃപ്രക്ഷേപണം May 13th, ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
9: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വിപണിയിൽ ഇന്നലെ സ്വർണവില പരിശോധിച്ചാൽ ഗ്രാമിന് 13,965 രൂപ, പവന് 111,720 രൂപ.
9: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
0: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ഇന്നത്തെ ഗാനം.
1: മലയാള ചലച്ചിത്ര സംഗീത രംഗത്തെ സമാനതകളില്ലാത്ത രണ്ട് ഉജ്ജ്വല വ്യക്തിത്വങ്ങളാണ് സംഗീത സംവിധായകൻ ജി ദേവരാജനും ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയും. ഈ രണ്ട് പ്രതിഭാധനർ ആദ്യമായി ഒരുമിക്കുന്നത് ചിത്രമേള എന്ന ചിത്രത്തിലാണ്. ആ സിനിമയെക്കുറിച്ചും പാട്ടുകളെക്കുറിച്ചും അനുസ്മരിക്കുകയാണ് ശ്രീകുമാരൻ തമ്പി.
2: എന്റെ മൂന്നാമത്തെ ചിത്രമാണ് ചിത്രമേള. ചിത്രമേളയിൽ മൂന്ന് ചിത്രങ്ങളുടെ സമാഹാരമായിരുന്നു. അതിലെ പ്രധാന ചിത്രമായ അവസരങ്ങൾക്ക് കഥയും തിരക്കും

ചിത്രമേളയും സംഭാഷണവും പാട്ടുകൾ എഴുതിയ ഞാനാണ്. ചിത്രമേളയിലെ പാട്ടുകൾ എന്ന് നമ്മൾ കേൾക്കുന്നത് ശരിക്കും അവസരങ്ങളിലെ പാട്ടുകളാണ്. അവസരങ്ങൾ എന്ന എൻ്റെ കഥയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയ പാട്ടുകളാണ്. അതാണ് മതം പൊട്ടിച്ചിരിക്കുന്ന മാനം മുതൽ ആകാശ ദീപമേ വരെയുള്ള 8 പാട്ടുകൾ. അപ്പോൾ ആദ്യമായിട്ട് 8 പാട്ടുകൾ യേശുദാസ് ഒരു പടത്തിൽ പാടുന്നതും ചിത്രമേളയിലാണ്. എല്ലാ പാട്ടുകളും യേശുദാസാണ് പാടിയത്. യേശുദാസിന്റെ ശബ്ദമല്ലാതെ എസ് ജാനകിയുടെ ഒരു ശബ്ദം മാത്രം, അതായത് മതം പൊട്ടിച്ചിരിക്കുന്ന മാനത്തിൽ അവസാനത്തെ പല്ലവി ഏറ്റുപെടുന്നത് മാത്രമാണ് ഒരു സ്ത്രീ ശബ്ദം, മറ്റൊരു ശബ്ദം യേശുദാസിന്റെ അല്ലാതെ ചിത്രമേളയിലുള്ളത്.

ചിത്രമേള യേശുദാസനും ഒരു നാഴികക്കല്ലാണ്, എനിക്കും എൻ്റെ വളർച്ചയിലും ഒരു നാഴികക്കല്ലാണ്. ദേവരാജൻ മാഷ്ടറും ഞാനും കൂടെ ആദ്യമായി ചേരുന്ന ചിത്രമായിരുന്നു ചിത്രമേള.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
6: എഴുത്തുകാരുടെ വായന എന്ന് പറയുമ്പോൾ എഴുത്തുകാരെ അവരുടെ ജോലിയിലേക്ക് പ്രേരിപ്പിക്കുന്നത് വായനയാണെന്ന് പറയും. ഒരു വായനയുടെ ഒരു ദീർഘിപ്പിക്കലാണ് ഒരുപക്ഷെ എഴുത്ത്, എക്സ്റ്റൻഷൻ എന്ന അർത്ഥത്തിൽ.
7: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് നോവലിസ്റ്റ് ഇ സന്തോഷ് കുമാർ.
6: എൻ്റെ ജീവിതത്തിലെ വായന എന്ന് പറയുമ്പോൾ ഞാനൊരു നാലാം ക്ലാസ്സിലൊക്കെ തൊട്ട് വായനയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. എൻ്റെ കാരണം

എൻ്റെ അച്ഛൻ കുറച്ച് എഴുതുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നോവലിറങ്ങിയ സന്ദർഭം എനിക്ക് ഓർമ്മ. ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കും, മൂന്നിലോ നാലിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛൻ്റെ നോവലിൻ്റെ ഒരു പ്രത്യേകത, അച്ഛൻ ഉപയോഗിച്ച കഥാപാത്രങ്ങളൊക്കെ ബന്ധുക്കളാണ്, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പരിചിത പ്രദേശങ്ങളാണ്. അപ്പോൾ അത് വായിക്കാനുള്ള ഒരു കൗതുകം കൊണ്ട് ഞങ്ങൾ അക്ഷരം കൂട്ടി വായിക്കുന്ന കാലത്തോട്ട് തന്നെ അത് വായിക്കാറുണ്ടായിരുന്നു. പിന്നീട് വായന കുറച്ചും കൂടി ഒരു സജീവമായിട്ട് ചേരുന്നത് വായനശാലയിലൊരു അംഗത്വം എടുക്കുന്ന സമയത്താണ്. നാലാം ക്ലാസ്സിൽ ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് തൊട്ടടുത്തുള്ളൊരു വായനശാലയിൽ പോയിട്ട് ഒരു അംഗത്തെടുക്കണം. അംഗത്തെടുക്കാൻ പോകുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, ഡ്രാക്കുള എന്നൊരു നോവലിനെ പറ്റി കേട്ടിട്ടുണ്ട്, അത് വായിക്കണം, ഒരു ഭീതി നിറഞ്ഞ നോവലാണെങ്കിൽ അത് വായിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. അന്ന് ഡ്രാക്കുള വായിക്കാനുള്ളൊരു മാനസിക നിലവാരമോ അതിൻ്റെ ഒരു ഒന്നും അറിയില്ല. ഈ കത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നോവൽ എഴുതുക അങ്ങനെയൊക്കെയുള്ള സാമ്പ്രദായികമായിട്ടുള്ള നോവൽ രചനയല്ല ശരിക്കും ഡ്രാക്കുള. എന്നാലും അത് വായിക്കാനായിട്ട് വായനശാലയിൽ പോയി. ഞാനത് പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. വായനശാലയുടെ അന്നത്തെ ലൈബ്രറിയൻ എന്ന് പറയുന്ന ഒരു ഭാസ്കരൻ അമ്മാവൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അദ്ദേഹം ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹത്തിന് ഈ ഡ്രാക്കുള പോലെയുള്ള പുസ്തകങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ അടുത്ത തവണ പുസ്തകം എടുക്കുമ്പോൾ ഒരെണ്ണം എടുത്തു തരാം, കുട്ടികൾ ഇതല്ല വായിക്കേണ്ടത്. അദ്ദേഹം എനിക്ക് രണ്ട് പുസ്തകങ്ങൾ എടുത്തു തന്നു, ഒന്ന് രാജുവും ലീലയും ഡോക്ടറും, ഒന്ന് മുത്തശ്ശി പറയാത്ത കഥ. അത് എഴുതിയിട്ടുള്ള കെ തായാട്ടാണ്. ഇത് രണ്ടും ഏതാണ്ടൊരു യുക്തിവാദ സ്വഭാവമുള്ള പുസ്തകങ്ങളാണ്. യഥാർത്ഥത്തിൽ അത് വായിക്കുകയാണെങ്കിൽ മിക്കവാറും ആരും തന്നെ എഴുത്തുകാരായിട്ട് മാറില്ല. കുട്ടികളിൽ യുക്തിബോധം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഭാസ്കരൻ അമ്മാവൻ്റെ ആഗ്രഹമായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അത് വായിച്ചു. പിന്നെ അതിനുശേഷം പിൽക്കാലത്ത് ഡ്രാക്കുള വായിച്ചു. അപ്പോൾ വായനശാലയുടെ ഒരു സാമീപ്യവും പരിചയവും ഉണ്ടായിരുന്നു. ഇതാണ് എന്നെ വായനയിലേക്ക് നയിച്ചത്. പിന്നെ അച്ഛൻ ഇടയ്ക്കൊക്കെ ഓരോ പുസ്തകങ്ങൾ വാങ്ങും, പിന്നെ വായനശാലകളിൽ പോയി പുസ്തകം എടുക്കും. പിന്നീട് ഭാസ്കരമ്മാവൻ ലൈബ്രറിയിൽ മാറി വേറൊരാൾ വന്നു. അദ്ദേഹത്തിന് ഒരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു കാലം മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ സ്ഥിരം അവിടെ വരുന്ന ആളായതുകൊണ്ട് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ അവിടെ ഒരു പകരക്കാരൻ ലൈബ്രറിയനായിട്ട് വെക്കേണ്ടായി. ചെറിയൊരു വായനശാലയാണെങ്കിൽ ഒരു 10-2000 പുസ്തകമൊക്കെ അന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള പുസ്തകങ്ങളുടെയൊക്കെ പേരൊക്കെ മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യം കിട്ടി. വലിയ വലിയ പുസ്തകങ്ങൾ കാണും, അതിൻ്റെ പേരൊക്കെ വായിച്ചു ആരാണ് രചയിതാവെന്നൊക്കെ അറിയെങ്കിൽ അത് വായിക്കാനുള്ളൊരു ശേഷിയൊന്നും അന്ന് വന്നിട്ടില്ല. അന്ന് എളുപ്പത്തിൽ വായിക്കാൻ സാധ്യതയുള്ള നാടകങ്ങളായിരുന്നു. നാടകങ്ങളാണെങ്കിൽ സംഭാഷണങ്ങളിലൂടെ കഥ പറയാം. അപ്പോൾ തിക്കോടിയൻ, കെട്ടി മുഹമ്മദ്, ചെറുകാട് ഇവരുടെയൊക്കെ നാടകങ്ങൾ തന്നെ എൻ്റെ ഓർമ്മയിൽ. ഞങ്ങളുടെ നാട്ടുകാരനെ സി എൽ ജോസ് ഉണ്ട്. അപ്പോൾ വിവരണങ്ങളൊന്നും വേണ്ട, സംഭാഷണങ്ങൾ മാത്രം മതി. അപ്പോൾ എളുപ്പത്തിൽ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അന്ന് കാലത്ത് കുറേ നാടകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് വായിക്കാൻ ശ്രമിച്ചത് ബഷീറിൻ്റെ നോവലുകൾ, അതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ചെറിയ പുസ്തകങ്ങൾ, ഒരു 60-70 പേജ് നല്ല തമാശയൊക്കെ ഉള്ള പുസ്തകങ്ങളായിരുന്നു. എല്ലാവർക്കും വലിയ സന്തോഷമുള്ള, അത് വായിക്കുകയും കുട്ടികളൊക്കെ വളരെ സന്തോഷിച്ചിരുന്ന കാര്യം ഓർമ്മയുണ്ട്. ആനവാരിയും പൊൻകുരിശും ഒക്കെ വായിക്കുമ്പോൾ അതൊക്കെ വലിയ രീതിയിൽ നമ്മുടെ ഭാഷയെയും അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യരചനയൊക്കെ അന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വായന അത് പതുക്കെ പതുക്കെ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ തരത്തിലെ വായനകളായിരിക്കുമല്ലോ. അത് തന്നെയല്ല, അന്ന് വായിച്ച പുസ്തകങ്ങൾ ഇന്ന് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പുനഃസന്ദർശിക്കുമ്പോഴാണ് അന്ന് വായിച്ച പുസ്തകങ്ങളെ അല്ലായിരുന്നു അത്, പുതിയ രീതിയിലുള്ള ചില അർത്ഥങ്ങളും മാനങ്ങളുള്ള പുസ്തകങ്ങളാണ് നമുക്ക് മനസ്സിലാവുക. അതിനെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. ഒരുപാട് വർഷങ്ങൾ നീണ്ട ഒരു ജീവിതം കടന്നുപോയിട്ട് അതേ മനുഷ്യരായിട്ടല്ല നമ്മൾ ആ പുസ്തകം വായിക്കുന്നത്. ചില പുസ്തകങ്ങൾ വായിക്കാൻ അത്തരം സമയങ്ങളും സന്ദർഭങ്ങളും ആവശ്യമുണ്ട്. തുടക്കത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു 20 വയസ്സിൽ വായിച്ച ആരോഗ്യനികേതനല്ല 50 വയസ്സ് കഴിഞ്ഞ് വായിക്കുന്ന ആരോഗ്യനികേതനം. അതിന് വലിയ മാറ്റങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ചില രചനകളെങ്കിലും വലിയ രീതിയിൽ വലിയ കാലയളവിന് ശേഷം പുനഃസന്ദർശിക്കണമെന്നുള്ള, അതാണ് അവർ ക്ലാസിക്കിൻ്റെ ഗുണം. ക്ലാസിക്കുകൾ വീണ്ടും വീണ്ടും വായിക്കണമെന്ന് പറയും. പലരും ക്ലാസിക്കുകൾ വായിക്കുകയില്ല എങ്കിലും വീണ്ടും വീണ്ടും വായിച്ചു എന്ന് പറയണത് ചെയ്യുക, അങ്ങനെയും പറയാറുണ്ട്. കഴിഞ്ഞ കൊല്ലം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് സുന്ദരികളും സുന്ദരന്മാരും വീണ്ടും വായിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു തരം വായനയുണ്ട്. പിന്നീട് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്താണ് ഞാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് തുടങ്ങിയത്. അന്ന് നമുക്ക് അത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. പതുക്കെ പതുക്കെ വായിച്ച് അങ്ങനെ ഒരു ലോക സാഹിത്യത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം കിട്ടി. അപ്പോൾ അന്ന് കാലത്ത് ഞങ്ങൾ 90-കളിലെ ഡിഗ്രി, 89-90 ഡിഗ്രി കഴിയുന്ന ആ സമയത്ത് തന്നെ എനിക്ക് ഭാഗ്യത്തിന് ജോലിയും കിട്ടി. അപ്പോൾ എനിക്ക് പുസ്തകങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ലഭിച്ചു. അപ്പോൾ ഞാൻ അന്ന് ചെയ്തിരുന്ന ഒരു കാര്യം, അന്ന് ഇഷ്ടപ്പെടുന്ന ഗ്രന്ഥകർത്താക്കളുടെ എല്ലാ പുസ്തകങ്ങളും വായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ് അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുക, പിന്നീട് വായിക്കുക. അക്കാലത്ത് വായിച്ചിരുന്നത് കുന്തേര, കാൽവിനോ അങ്ങനെയുള്ള എഴുത്തുകാരൊക്കെ നമ്മൾ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും വായിക്കുക എന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ വായിക്കും. പിന്നീട് ഓർഹാൻ പാമുക്ക് വന്നിട്ടുണ്ട്, കാഷ്യു ഷിഗറോ, അങ്ങനെ പല എഴുത്തുകാരെയും സ്ഥിരം വായിക്കുകയും അത് പിൽക്കാലത്ത് നമ്മുടെ എഴുത്ത് ജീവിതത്തെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും എഴുത്തിൻ്റെ ഒപ്പം വായന കൊണ്ടുപോകണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ വായനയിൽ നിന്ന് ഉദ്ദീപിക്കപ്പെട്ടിട്ടാണ് നമ്മൾ എഴുത്ത്.

0: വിഷയത്തിലേക്ക് മുന്നേറുന്നത്. വായനയെ ഒഴിവാക്കിക്കൊണ്ട് എഴുത്ത് നടന്നു പോകുന്നത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും. നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയ കാലത്തെ പറ്റിയും പുതിയ രചനാ രീതികളെ പറ്റിയും മനസ്സിലാക്കും. തന്നെയല്ല, നമ്മളൊരു നല്ല പുസ്തകം വായിക്കുമ്പോൾ അതിലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൻ്റെ പ്രത്യേക സന്ദർഭത്തിൽ വെച്ച് പുതിയൊരു രചനയിലേക്ക് നമുക്ക് ഒരു ഊന്നൽ കിട്ടും. പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഒരു പ്രായം ഒരു മധ്യവയസ്സൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതുകൊണ്ടിരിക്കുന്ന ചില രചനകളുമായി ബന്ധപ്പെട്ട വായനകളാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക. അപ്പോൾ അതിനാവശ്യമുള്ള പുസ്തകങ്ങൾ ചിലപ്പോൾ മിക്കവാറും ഫിക്ഷനാവണമെന്നില്ല, നോൺ ഫിക്ഷൻ ആയിരിക്കും. അതിനോട് ബന്ധപ്പെട്ട ചരിത്ര പുസ്തകങ്ങളായിരിക്കാം. ഒട്ടും ആളുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില രചനകൾ. ഞാനിപ്പോൾ ഏറ്റവും സമീപകാലത്ത് ഇറങ്ങിയ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലിൽ മൂന്ന് വിഷയങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ വിഷയം ഒരാളുടെ പാപബോധമാണ്. അത് സാധാരണ രീതിയിലുള്ള ഒരു എഴുത്തുകാരൻ്റെ വിഷയമാണ്. അത് അയാളുടെ വായനയിലൂടെയും അല്ലെങ്കിൽ ജീവിത സന്ദർഭങ്ങളിലൂടെയും ഒരാൾക്കത് എഴുതാൻ സാധിക്കും. മറ്റ് റിസർച്ചും ഗവേഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ. രണ്ടാമത്തെ അതിലൊരു തീം അഭയാർത്ഥി പ്രശ്നമാണ്. തീർച്ചയായിട്ടും അഭയാർത്ഥി പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് വായിക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും പല ക്യാമ്പുകളിലൊക്കെ പോയി അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. മൂന്നാമത്തെ അതിൽ വരുന്നത് ഗൂഢലിപികളാണ്. വായിക്കപ്പെടാതെ പോയ ചില സാംസ്കാരിക സന്ദർഭങ്ങൾ, ഇപ്പോൾ നാഗരികതകൾ, സൈന്ധവ ലിപികൾ, ഇനിയും വായിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ ലിപികളെ പറ്റിയിട്ടുള്ള പഠനം, നിഗൂഢ ലിപി ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രം ഇതിലുണ്ട്. അതിനുവേണ്ടി ഞാൻ ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ, ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ, അത് പലതും തുടക്ക പുസ്തകങ്ങളാവാൻ, ചിലത് ഇർഫാൻ ഹബീബിനെ പോലെയൊക്കെയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ, റോമിലാ ഥാപ്പർ അതിൽ എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങൾ, അങ്ങനെ ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങളും ഭാഗങ്ങളും ഇങ്ങനെ നിരന്തരം വായിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ അതിനൊരു സെക്ഷൻ തന്നെയുണ്ട്. ഈ സെക്ഷനിൽ പോയി അത് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കോഡുകളെ പറ്റിയിട്ടുള്ള ഒരു രാമൺ സിംഗ് എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് നോവലിസ്റ്റ് പ്രവീൺ ചന്ദനാണത് അദ്ദേഹം തരികയുണ്ടായി. സാധാരണ രീതിയിൽ ഒരു നോവലിസ്റ്റോ ഒരു സാധാരണ മനുഷ്യർക്ക്, നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഒട്ടും കൗതുകമില്ലാത്ത ചില മേഖലകളാണ്, അത് വായിക്കേണ്ടി വരുന്നത് ഈ നോവലെഴുത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. തികച്ചും ഭിന്നമായിട്ടുള്ള ചില രചനകൾ നമ്മൾ വായിക്കേണ്ടി വരും, ചരിത്ര പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും. അപ്പോൾ എഴുത്തുകാരനെ ഒരു പ്രത്യേകിച്ച് ഒരു ഫിക്ഷൻ റൈറ്ററൊക്കെ ഒന്നും അന്യമായിട്ടുള്ള വിഷയങ്ങളല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ആവുന്നത്ര വായിക്കുകയും വളരെ ബ്രോഡായിട്ട് വായിച്ച് വരുന്നൊരു നമ്മളൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുക. പിന്നീട് അത് കാലക്രമേണ പതുക്കെ പതുക്കെ നമ്മുടെ ശ്രദ്ധ ഊന്നാവുന്ന തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ തന്നെ നമ്മുടേതായിട്ടുള്ള കൗതുകത്തിനും താല്പര്യത്തിനും വേണ്ടി ചില രചനകളും വായിക്കാറുണ്ട്. അത് മിക്കവാറും ഫിക്ഷൻ വായിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കഥകൾ അല്ലെങ്കിൽ നോവലൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ ശ്രദ്ധേയമായിട്ട് വായിച്ച ചില പുസ്തകങ്ങൾ, ബുക്കർ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു കൈറോസ് എന്നുള്ള പുസ്തകം വായിച്ചു. ചെറിയ ഒരു 10-200 പേജ് മാത്രമുള്ള ഒരു ജർമ്മൻ പുസ്തകമാണത്. പിന്നെ അതുകൂടാതെ തന്നെ റിവർ സൈഡ് സാൽവദോർ അർമാഡോ എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ പേര്, ഒരു ബൈ ദ റിവർ സൈഡ് എന്ന് പറഞ്ഞ പേര് പെട്ടെന്ന് അങ്ങനെ വിട്ടുപോയി, അത് ഉണ്ട് വായിക്കേണ്ടത്. മലയാളത്തിൽ ഞാൻ പട്ടുനൂൽപ്പുഴു ഹരീഷിൻ്റെ പുസ്തകം വായിച്ചു. ആത്രേയകം, ദേഹം, അതുപോലെ തന്നെ ഷാജികുമാറിൻ്റെ മരണവംശം, ഈ പുസ്തകങ്ങളൊക്കെ വായിക്കേണ്ടായി. അങ്ങനെ നിരന്തരം നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ പുസ്തകം വരുമ്പോൾ തീർച്ചയായിട്ടും അത് വായിക്കും. അത് മലയാളത്തിലെ ഒരു വിഷയം ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വരുന്നുണ്ട്, നമുക്ക് അത് വായിക്കാനുള്ള സമയം പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ്. നോൺ ഫിക്ഷനായാലും ഒരുപാട് നല്ല രചനകൾ മലയാളത്തിൽ ഇപ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഈ മഹ്മൂദ് കൂരിയയുടെ ഒരു പുസ്തകം വന്നിരുന്നു. അതുപോലെ തന്നെ വിനിൽ പോളിൻ്റെ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വായന നമ്മുടെ ജീവിതത്തിലൊരു ഭാഗം പോലെ ഇങ്ങനെ തുടർന്നു പോകുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട പല പദ്ധതികളും പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ആശിച്ചത്ര വായിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു ഖേദം കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ട്.
1: ഞാൻ എൻ്റെ വായന നോവലിസ്റ്റ് ഇ സന്തോഷ് കുമാറാണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എൻ്റെ വായന സമാപിക്കുന്നു.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: തലകറക്കം കൊണ്ട് പൊറുതിമുട്ടി ധൈര്യമായി ഒന്നും ചെയ്യാൻ വയ്യ. ഇയർ ബാലൻസ് പ്രഷർ എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ ചെയ്യാം?
3: പരിഹരിക്കാം.

0: ശങ്കർസ് ENT സെന്റർ, പൊറ്റമൽ മാവൂർ റോഡ്, കോഴിക്കോട്.
1: അപൂർവ ഗാനം.

കോംറേഡ് ഇൻ അമേരിക്ക എന്ന ചിത്രത്തിൽ നടൻ ദുൽഖർ സൽമാൻ, മുഹമ്മദ് മഖ്ബൂൽ മഞ്ചൂർ, കരോലിന എന്നിവർ പാടിയ വിവിധ ഭാഷാ ഗാനമാണ് നിങ്ങൾ കേട്ടത്. സംഗീതം ഗോപി സുന്ദർ. ഈ ഗാനത്തിലെ മലയാള ഗാന സാഹിത്യം രചിച്ചത് റഫീഖ് അഹമ്മദാണെങ്കിൽ പാട്ടിലെ സ്പാനിഷ് ഭാഗം ഈ പാട്ടിലുള്ള ആലാപന സാന്നിധ്യമായ കരോലിനയാണ് രചിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിലെ ഹിന്ദി ഗാന സാഹിത്യം എഴുതിയത് ഈ പാട്ട് പാടിയ ഗായകന്മാരിലൊരാളായ മുഹമ്മദ് മഖ്ബൂൽ മഞ്ചൂറാണ്.

0: ദൂസായിക്കണ്. വെനീഷയുടെ ലുക്ക്, വെനീഷയുടെ കളറ്, വെനീഷയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. സത്യം പറ മനസ്സാ, ഏതാണ് ഈ വെനീഷ?
1: പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീസയുടെ കാര്യം നമ്മള് പറഞ്ഞത്. ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസ അല്ലേ ട്രെൻഡ്. അതിന്റെ ഒരു കാര്യം
0: അതോ അതെ, ഇനി വെനീസ നമ്മളെ മുത്തല്ലേ.
2: വെനീസിയ ബാത്ത്വെയേഴ്സ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കർ.

0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
3: ഷോപ്പിക വെയ്റ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
10: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
11: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
12: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
13: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
8: വെനീസിയ ബാത്ത്വേർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ്.
14: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
8: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: HFMD അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ നീതു ജോൺ.
3: ബേബി പൊട്ടി, തക്കാളിപ്പനി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന, സർവ്വസാധാരണമായി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു വൈറൽ പനിയാണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്. എന്താണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഉണ്ടാക്കുന്നത്? എൻഡറോ വൈറസ് ജീനസ് പൈക്കോർണ വൈറിഡെ കുടുംബത്തിൽപ്പെട്ട കോക്സാക്കി A16, എൻഡറോ വൈറസ് A71 എന്നീ വൈറസുകളാണ് പ്രധാനമായും HFMD അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എന്ന് നോക്കാം. രോഗബാധിതരായ കുട്ടികളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം വഴി രോഗബാധ ഉണ്ടാകുന്നു. നേരിയ പനി, തൊണ്ടവേദന, ക്ഷീണം തുടങ്ങിയവയാണ് പ്രാരംഭഘട്ടത്തിൽ കാണപ്പെടുന്നത്. തുടർന്ന് വായിലും കൈവെള്ള, കാൽപാദം, കൈകാൽ മുട്ടുകൾ, ബട്ടക്സ് എന്നിവിടങ്ങളിൽ കുമിളകൾ പോലെയുള്ള കുരുക്കൾ കാണപ്പെടുന്നു. ചുരുക്കം ചില കുട്ടികളിൽ ശരീരമാസകലം ഈ കുമിളകൾ വരാം. വളരെ വിരളമായി മാത്രമേ സങ്കീർണതകൾ കാണാറുള്ളൂ. പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ലാതെ തന്നെ കുറയുന്ന ഒരസുഖമാണ് HFMD. സങ്കീർണതകൾ കാണുകയാണെങ്കിൽ അവയേതെന്ന് നോക്കാം. 4 ആഴ്ചയ്ക്കുള്ളിൽ രോഗബാധിതരായ കുഞ്ഞുങ്ങളുടെ നഖങ്ങൾ കേടുവന്ന് നഷ്ടപ്പെടാം. മെനിഞ്ചൈറ്റിസ്, എൻകഫലൈറ്റിസ് തുടങ്ങിയ ഗുരുതര രോഗബാധയ്ക്കുള്ള സാധ്യതകൾ HFMD വിരളമായി കാണപ്പെടാറുണ്ട്. ഹൃദയത്തെ ബാധിക്കുന്ന മയോകാർഡൈറ്റിസ് എന്നിവയും കുട്ടികൾക്ക് വരാം. എന്താണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിന്റെ ചികിത്സ? പനി കുറയുന്നതിനുള്ള മരുന്നുകൾ, നിർജ്ജലീകരണം തടയാനായി ധാരാളം വെള്ളം കുടിക്കുക, ആവശ്യമായ റെസ്റ്റ് എടുക്കുക എന്നതാണ് പ്രാഥമികമായും HFMD വന്നാൽ ചെയ്യേണ്ടത്. വായിലെ കുമിളകൾ കാരണം ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുന്ന കുഞ്ഞുങ്ങൾക്ക് IV ഫ്ലൂയിഡ് നൽകേണ്ടി വരാം. ശരീരത്തിലെ കുമിളകളിൽ പുരട്ടാൻ ലേപനങ്ങൾ, വായിലെ അൾസറുകളിലെ വേദന കുറയ്ക്കുന്നതിനുള്ള ലേപനങ്ങൾ, ചൊറിച്ചിൽ കുറയുന്നതിനുള്ള മരുന്ന് എന്നിവയാണ് പ്രധാനമായും ഡോക്ടർമാർ നൽകുക. ആന്റിബയോട്ടിക്കുകളുടെ ആവശ്യം HFMD എന്ന രോഗത്തിൽ ഇല്ല. രോഗപ്രതിരോധത്തിന് എന്തു ചെയ്യാമെന്ന് നോക്കാം. HFMD രോഗത്തിനെതിരെയുള്ള വാക്സിനുകൾ നിലവിൽ ലഭ്യമല്ല. രോഗബാധിതരായ കുഞ്ഞുങ്ങളുമായിട്ടുള്ള കോൺടാക്ട് ഒഴിവാക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം. പലപ്പോഴും മാതാപിതാക്കൾക്ക് HFMD അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ചിക്കൻ പോക്സ് ആണോ എന്നൊരു സംശയം വരാം. ലക്ഷണങ്ങളിൽ വളരെയധികം സമാനതകളുള്ള 2 അസുഖങ്ങളാണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസും ചിക്കൻ പോക്സും. ചിക്കൻ പോക്സിൽ ശരീരമാസകലം കുമിളകൾ കാണപ്പെടുന്നു.

0: HFMD യിൽ തുടക്കത്തിൽ ഇത് കാണുകയേയില്ല. വളരെ വിരളമായേ ശരീരമാസകലം കുമിളകൾ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. കൈവെള്ള, കാൽപാദം എന്നിവിടങ്ങളിലെ കുമിളകൾ ചിക്കൻ പോക്സിൽ കാണാറില്ല. എന്നാൽ HFMD യിൽ അത് ഉറപ്പായും ഉണ്ടാവും. ചിക്കൻ പോക്സിൽ അതിശക്തമായ പനിയാണ് ഉണ്ടാവുക. എന്നാൽ HFMD യിൽ അത്ര തീവ്രമായി ശരീരോഷ്മാവ് വർദ്ധിക്കുകയില്ല.
1: HFMD അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ നീതു ജോൺ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
4: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
3: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
5: ഒരു ഹിന്ദിപ്പാട്ടിന്റെ ഈണത്തിൽ, പി ലീലയുടെ ആലാപന ശബ്ദത്തിൽ പുറത്തുവന്ന ഗ്രാമഫോൺ ഗാനം. ഗാനരചന വർഗീസ് മാളിയേക്കൽ.

0: നിങ്ങൾ കേട്ടത് പി ലീല പാടിയ ഗ്രാമഫോൺ ഗാനം. ഗാനരചന വർഗീസ് മാളിയേക്കൽ.
1: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
7: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
8: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം മെയ് 13 തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ലോകത്തിലെ പ്രധാന നഗരങ്ങളെല്ലാം ഇപ്പോൾ വായുമലിനീകരണ ഭീഷണിയിലാണ്. ഈ അവസരത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ കാർബൺ മാപ്പിംഗ് നടത്തി നഗരത്തിലെ വായുമലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. CWRDM, കില തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ കാർബൺ ഓഡിറ്റിംഗ് നടത്തും. എത്രത്തോളം കാർബൺ പുറത്തുവിടുന്നുണ്ടെന്ന് പഠനത്തിലൂടെ വ്യക്തമാകും. അന്തരീക്ഷത്തിലുള്ള ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനവും സ്വാംശീകരണവും തുല്യമാക്കുന്നതാണ് കാർബൺ സന്തുലിതം. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വായുമലിനീകരണം തടയാൻ കോഴിക്കോട് കോർപ്പറേഷൻ നടത്തുന്ന കാർബൺ മാപ്പിംഗിനെക്കുറിച്ച് ശ്രദ്ധയിലാദ്യം ഡെപ്യൂട്ടി മേയർ CP ജയശ്രീ.
4: ഒരു നഗരം എങ്ങനെ കാർബണിന്റെ എമിഷൻ കുറച്ചുകൊണ്ട് എയറിന്റെ ശുദ്ധത നിലനിർത്താം എന്നതിനെ പറ്റിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആലോചിക്കുന്നത്. നിരവധി പദ്ധതികൾ പല രീതികളിലായിട്ട് നേരിട്ട് നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും അതിനൊരു ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ബഡ്ജറ്റിൽ അതിനുള്ള ഒരു പ്രൊവിഷൻ വെച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി CWRDM ശാസ്ത്രജ്ഞരുമായിട്ട് നമ്മൾ പ്രാഥമിക തലത്തിൽ ഡിസ്കഷൻ നടത്തിയിരുന്നു. അതനുസരിച്ചിട്ട് അവരിപ്പോ നമുക്കൊരു പ്രപ്പോസൽ തയ്യാറാക്കി തന്നിട്ടുണ്ട്. അതിലെ രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ നടത്താൻ വിചാരിക്കുന്നത്. കാർബൺ മാപ്പ് ചെയ്യുക, അത് റെഗുലറായിട്ട് മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ശാസ്ത്രീയമായിട്ട് തന്നെ. അപ്പൊ അതിന് നമുക്ക് എല്ലാ വാർഡുകളിലും ഇപ്പൊ ഒരു വീട് ചെയ്യുന്നതുപോലെ പല റെസിഡൻസുകള് വാർഡുകള് അങ്ങനെ തരം തിരിച്ചുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ മീഥെയിൻ കാർബൺ കണ്ടന്റ് ഉള്ള വാതകങ്ങളുടെ എമിഷൻ എത്രത്തോളം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ട് എന്ന് ആദ്യം അത് മാപ്പ് ചെയ്യുക. പിന്നെ അതിന്റെ എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും ഉണ്ടാവുക. അതിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡി നടത്തിക്കൊണ്ട് നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വാർഡുകളിലും എന്നാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചു തന്നിരിക്കുന്നത്. അവരതിനെ കൃത്യമായിട്ട് ഒരു CWRDM സയന്റിസ്റ്റുകളെ നമുക്കൊരു കൃത്യമായിട്ടൊരു പ്രൊജക്ട് തന്നെ നമുക്കിപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രൊജക്ട് നമ്മൾ കൗൺസിലിന്റെ അനുമതിക്കായി വെക്കുകയും അത് വാർഡ് തലത്തിൽ കൗൺസിലർമാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നടപ്പാക്കുന്നതിനാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇതിന്

0: പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമുക്ക് നിലനിർത്താൻ പറ്റിയാൽ, അതായത് എത്രത്തോളം കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുവോ അത്രത്തോളം യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു ഇക്വിലിബ്രിയം എയറിന്റെ കാർബണിന്റെ കണ്ടന്റിൽ ഉണ്ടാവും അല്ലെങ്കിൽ കോൺസെൻട്രേഷനിൽ ഉണ്ടാവും. ആ ഇക്വിലിബ്രിയം നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് അലൗഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി. കൂടാൻ അനുവദിക്കാതിരിക്കുന്നതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് വലിയ രീതിയിൽ ചൂട് കുറയ്ക്കുന്നതിന് സഹായിക്കും. കാരണം ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ചൂടിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഗ്യാസാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ കുറയ്ക്കാൻ പറ്റും, നമുക്ക് പരിസ്ഥിതി നല്ലതായിട്ട് പിന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് സാധിക്കും.
1: നമ്മുടെ വീടുകൾ കാർബൺ സന്തുലിതമാകാൻ നാം ശ്രമിച്ചാൽ മാത്രമേ വായുമലിനീകരണം കുറയ്ക്കാനുള്ള ലക്ഷ്യം പൂർണ്ണമായി വിജയിക്കുകയുള്ളൂ. കോഴിക്കോട് വേങ്ങേരിയിലെ കാർബൺ സന്തുലിത വീടായ മേടയുടെ ഉടമയും നിറവ് കോർഡിനേറ്ററും കൂടിയായ ബാബു പറമ്പത്ത്.
2: ഞാൻ 2010 എന്റെ പുതിയ വീട് വെക്കുന്നത്, 12 സെന്റ് സ്ഥലത്താണ്. ഈ പുതിയ വീട് വെക്കുമ്പോൾ ഈ സ്ഥലത്ത് ഒരു പച്ചപ്പ് പോലും ഇല്ലായിരുന്നു. വീട് വെച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് വീടിന്റെ ചുറ്റുഭാഗത്തും 20 മരങ്ങൾ ഇപ്പോൾ പല വർഷങ്ങളാണ്, 20 അല്ലെങ്കിൽ 22 വന്നിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. അപ്പോൾ ഇത് കാർബൺ ന്യൂട്രലിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് 2010 വെക്കുമ്പോൾ പറഞ്ഞിരുന്നു 2025 ആകുമ്പോഴത്തേക്ക് എൻ്റെ വീട് കാർബൺ ന്യൂട്രലിൽ എത്തിക്കുന്നുള്ളത്. അതിന് ചെയ്തതെന്ന് വെച്ചാൽ വൃത്തി, വെള്ളം, വിളവ്, വെളിച്ചം, യാത്ര, സൗഹൃദം, ഈ രീതിയിലേക്ക് ഒരു സുസ്ഥിര സൗഹൃദം ഞാൻ വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. അതിലൊന്ന് ആദ്യം വൃത്തിയുടെ കാര്യത്തിലേക്ക്. എൻ്റെ വീട്ടിൽ വരുന്ന പാഴ്വസ്തുക്കൾ, അജൈവമായിട്ടുള്ള പ്ലാസ്റ്റിക്, ചില്ല്, ചെരുപ്പ്, ബാഗ്, ഇത് കൃത്യമായിട്ട് തരംതിരിച്ച് വെക്കാനുള്ള മൈക്രോ എംസിഎഫ് വീട്ടിലുണ്ട്. അപ്പോൾ ഒരു മിഠായി കടലാസ് പോലും കത്തിക്കുന്ന വലിച്ചെറിയുന്നില്ല, അതിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നു. ആ സൂക്ഷിച്ചു വെച്ച സാധനം എല്ലാ മാസവും ഹരിത കർമ്മസേന വീട്ടിൽ വന്ന് ശേഖരിക്കുന്നു. അവർക്ക് യൂസഫ് ഇനത്തിൽ 60 രൂപ മാറ്റി വെക്കുന്നു. അതിന് ദിവസം 2 രൂപ ഞാൻ അതിനുവേണ്ടി മാറ്റി വെക്കുന്നു. 2, വൃത്തിന്റെ കാര്യത്തിൽ തന്നെ ജൈവ പാഴ്വസ്തുക്കൾ, ഭക്ഷണ ആവശ്യത്തിനാണ് ഉണ്ടാക്കുന്നത്, എന്നാലും കുറച്ചൊക്കെ ബാക്കി വരും. ആ ബാക്കി വരുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് ബയോഗ്യാസ് പ്ലാന്റിലേക്ക് നിക്ഷേപിക്കുന്നു. ആ ബയോഗ്യാസ് പ്ലാന്റിൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് 4 ഒരു സിലിണ്ടർ മതി എൽ പി ജി. ബയോഗ്യാസിൽ നിക്ഷേപിക്കാൻ കഴിയാത്ത പിന്നെ പൈനാപ്പിൾ അല്ലെങ്കിൽ ഉള്ളിത്തോട്, മുട്ടത്തോടുള്ള സാധനങ്ങൾ റിംഗംപോസ്റ്റ് വീട്ടിലുണ്ട്, അതിലിട്ടിട്ട് അത് വളമാക്കി മാറ്റുന്നു. ഇതിൽ നിന്ന് വളം ഉപയോഗിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഒരു അടുക്കളത്തോട്ടമുണ്ട്. 26 പച്ചക്കറികൾ സീസൺ അനുസരിച്ച് ഞാൻ മാറ്റി മാറ്റി ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലേക്കുള്ള ഈ പച്ചക്കറികൾ, പയറായാലും വെണ്ടയായാലും തക്കാളിയായാലും ചീര ആയാലും എല്ലാം തന്നെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് കാർബൺ പാദമുദ്രയും കൂടെ ഞാൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഞാൻ പുറത്ത് പോയി വാങ്ങണം. പുറത്ത് വളയത്തതില്ല, വളയത്തിലേക്ക് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങേണ്ട സാധനങ്ങൾ ഒരു ട്രക്ക് 400 കിലോമീറ്റർ പിന്നെ ഡീസൽ കത്തിച്ചിട്ടാണ് എത്തിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ കഴിഞ്ഞു. അവിടെയാണ് കാർബൺ പാദമുദ്ര സേഫ് ആക്കുന്നത്. പിന്നെ വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട്, 3 കിലോവാട്ടിൻ്റെ. ആ സോളാറിലെ വൈദ്യുതിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അധികം വരുന്ന വൈദ്യുതി ACB ഗ്രിഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നിട്ട് വർഷത്തിൽ ഒരു 8,000-9,000 രൂപ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ പുറപ്പുറത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി, അത് ഗ്രീൻ എനർജിയാണ്, അത് ഉപയോഗിച്ചിട്ടാണ് വീട്ടിൽ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ബൾബ് കത്താന്ന് പറഞ്ഞാൽ അതൊരു 30% ജലവൈദ്യുതി പദ്ധതിയിൽ നിന്ന് വരുന്നത്, ബാക്കി കൽക്കരി കത്തിച്ചിട്ടോ ഡീസൽ കത്തിച്ചിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ബൾബ് ഇടുക, ഒരു ഫാൻ ഇടുകയെന്ന് പറഞ്ഞാൽ മറ്റെവിടെയോ കൽക്കരി കത്തുന്നുണ്ട്, ഡീസൽ കത്തുന്നുണ്ടെന്നുള്ള, അതില്ലാതെയാക്കാൻ കഴിയും. പിന്നെ LED ബൾബാണ് ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ്. യാത്രയ്ക്ക് പരമാവധി നടക്കാൻ പറ്റുന്ന ദൂരം നടക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കും. 3rd ഇലക്ട്രിക് വാഹനം എനിക്കുണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. 4th പെട്രോൾ വാഹനം ഉപയോഗിക്കുന്നില്ല എന്നുള്ള, 4th അത്യാവശ്യമാണ് വെച്ചാൽ പെട്രോൾ വാഹനം ഉപയോഗിക്കും. അപ്പോൾ അവിടെയും നമ്മൾ ഇത് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്നാലും അവശേഷിക്കുന്ന കാർബൺ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, പിന്നെ ഗ്യാസ് കത്തുമ്പോഴോ മറ്റുള്ളതിലൊക്കെ. ഈ കാർബണിനെ ന്യൂട്രാക്കാൻ വേണ്ടിയിട്ട് അവശേഷിക്കുന്ന കാർബൺ വളരെ കുറയ്ക്കുകയാണ് ഞാൻ ചെയ്തത്. അവശേഷിക്കുന്നതിന് ന്യൂട്രാക്കാൻ മരത്തിന് മാത്രമേ കഴിയുള്ളൂ, വലിച്ചെടുക്കാൻ. അതിനാണ് ഞാൻ പറഞ്ഞത് 20-22 മരങ്ങൾ, പിന്നെ പേരക്ക, ജാമ്പക്ക, സപ്പോട്ട, നെല്ലി, പ്ലാവ്, മാവ് ഇങ്ങനെയുള്ള ഫലവൃക്ഷങ്ങൾ വീട്ടിൽ ചുറ്റുമുണ്ട്. അപ്പോൾ ഓരോ മരവും എൻ്റെ വീട്ടിൽ പുറത്തേക്ക് വന്ന കാർബൺ ഡയോക്സൈഡ് അത്ര, അത് ഓരോ മരവും ഈ 15 കൊണ്ട് ശേഖരിച്ച കാർബൺ ഡയോക്സൈഡ് അത്ര അത് കൃത്യമായിട്ട് അളന്ന് എന്നെ തിട്ടപ്പെടുത്തിയിട്ടാണ് ഈ വീട് കാർബൺ ന്യൂട്രൽ അല്ലെ നെഗറ്റീവിലേക്ക് എത്തി എന്നുള്ളത് 4 CEO റിപ്പോർട്ട് ചെയ്തത്.
1: നഗരത്തിലെ വായുമലിനീകരണം കുറയ്ക്കാൻ കോർപ്പറേഷൻ നടത്തുന്ന കാർബൺ മാപ്പിംഗ് മാതൃകാപരമാണ്. ഇതിനൊപ്പം ഹരിത നിർമ്മാണ രീതികൾ കൂടി ജനങ്ങൾ ഏറ്റെടുക്കണം. പരിസ്ഥിതി പ്രവർത്തകനായ EP അനിൽകുമാർ ശ്രദ്ധയോടെ.
3: 7.5 ലക്ഷം ആളുകൾ അധിവസിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ കാർബൺ മാപ്പിംഗ് നടത്താനെടുത്ത തീരുമാനം സ്വാഗതാർഹമാണ്. ലോകത്താകെ കാലാവസ്ഥാ വ്യതിയാനം അതിരൂക്ഷമാകുന്നതിന് ഹരിതവാതകങ്ങളുടെ ബഹിർഗമനം നിർണായക പങ്കുവഹിക്കുന്നു എന്നത്

0: എന്നെയാണ് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ അന്തരീക്ഷത്തിൽ അധികമായി എത്തുന്ന കാർബൺ ഉൽപ്പന്നങ്ങൾ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഇവയുടെ അധികമായ സാന്നിധ്യം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിപ്പിക്കുകയും വലിയ പ്രശ്നങ്ങൾ ലോകത്തിലാകെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു. കോഴിക്കോട് നഗരത്തിലെ മനുഷ്യരുടെ ഹരിതവാതകങ്ങളുടെ ബഹിർഗമനം, കാർബൺ ഫുട്പ്രിന്റ് എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഈ ശ്രമം തീർച്ചയായും ആരോഗ്യകരമാണ്. നമുക്കറിയാവുന്നതുപോലെ ഭൂമിയിലെ മനുഷ്യരുടെ കാർബൺ ബഹിർഗമനം, ഓരോ മനുഷ്യരും ഒരു വർഷം 2000 കിലോ കാർബൺ വരെ പുറത്തുവിട്ടാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നിരിക്കെ ലോകത്തിലെ മനുഷ്യരുടെ ശരാശരി ഹരിതവാതക ബഹിർഗമനം പ്രതിവർഷം 4 ടണ്ണിലധികമാണ്, 4700 കിലോയ്ക്ക് അധികമാണ്. ഹരിതവാതകങ്ങളുടെ ബഹിർഗമനത്തിന്റെ അളവ് പരമാവധി കുറച്ചുകൊണ്ടുവരാനുള്ള നമ്മളുടെ ശ്രമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ, വീട് നിർമ്മാണത്തിൽ ഒക്കെ തന്നെ, ഈ പഠനം തീർച്ചയായും ഹരിതവാതകങ്ങളുടെ ബഹിർഗമനത്തെ പരമാവധി നിയന്ത്രിച്ചു കൊണ്ടുവരുവാൻ കോഴിക്കോട്ടുകാർക്ക് ഒരു ഹേതുവായി മാറുമെന്ന് മാത്രമല്ല, നമ്മുടെ നഗരത്തിൽ കൂടുതൽ തണൽ മരങ്ങൾ, നമ്മുടെ മണ്ണ് കൂടുതൽ കാർബൺ ഉൽപ്പന്നങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള കരുത്ത്, നമ്മളുടെ കടൽ തീരങ്ങളെ കൂടുതൽ ആരോഗ്യകരമായി നിലനിർത്താനൊക്കെയുള്ള ഉത്തരവാദിത്ത ബോധം നമ്മളിൽ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ പറയുന്ന കാർബൺ മാപ്പിംഗ് തീർച്ചയായും കോഴിക്കോടിന്റെ പരിസ്ഥിതി സൗഹൃദ നഗരമാക്കി മാറ്റാനുള്ള ദീർഘവീക്ഷണപരമായ സമീപനത്തിന്റെ വളരെ നിർണായകമായ ഒരു ഇടപെടൽ എന്ന തരത്തിൽ കാണണം. ഇത്തരം തീരുമാനമെടുത്ത കോർപ്പറേഷനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു.
1: നഗരപ്രദേശങ്ങൾ കാർബൺ സന്തുലിതമാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. കാർബൺ ബഹിർഗമനം കുറച്ച് വായുമലിനീകരണം കുറച്ചുകൊണ്ടുവരാനാണ് കാർബൺ മാപ്പിംഗിലൂടെ ശ്രമിക്കുന്നത്. സോളാർ, ബയോഗ്യാസ് ഇന്ധനങ്ങൾ വീടുകളും സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കാർബൺ സന്തുലിതാവസ്ഥ ഒരു പരിധിവരെ കൈവരിക്കാൻ സാധിക്കും. ജനങ്ങളുടെ പിന്തുണയോടെ ഹരിത റെസിഡന്റുകൾ എന്ന ആശയവും നടപ്പിലാക്കാൻ കോർപ്പറേഷൻ ശ്രമിക്കുന്നുണ്ട്. വനം, ജൈവവൈവിധ്യ സംരക്ഷണം, ഭക്ഷ്യ ഊർജ സ്വയം പര്യാപ്തത, മാലിന്യ നിർമാർജ്ജനം, ശുദ്ധമായ മണ്ണ്, ജലം, വായു എന്നിവയിലേക്ക് ഒരു പ്രദേശത്തെ സ്വാഭാവികമായി മാറ്റിത്തീർക്കാനുള്ള കാൽവെപ്പായി തീരട്ടെ കോർപ്പറേഷൻ നടത്തുന്ന കാർബൺ മാപ്പിംഗ് എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: चंदन का एहसास।
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
6: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
7: ഭക്തിയില്ലാതെ മനസ്സിൽ സംഗീതമുണ്ടാവില്ല എന്ന ആശയത്തിൽ തുടങ്ങുന്ന പ്രശസ്തമായ ഒരു ത്യാഗരാജകൃതം.

ധന്യാസി എന്ന രാഗത്തിലുള്ളതാണ് ഈ കൃതി. ധന്യാസി എട്ടാമത് മേളകർത്ത രാഗമായ തോടിയുടെ ജന്യമാണ്. ധന്യാസി രാഗത്തിൽ തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്.

0: കർണാടക സംഗീതത്തിൽ തീരെ പ്രചാരത്തിലില്ലാത്ത ഏതോ ഒരു രാഗത്തിലാണ് ഈ ഗാനത്തിന്റെ രണ്ടാമത്തെ ചരണം
1: ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.
0: ഒരുപക്ഷെ ചന്ദ്രകംസ് എന്ന പേരിൽ ഹിന്ദുസ്ഥാനിയിലും ചന്ദ്രിക എന്ന പേരിൽ കർണാടക സംഗീതത്തിലും അറിയപ്പെടുന്ന രാഗത്തിൽ ഋഷഭം കലർത്തി ഒന്ന് പരീക്ഷിച്ചതാവാം. ചന്ദ്രിക എങ്ങനെയാണ്? അല്ലെങ്കിൽ ഒരു പക്ഷേ കല്യാണവസന്തം എന്ന രാഗത്തിന് പഞ്ചമം ഒഴിവാക്കി പ്രയോഗിച്ചതുമാവാം. കല്യാണവസന്തം എങ്ങനെയാണ്? എന്തായാലും ഇങ്ങനെ ഒരു രാഗത്തിന് ഒരു പേരുള്ളതായി അറിവില്ല.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഹലോ, കരിയർ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
5: ആതിര.
4: ഹലോ ആതിര, പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?

0: ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
1: ഹലോ, കരിയർ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: ആതിര.
1: ഹലോ ആതിര, പറയൂ, എവിടെ നിന്നാ വിളിക്കുന്നത്?
2: ഞാൻ പന്തീരങ്കാവ്.
1: ഓക്കെ, ആതിര എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഇപ്പൊ ബി എഡ് കഴിഞ്ഞിട്ട് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാണ്.
1: ആഹാ, അപ്പൊ നല്ല രീതിയിൽ ഈ ഒരു തയ്യാറെടുപ്പുകളൊക്കെ പോകുന്നുണ്ട് അല്ലേ?
2: ആ, പോകുന്നുണ്ട്.
1: ആതിര, സ്പോർട്സ് മേഖലയെ കുറിച്ച് നല്ല ധാരണയുണ്ടോ?
2: കുഴപ്പമില്ല, അത്യാവശ്യം നോക്കാറുണ്ട്.
1: ഓക്കെ, എന്നാ പിന്നെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ.
2: ഓക്കെ
1: ആതിര, ചോദ്യം ഇതാണ്. 2026 വനിതാ T20 ലോകകപ്പ് രണ്ട് രാജ്യങ്ങളിലായാണ് നടക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ?
2: ഇംഗ്ലണ്ടും വെയിൽസും ആണോ?
1: യെസ്, അഭിനന്ദനങ്ങൾ, കോൺഗ്രാറ്റുലേഷൻസ്. ശരിയായ ഉത്തരം. എന്നാണ് ടൂർണമെന്റ് നടക്കാൻ പോകുന്നതെന്ന് അറിയോ?
2: ജൂൺ 12 മുതൽ ജൂലൈ വരെയാണ്
1: ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 5 വരെയാണ് ടൂർണമെന്റ് നടക്കാനിരിക്കുന്നത് അല്ലേ? എന്തായാലും ആതിര, ഒരുപാട് സന്തോഷം. കരിയർ ക്വിസിലേക്ക് വിളിച്ചു, മിടുക്കിയായിട്ട് ഉത്തരം പറഞ്ഞു. സോ താങ്ക് യു സോ മച്ച്.
2: താങ്ക് യു.
1: വനിതാ T20 ലോകകപ്പ് വെയിൽസ്, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിലായാണ് നടക്കാനിരിക്കുന്നത്. ജൂൺ 12 മുതൽ ജൂലൈ 5 വരെ നടക്കുന്ന ടൂർണമെന്റിന്റെ 10th പതിപ്പാണിത്. വനിതാ ക്രിക്കറ്റിന്റെ വളർച്ചയെ മുൻനിർത്തി ഇത്തവണ ടീമുകളുടെ എണ്ണം 10-12 വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. 2024 അവസാന വനിതാ T20 ലോകകപ്പ് ദുബായ്, ഷാർജ എന്നീ നഗരങ്ങളിലാണ് നടന്നത്. ന്യൂസിലാൻഡ് ജേതാക്കളായ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയായിരുന്നു റണ്ണറപ്പ് ആയത്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം സുധർമ്മ.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
5: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
0: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
7: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
8: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
9: HNK യൂറോളജി സെന്റർ,
10: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
11: എന്നിട്ടും സന്ധ്യാകുവോളം തെണ്ടി അലഞ്ഞ് ഒടുക്കം പാണ്ഡ്യാലക്കൽ അച്ചമ്പിയുടെ തറവാട്ട് വീട്ടിലെത്തി. കുഞ്ഞിട്ടിയുടെ നാവിൽ നിന്ന് വഴുതി വീണ വാചകമാണ് ഉണ്ണിച്ചക്കനെ ഇവിടെ എത്തിച്ചത്. കൃത്യമായി പറഞ്ഞാൽ പാണ്ഡ്യാലക്കലെ സേവിച്ചക്കന്റെ പെട്ടിയിൽ കൂടോത്രാണെന്ന വിവരണം. നാട്ടുമ്പുറത്തെ പ്രമാണിയായിരുന്ന പാണ്ഡ്യാലക്കൽ അച്ചമ്പിയുടെ മകനാണ് സേവി എന്ന സേവ്യർ. വീടടഞ്ഞുകിടന്നിരുന്നതിനാൽ അവർ രണ്ടാളും കൂടി ആഞ്ഞിലത്തറയിലിരുന്നു. അറിയാവുന്ന ചരിത്രമെല്ലാം ബാവുക്കുട്ടിയും പറഞ്ഞു. ഈ പറമ്പ് ശരിക്കും പോർച്ചുഗീസുകാരൻ സായിപ്പിന്റെയാണ്. തലേരാത്രി ലോഡ്ജിലിരുന്ന് കറുപ്പനതെല്ലാം വിവരിച്ചതാണ്. പോർച്ചുഗീസുകാരൻ സാന്തിയാഗോ അൽമേയുടെ നാടുവിട്ടു പോയപ്പോ ആ പറമ്പ് പല കൈകൾ മാറി അച്ചമ്പിയുടെ കാരണവരായ സന്തമാറുവിന്റെ കയ്യിലുമെത്തി. സന്തമാറു അച്ചമ്പിയേക്കാളും പ്രബലനായിരുന്നു. തറവാട് വീതം വെച്ചപ്പോ ചെറുപ്പത്തിലേ ചത്തുപോയ പെങ്ങളുടെയും കുഞ്ഞനിയന്റെയും കൂടി വീതം മേടിച്ചവൻ. മരിച്ചാത്മാക്കളെ സംരക്ഷിക്കാൻ ചെലവു കൂടുതലുണ്ടെന്നായിരുന്നു അയാളുടെ വാദം. പെങ്ങളുടെ ആത്മാവിനെ കെട്ടിച്ചയക്കാനുള്ള സ്ത്രീധനത്തുക കൂടി അയാൾ കൈക്കലാക്കി. ആ സന്തമാറുവിന്റെ മകനായ അച്ചമ്പി എങ്ങനെ മോശക്കാരനാവും? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചത്തുപോയ അടിമക്കാപ്പിരിയുടെ ആത്മാവിനെ കള്ളും കറിയും ചുരുട്ടും കൊടുത്ത് മയക്കി വരുതിയിലാക്കി ആ പോർച്ചുഗീസുകാരന്റെ സ്വത്ത് മുഴുവൻ സ്വന്തമാക്കാനായിരുന്നു നീക്കം. ആത്മക്കാരുമായി അടുത്തിടപെടുന്ന അറിവാളൻ കുഞ്ഞുമാക്കോത കൂടെയുള്ളപ്പോ അച്ചമ്പിക്കെന്തു നോക്കാനാണ്? തറവാട്ട് വീട് വിലയ്ക്ക് വാങ്ങാൻ വന്നവരാണെന്ന് വിചാരിച്ചാണ് കിഴക്കേപ്പുറത്ത് താമസിക്കുന്ന അച്ചമ്പിയുടെ അനിയൻ കൊർണേലി പാഞ്ഞെത്തി.

0: വീട്ടുവാതിൽ തുറന്നുകൊടുത്തത്. ഉണ്ണിച്ചക്കൻ ചോദ്യങ്ങളുടെ കെട്ടഴിച്ചപ്പോ വന്നയാളൊരു പോലീസുകാരനാണെന്ന് തിരിച്ചറിഞ്ഞ കൊർണേലി പതുക്കെ പുറത്തേക്ക് വലിഞ്ഞു. ആ വീടിനകത്തെ തറയോടിന്റെ തണുപ്പിൽ കാലുറ നീക്കിയ കാൽപാദമുറപ്പിച്ച് പഴങ്കാലത്തിന്റെ മണം ശ്വാസകോശത്തിലേക്ക് വലിച്ചെടുത്ത് ഉണ്ണിച്ചക്കൻ നടന്നു. 1663 തൊട്ടുള്ള കാലം അവിടെ അതേപടി തളം കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് ഉണ്ണിച്ചക്കന് തോന്നി. അയാൾ നോക്കി നിൽക്കെ കിടപ്പുമുറിയുടെ വാതിൽ തുറന്ന അച്ചമ്പിയുടെ ഭാര്യ അന്നംകുട്ടി താത്തി കിടക്കപ്പായയിൽ നിന്ന് പിറുപിറുത്തുകൊണ്ട് എണീറ്റുവന്നു. അവർ ചുണ്ടിനടിയിലൂടെ തനിയെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിച്ചക്കൻ കാതോർത്തു. കാപ്പരിമുത്തപ്പൻ നല്ലവനാണെന്നൊക്കെയാണ് എല്ലാവരും പറയണത്. എന്നാലും പ്രേതമല്ലേ, പിശാചിനെ സേവിക്കുന്നവരുടെ രണ്ടാം തലമുറയിൽ അവൻ വന്ന് പിറക്കും, ഉറപ്പാണ്. മാതാവേ, എന്റെ പേരക്കിടാവായിട്ട് പിശാജ് വന്ന് പിറക്കണത് എനിക്ക് ആലോചിക്കാനും കൂടി പറ്റണില്ല. എനിക്കിതൊന്നും കാണാനുള്ള കഴിവില്ലേ. എന്നെ എത്രയും വേഗം നീ അങ്ങാട്ടെടുക്ക്.
1: അന്നംകുട്ടിത്താത്തി പിറുപിറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി. കാലങ്ങൾക്ക് മുമ്പ് ഇടവകപ്പള്ളിയിലെ ശരറാന്തൽ തലയിലേക്ക് വീണ് കൂട്ടുകാരിയായ പ്ലമേനത്താത്തി മരിക്കുന്നത് കണ്ട ആഘാതത്തിൽ മരിച്ചുപോയ അന്നംകുട്ടിത്താത്തിയെ കൺമുന്നിൽ കണ്ടപ്പോ ഉണ്ണിച്ചക്കിന് കൗതുകം തോന്നി. ചിലമ്പിച്ച സ്വരത്തിൽ അച്ചമ്പിയെയും സിൽബന്തിയായ കുഞ്ഞുമാക്കോതയെയും ചീത്ത വിളിച്ച് അനുഷ്ഠാനം പോലെ ഓരോ പണികളെടുത്തുകൊണ്ടിരുന്നു. പക്ഷേ അവർക്ക് പാത്രങ്ങളോ മറ്റുപകരണങ്ങളോ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അന്തരീക്ഷത്തിലായിരുന്നു ആ കൈകളുടെ ചലനങ്ങൾ മുഴുവൻ. പഴയകാലത്തെ ജീവിതം അന്നംകുട്ടിത്താത്തി അതേയിടത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തീർച്ച. കുറച്ചു കഴിഞ്ഞപ്പോൾ സംപ്രേക്ഷണം നിലച്ചതുപോലെ അതില്ലാതാവുകയും ചെയ്തു. ഇല്ലാതായതല്ല, തനിക്ക് ആ കാഴ്ച നിഷേധിക്കപ്പെട്ടതാണെന്ന് ഉണ്ണിച്ചക്കിന് തോന്നി.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
3: HNK യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് 8592944444.
5: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
4: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാത്തിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് 8592944444.
6: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്.

FM പ്രധാന വാർത്തകൾ. വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കണമെന്നും ഒരു വർഷത്തേക്ക് സ്വർണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. പശ്ചിമേഷ്യൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ് പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിലാണ് യോഗം. മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5,34,00,000 രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാപട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കിണയിൽ പിഴത്തി മർദ്ദിച്ച് പണവും സ്വർണാഭരണവും തട്ടിയെടുത്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ, തിരുവനന്തപുരം സ്വദേശി സൌദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് തിരൂർ പോലീസിന്റെ പിടിയിലായത്. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ

0: The Real FM 103.6.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
3: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
2: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
3: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
2: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
3: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

ഗൃഹാതുരത്വമുണർത്തുന്ന ആമ്പൽപ്പൂക്കൾക്ക് പ്രണയകഥകളിലും പ്രത്യേക സ്ഥാനമുണ്ട്. ചന്ദ്രന്റെ കാമുകിയായാണ് ആമ്പലിനെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. രാത്രിയിൽ മാനത്ത് ചന്ദ്രൻ ഉദിച്ചുയരുമ്പോൾ ആ നറുനിലാവിൽ ഇതൾ വിടർത്തുന്ന ആമ്പലിനെ കാത്തിരിപ്പിന്റെയും വിശുദ്ധ പ്രണയത്തിന്റെയും പ്രതീകമായി കവികൾ വർണ്ണിക്കുന്നു. വെള്ളം നിറഞ്ഞ പാടങ്ങളിലും തോടുകളിലും വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പൂക്കൾ ഗ്രാമീണ ഭംഗിയുടെ പ്രതീകം കൂടിയാണ്. പകൽ മുഴുവൻ സൂര്യന്റെ ചൂടേറ്റ് മിഴികൂമ്പി നിൽക്കുന്ന ആമ്പൽ രാത്രിയിൽ ചന്ദ്രപ്രഭയിൽ മിഴികൾ മെല്ലെ തുറക്കുന്നു. കവിഭാവനയിൽ ഇത് പ്രണയത്തിന്റെ മനോഹരമായ സമർപ്പണമാണ്. വരികളിലും ഈണത്തിലും ഈ പ്രണയഭാവത്തെ അനശ്വരമാക്കിയ രണ്ടു ഗാനങ്ങളാകട്ടെ ഇന്ന് ഹണി ഡ്രോപ്സിൽ. ആകാശത്തെ ചന്ദ്രനും ഭൂമിയിലെ ആമ്പലും തമ്മിലുള്ള ബന്ധത്തെ എത്ര മനോഹരമായാണ് യൂസഫ് അലി കേച്ചേരി തന്റെ വരികളിൽ കോറിയിട്ടത്. മോഹൻ സിത്താരയുടെ ഈണത്തിൽ ചിത്രപാടിയ ഈ ഗാനത്തിൽ നായിക ആമ്പലിനോട് ചോദിക്കുന്നത് ചന്ദ്രനോടുള്ള പ്രണയത്തെക്കുറിച്ചാണ്. കേൾക്കാം ദാദാ സാഹിബ് എന്ന സിനിമയിലെ ഗാനം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. മമ്മൂട്ടി നായകനായ ദ പ്രീസ്റ്റ് എന്ന ചിത്രത്തിലെ ഗാനവും ഭാവസാന്ദ്രമായ വരികൾ കൊണ്ടും ഈണം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ആമ്പലും ചന്ദ്രനും തമ്മിലുള്ള പ്രണയത്തിന്റെയും കാത്തിരിപ്പിന്റെയും ആത്മബന്ധം ഈ ഗാനത്തിലും മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജ് ഈണം നൽകിയിരിക്കുന്നു. പാടിയത് സുജാത.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് സന്ധ്യ.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
3: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
4: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
5: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
9: കാരാഗ്രഹം. ഇവിടെ നിന്നോ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
10: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
8: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 PM.
11: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
12: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
13: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
14: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
15: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: അല്പസമയത്തിനകം 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി
1: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446. മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
3: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
2: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
3: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
2: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
3: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള പിന്നണി ഗായകനും സംഗീത സംവിധായകനുമാണ് സച്ചിൻ വാര്യർ. മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച സച്ചിൻ വാര്യർ ശ്രദ്ധേയനാകുന്നത് 2012 പുറത്തിറങ്ങിയ തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിലെ മുത്തുച്ചിപ്പി പോലൊരു എന്ന ഗാനത്തിലൂടെ.

0: തുടർന്ന് നേരം, ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, ആനന്ദം എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ച് സംഗീതരംഗത്ത് കൂടുതൽ സജീവമായി. 2016 റിലീസായ ആനന്ദം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് സച്ചിൻ ഗാനരചനയിലേക്കും സംഗീത സംവിധാന രംഗത്തേക്കും കടക്കുന്നത്. ആർട്ട് കഫേയിൽ ഇന്ന് തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുന്നു സച്ചിൻ വാര്യർ.
1: നമസ്കാരം.
2: ഹലോ.
1: ഒരു ഫുൾ ടൈം മ്യൂസീഷ്യനായി മാറിയിട്ടുണ്ട്. ഇപ്പം ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് മ്യൂസിക് എന്നുള്ള ഒരു ഫുൾ ടൈം ജോബ് എന്നുള്ള ഒരു ടൈറ്റിലേക്ക് മാറ്റി.
2: കറക്റ്റ്.
1: എങ്ങനെയായിരുന്നു മ്യൂസിക്കിലേക്കുള്ള ഒരു തുടക്കം?
2: തുടക്കം ചൈൽഡ്ഹുഡിൽ തന്നെയാണ്. കുട്ടിക്കാലം തൊട്ട് തന്നെ മ്യൂസിക് നന്നായിട്ട് ഫോളോ ചെയ്തിരുന്നൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. കാരണം പേരൻസ് രണ്ടുപേരും അത്യാവശ്യം മ്യൂസിക് ലവേഴ്സ് ആയിരുന്നു. അമ്മ നന്നായിട്ട് പാടും. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് തന്നെ മ്യൂസിക് നമ്മുടെ ലൈഫിൽ ഒരു പ്രസൻസ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഐ ന്യൂ മ്യൂസിക് വുഡ് ബി ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് അറിയാം. പക്ഷെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ആ സമയത്ത് അത് അതൊരു കരിയർ ആക്കാമോ അങ്ങനെ ഒരു ഐഡിയ ഒന്നും എനിക്കില്ല. അപ്പം ഞാൻ ഒരു ഒബ്വിയസ് ചോയ്സ് എന്നുള്ള പോലെയാണ് എഞ്ചിനീയറിംഗ് പഠിത്തത്തിലേക്ക് എത്തിയത്. ആ സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഭയങ്കര റഷുള്ള ഡിമാൻഡുള്ള സമയമായിരുന്നു. അപ്പം ഞാൻ അത്യാവശ്യം ഐ മീൻ അത്ര ഉഴപ്പുന്ന കൂട്ടത്തിലൊന്നല്ല. എനിക്ക് സ്റ്റഡി ടെക്നിക്കൽ സൈഡും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്സും ഫിസിക്സും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഒബ്വിയസ്ലി ഞാൻ എഞ്ചിനീയറിംഗ് ഇതിലേക്ക് എത്തി. ആ സമയത്തും ഞാൻ വിചാരിച്ചത് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് സൗണ്ടിനെ സമീപിക്കാം എന്നുള്ള രീതിയിൽ മറ്റേ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ സിന്തസൈസേഴ്സോ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഏതെങ്കിലും കമ്പനിയിലേക്ക് പോവാം. എനിക്ക് എഞ്ചിനീയറിംഗ് സമയത്ത് പഠിച്ച ഒന്ന് രണ്ട് സബ്ജക്ട്സ് ആ രീതിയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ടെക്നിക്കൽ രീതിയിൽ ഭയങ്കര സൗണ്ട് പ്രോസസ്സിങ് അങ്ങനത്തെ കുറച്ച് സിഗ്നൽ പ്രോസസ്സിങ് എന്നുള്ള സബ്ജക്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ മനസ്സിലുള്ള പ്ലാൻ അതാണ്, ലൈക്ക് മ്യൂസിക്കിനായിട്ട് എങ്ങനെയെങ്കിലും ഒരു കണക്ട് ഉള്ള ഒരു ഒരു ഫീൽഡിൽ എന്നാൽ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു. അപ്പോഴാണ് ഈ മ്യൂസിക് ആസ് എ കരിയർ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഓപ്പണിംഗ് കോളേജ് പഠിക്കുന്ന സമയത്ത് കിട്ടിയത്. മലർവാടി ആർട്സ് ക്ലബ് എന്നുള്ള സിനിമയിൽ ആദ്യമായിട്ട് പാടുന്ന സമയത്ത് ഞാൻ പാടിയ ഒന്ന് രണ്ട് പാട്ടുകൾ ഞാൻ ഡെമോ ആയിട്ട് അയച്ചു കൊടുക്കുക ചെയ്തത്. അവർക്ക് പുതിയ സിംഗേഴ്സിനെ വേണം എന്നുള്ള രീതിയിലൊരു വീഡിയോ വിനീതേട്ടനും ഷാനേട്ടനും കൂടി ഇട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു എൻ്റെ ഒന്ന് രണ്ട് വീട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്ത് മൂന്നാല് റെക്കോർഡിങ്സ് അയച്ചു കൊടുത്ത് അത് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് സിനിമയിൽ പാടാന്നുള്ളൊരു ഒരു എൻട്രി പോയിന്റ് കിട്ടിയത്. അതിനുശേഷം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു ഡൊമിനോ ഇഫക്റ്റിൽ സംഭവിച്ചു. പിന്നെ ഇൻഡിപെൻഡൻ്റ്ലി മ്യൂസിക് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു പിന്നെ പെർഫോമൻസും ഷോസും ഒക്കെ കുറച്ച് ചെയ്യാം എന്നുള്ളൊരു ലെവലെത്തിയപ്പോൾ സോഫ്റ്റ്വെയർ ജോബ് ലീവ് ചെയ്ത് അങ്ങനെ മ്യൂസിക്കിലേക്ക് ഫുൾ ടൈം വന്നു.
1: ഫസ്റ്റ് വിനീതേട്ടൻ്റെ കൂടെയാണെങ്കിലും ഷാൻഖാൻ്റെ കൂടെയാണെങ്കിലും തുടങ്ങി, പിന്നെ ആ ഒരു കൂട്ടുകെട്ട് തന്നെ മുന്നോട്ട് അത് പോയിട്ടുണ്ടല്ലോ അല്ലേ.
2: ലൈഫിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് കുറേ ഇനീഷ്യലേക്ക് അവരുടെ നിന്നാണ് പഠിച്ചത്. അത് തുടക്കത്തിൽ എനിക്ക് കിട്ടിയൊരു ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഐ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്, ലൈക്ക് ആൾക്കാരായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം. ആ സമയത്ത് ഞാൻ കോളേജ് കഴിഞ്ഞ് നേരെ വിനീതന്റെ ഷാനേട്ടിന്റെ കൂടെ കുറച്ച് ഷോസിന് പോകാൻ പറ്റി ഈ റെക്കോർഡിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇനീഷ്യലി തന്നെ നല്ലൊരു എന്താ പറയുക ഒരു എൻവയോൺമെന്റിലേക്ക് എത്തിയ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ഒരു ഭയങ്കര ഫൺ ആൻഡ് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്ന, നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തും നമുക്ക് ആവശ്യമുള്ള ലെസൺസ് കറക്റ്റ് സമയത്ത് പറഞ്ഞു തന്നും അങ്ങനെയൊക്കെ ഒരു ഒരു ബ്രദർഹുഡ് ആ സമയത്ത് തന്നെ എനിക്ക് കിട്ടി എന്നുള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് കാണാം. കാരണം ആൾക്കാരായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം. നമ്മൾ ഷോസിനൊക്കെ പോകുമ്പോൾ പലതരത്തിലുള്ള ക്രൈസിസ് ഉണ്ടാവും, ഓൺ സ്റ്റേജ് ആയാലും ഓഫ് സ്റ്റേജ് നമ്മൾ ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന എങ്ങനെ ഹൗ ടു ഇന്ററാക്ട് വിത്ത് പീപ്പിൾ, ഹൗ ടു ഡീൽ വിത്ത് നമ്മളെ ഈ ഓർഗനൈസേഴ്സ് ആവട്ടെ അങ്ങനത്തെ ആൾക്കാരായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാം, അങ്ങനത്തെ കുറേ ലെസൺസ് ആ സമയത്ത് കിട്ടി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലെസൺ ഹൗ ടു ഹാവ് ഫൺ. മേക്കിംഗ് മ്യൂസിക് എന്നുള്ളത് ഒരു സീരിയസ് സംഭവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. യു കെൻ ഹാവ് ഫൺ വൈൽ സ്റ്റിൽ മേക്കിംഗ് ഗുഡ് ക്വാളിറ്റി ആർട്ട്. ഇറ്റ് ഡസൻ ഹാവ് ടു ബി സീരിയസ് എന്നുള്ള ലെസൺ എനിക്ക് വളരെ ഏർലി ഓൺ തന്നെ കിട്ടി. ഇറ്റ്സ് എ ഹ്യൂജ് ഫോർച്യൂൺ. അങ്ങനെ അവരെ റൈറ്റ് പീപ്പിളിനെ റൈറ്റ് സമയത്ത് മീറ്റ് ചെയ്യുക എന്നുള്ളത് പറയുമല്ലോ, ഐ ഫീൽ അത് സംഭവിച്ചു. അവർ കറക്റ്റ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് കറക്റ്റ് സമയത്ത് കിട്ടി.
1: ആസ് എ സിംഗർ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു

0: ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണോ ഈ ഒരു പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീൻസിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത്?
1: ഡെഫിനറ്റ്ലി എനിക്ക് തുടക്കം മുതലേ മ്യൂസിക് ആസ് എ ഹോൾ ആയിരുന്നു എനിക്കിഷ്ടം. അതായത് ഫുൾ പിക്ചർ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇൻസ്റ്റഡ് ഓഫ് സിംഗിംഗ് എന്നുള്ളത് ജസ്റ്റ് ഒരു അതിന്റെ ഒരു ആസ്പെക്ട് മാത്രമെന്നുള്ളത് എനിക്ക് പണ്ട് തൊട്ടേ ക്ലിയർ ആണ്. അത് സിംഗർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും എനിക്ക് മ്യൂസിക് മേക്കിംഗ് എന്നുള്ള ഹോൾ പ്രോസസ്സാണ് അന്ന് തൊട്ടേ ഇഷ്ടം. നമ്മൾ മ്യൂസിക് കേട്ടു തുടങ്ങുന്ന സമയത്തൊക്കെ ഹൗ വാസ് ദ സോങ് റെക്കോർഡഡ് എന്നുള്ളതാണ് എന്റെ ക്യൂരിയോസിറ്റി. ഇത് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് എന്തായിരിക്കും ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇന്റർവ്യൂസും അങ്ങനത്തെ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതായത് അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്, എങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്ത് എന്നുള്ള സ്റ്റോറീസും ഒക്കെ അറിയാനാണ് എനിക്ക് അന്ന് തൊട്ടേ താല്പര്യം. അങ്ങനെ ടെക്നിക്കൽ സൈഡും ഈ പറഞ്ഞ പോലെ നമ്മുടെയുള്ള കമ്പ്യൂട്ടറിൽ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ചില ഡെമോ സോഫ്റ്റ്വെയർസും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിന്റെ ഒരു റെക്കോർഡിംഗ് പ്രോസസ് ഒക്കെ എങ്ങനെയാണ്, ഇപ്പൊ രണ്ട് വോക്കൽ ലെയേഴ്സ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റും ഒരു വോക്കലും കൂടെ ഒരുമിച്ച് എങ്ങനെ പ്ലേസ് ചെയ്യാം, അതെങ്ങനെയാണ് അതിന്റെ രണ്ട് ട്രാക്സിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്, അത് തൊട്ട് നമ്മൾ സെൽഫ് ടോട്ട് ആയിട്ട് പഠിച്ചു തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ദിസ് വാസ് കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ട്വൽത്തിലൊക്കെ പഠിക്കുന്ന ആ സമയം. ആ ഒരു ക്യൂരിയോസിറ്റി ഇന്നും ഉണ്ട് ആക്ച്വലി. ആ ടെക്നിക്കൽ സൈഡ് ഓഫ് മ്യൂസിക്, ലൈക് ടെക്നോളജി എങ്ങനെ മ്യൂസിക്കിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ട്. കാരണം ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് ഈ ടെക്നോളജി ആണ് മ്യൂസിക്കിനെ എല്ലാ ആർട്ട് ഫോംസിനെയും മുമ്പിലേക്ക് ഒരു സ്റ്റെപ്പ് ലീഡ് ചെയ്യാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഗിറ്റാർ എന്നുള്ള ഒരു ടെക്നോളജി, അതൊരു ടെക്നോളജിയാണ്. അപ്പം അക്കൂസ്റ്റിക് ഗിറ്റാർ എന്നുള്ള പേര് വന്നത് തന്നെ ഇലക്ട്രിക് ഗിറ്റാർ എന്നുള്ള സംഭവം വന്നതിന് ശേഷമാണ്. അതുവരെ ഇറ്റ് വാസ് ജസ്റ്റ് ഗിറ്റാർ, വെറും ഗിറ്റാർ എന്നുള്ളതാണ്. ഇലക്ട്രിക് ഗിറ്റാർ വന്നതിന് ശേഷമാണ് അത് അക്കൂസ്റ്റിക് ഗിറ്റാറായി മാറിയത്. അപ്പോൾ ഇലക്ട്രിക് ഗിറ്റാർ എന്നുള്ള സംഭവമാണ് ഇപ്പറുന്ന റോക്ക് മ്യൂസിക് ആയാലും പല മെറ്റൽ അങ്ങനത്തെ പല ജോണേഴ്സ് ഓഫ് മ്യൂസിക് തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ ഈ ഒരു ഇൻസ്ട്രുമെന്റ് വന്നതിലൂടെയാണ്. ലൈക്ക് അങ്ങനത്തെ ഒരു ആംപ്ലിഫിക്കേഷനും ഡിസ്ട്രോഷനും ഒക്കെ കൊണ്ടുവരാം എന്നുള്ളൊരു സൗണ്ട് കൊണ്ടുവന്നത് ഈ ഒരു ടെക്നോളജിയിലൂടെയാണ്. അപ്പം ടെക്നോളജി എപ്പോഴും മ്യൂസിക്കിന് പല പല ഡയറക്ഷൻസിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യും. അത് ഞാൻ എപ്പോഴും ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈവൻ ഇപ്പോൾ പ്രസന്റ്ലി ഇപ്പോൾ AI എന്നുള്ള അങ്ങനത്തെ ജനറേറ്റീവ് AI ഒക്കെ വരുമ്പോൾ പോലും എൻ്റെ ക്യൂരിയോസിറ്റി അത് മ്യൂസിക്കിന് ഏത് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പം ആ ഒരു മൂവ്മെന്റ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതിൻ്റെ കൂടെ കാച്ചപ്പ് ചെയ്യാൻ റെഡി ആണോ എന്നുള്ളത് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ.
0: ആ ഒരു വഴിയിലൂടെയാണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ എത്തിയത്? അല്ലെങ്കിൽ പണ്ടേ ചെറുപ്പത്തിൽ
1: ഇൻഡിപെൻഡന്റ് മ്യൂസിക് നമുക്ക് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് ആക്ച്വലി ഉണ്ട്. ഇപ്പോൾ 90s ആക്ച്വലി ഇന്ത്യയിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് ഭയങ്കര ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു. പിന്നെ ഈ ഇപ്പം നമുക്ക് ലക്കി അലി, അലിഷ ഷിനായ, അല്ലെങ്കിൽ ഷാൻ, KK ഇവരൊക്കെ വന്നത് 90s അല്ലെങ്കിൽ ഏർലി 2000s ആ സമയത്താണ്. ഭയങ്കര ഒരു വേവ് ഓഫ് അടിപൊളി മ്യൂസിക് വീഡിയോസും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ. ഇപ്പോൾ കൊളോണിയൽ കസിൻസ് ആവട്ടെ, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ നമ്മളും ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള കോമ്പിനേഷൻസും ഈ പറഞ്ഞ പോലെ ബൗണ്ടറി പുഷിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ അതിനൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് തന്നെ വളർന്നതുകൊണ്ട് മ്യൂസിക് ഫിലിംസിനപ്പുറത്തും ഉണ്ടെന്നുള്ള അവയർനെസ് നമുക്ക് അപ്പം തൊട്ട് തന്നെ ഉണ്ട്. അത് ആക്റ്റീവ്ലി ചെയ്യണം എന്ന് തോന്നിയത് ആ ജേർണിയിൽ നമ്മുടെ ഓൺ റിയലൈസേഷനിലൂടെ മാത്രമേ ആ പോയിന്റിലേക്ക് എത്തുള്ളൂ. കാരണം നമ്മൾ ഫിലിംസിലൂടെ പറയുന്നത് മ്യൂസിക്കിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നും അറ്റ് വൺ പോയിന്റ്. അപ്പോഴാണ് ഓക്കെ ട്രൂലി നമ്മുടെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ദാറ്റ്സ് വെൻ ഇറ്റ് ബിക്കംസ് എന്താ പറയുക മോർ ജെനുവിൻ. അപ്പം ഇപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഡിസ്കവറിങ് വാട്ട് മൈ വോയിസ് ഇസ്, ഞാൻ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരു ഡിസ്കവറി, അത് ലൈഫ് ലോങ് പ്രോസസ്സാണ്. പക്ഷേ അതിൻ്റെ ഒരു ഒരു തുടക്കം ഫേസിലാണ് ഞാനിപ്പോൾ ആക്ച്വലി ഉള്ളതെന്ന് പറയാം.
0: പണ്ട് തൊട്ടേ ലിസണിങ് ഒരു ജോണറുകൾ ഒക്കെ ചൂസ് ചെയ്യാതെ തന്നെ വൈഡായി കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്തായിരുന്നു ഗോ ടു ജോണർ പണ്ട് തൊട്ടേ, അത് മാറുന്നുണ്ടോ?
1: ഗോ ടു ജോണർ ഡെഫിനറ്റ്ലി മാറുന്നുണ്ട്. നമ്മള് ഇനീഷ്യലി നമ്മള് നമ്മുടെ വീട്ടിലും സറൗണ്ടിങ്സിലും ഒക്കെ കേട്ടിരുന്ന ഒബ്വിയസ് ആയിട്ട് നമ്മളെ തേടി എത്തുന്ന കൈൻഡ് ഓഫ് മ്യൂസിക് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഒബ്വിയസ്ലി കേൾക്കുക. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള നമ്മൾ TVയിലും റേഡിയോയിലും ഇറ്റ് ആക്ച്വലി കംസ് ടു യു. നമ്മുടെ ചുറ്റും നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും എടുക്കാതെ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന ഒരു ഒരു സെറ്റ് ഓഫ് മ്യൂസിക് ഉണ്ടല്ലോ, അതാണ് ആ സമയത്ത് കേട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ടീനേജ്, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, നമ്മളൊരു 13 ഒക്കെ കഴിയുമ്പോഴാണ് സെൽഫ് എന്നുള്ളൊരു ഐഡന്റിറ്റി കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്പ് ആകുന്നത്. അത്രയും കാലം ഈവൻ നമ്മുടെ ക്ലോത്തിങ്ങിൽ പോലും നമുക്ക് പേരൻസ് മേടിച്ച് തരുന്ന നമുക്ക് ഇഷ്ടമാവാത്തൊരു സ്റ്റേജ് വരും. ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും പോരാ, നമുക്ക് ഫ്രണ്ട്സ് ഇടുന്ന ക്ലോത്ത്സും അല്ലെങ്കിൽ നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള വേറെ ആൾക്കാരെ ഇടുന്ന ക്ലോത്ത്സും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഏജ് വരും. ഞാൻ വേറെയാണെന്നൊക്കെ തോന്നി തുടങ്ങും. അതൊരു ഏർലി ടീനേജ് സമയമാണ്. അപ്പൊ ദാറ്റ്സ് വെൻ ഐ തിങ്ക് യു ഡിസ്കവർ മ്യൂസിക് ദാറ്റ് യു റിയലി ലൈക്ക്. ആ ടേസ്റ്റ് മാറുന്നതിൻ്റെയും ഇൻഡിവിജ്വൽ എന്നുള്ള ഐഡന്റിറ്റി വരുന്നതിൻ്റെ ഒരു സമയം ആ ഏർലി ടീനേജ് ആണ്. അപ്പം ആ സമയത്താണ് ആക്ച്വലി നമ്മുടെ കസിൻസ് ആയിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അവർ കേൾക്കുന്ന മ്യൂസിക് കോപ്പി ചെയ്ത് CD-യിലോ അങ്ങനെയൊക്കെ ആണ് കുറച്ചുകൂടെ പുതിയ മ്യൂസിക് ഡിസ്കവർ ചെയ്തത്. അപ്പം ചിലപ്പം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ 12th പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് റാൻഡംലി കോപ്പി ചെയ്ത് തന്നൊരു CD-യിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ആർട്ടിസ്റ്റിൻ്റെ മ്യൂസിക് ഞാൻ ഡിസ്കവർ ചെയ്തത്. ആ CD-യിൽ നിന്നാണ് ഞാൻ ആ ആർട്ടിസ്റ്റിനെ എന്നെ ഡിസ്കവർ ചെയ്യുന്നത്. അപ്പം ദാറ്റ് ആർട്ടിസ്റ്റ് ഹിസ് നെയിം ഇസ് ജാക്ക് ജോൺസൺ. ജാക്ക് ജോൺസൺ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഫെൽറ്റ്, ഇപ്പം നമ്മൾ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ നമ്മൾ കേൾക്കുന്ന നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് അല്ലാതെ പുറത്തൊരു മ്യൂസിക് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്

0: ഈ പാട്ടിലാണ്. ലൈക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഫെൽറ്റ് ഇത് എന്റെ പേഴ്സണൽ സൗണ്ട് ട്രാക്ക് ഒക്കെ പോലെ തോന്നി. ദിസ് കെൻ ഫിറ്റ് മൈ ലൈഫ്, ഇത് എന്റെ ലൈഫിന്റെ സൗണ്ട് ട്രാക്ക് ആണല്ലോ എന്നൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ അതൊരു ഭയങ്കര ഡിസ്കവറി പ്രോസസ് ആയിരുന്നു. അപ്പം ദെൻ ഐ റിയലൈസ്ഡ് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ചെറിയ സബ്സെറ്റ് ആണ്. ഓഫ് കോഴ്സ് അത് മതി നമുക്ക് ലൈഫിൽ കേൾക്കാൻ. ഹോൾ പോയിന്റ് ഓഫ് ലിസ്ണിംഗ് ടു മ്യൂസിക് ഇസ് ദാറ്റ് യു ഹാപ്പി, ദാറ്റ് യു ഫീൽ ഇമോഷൻസ് വൈ ലിസ്ണിംഗ് ടു മ്യൂസിക്. അതിനത് മതി. പക്ഷേ അതിനപ്പുറത്തും ഒരു വലിയ വേൾഡ് ഉണ്ട് ഡിസ്കവർ ചെയ്ത് നമ്മളായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു വേൾഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള. അപ്പം അന്ന് തൊട്ടാണ് പ്രോബ്ലി കൂടുതൽ ജോണേഴ്സ് ഓഫ് മ്യൂസിക് ഒന്നിനും ഇമ്മീഡിയറ്റ്ലി ജഡ്ജ് ചെയ്യാതെ, നമുക്കറിയാവുന്നത് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള തന്നെ ജഡ്ജ് ചെയ്യാതെ അതിന്റെ സ്റ്റോറി എന്താണ്, ആ ജോണറിന്റെ ഹിസ്റ്ററി എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമം ആ സമയത്താണ് തുടങ്ങി. അപ്പൊ ദെൻ ഐ ലിസൺ ടു ഓൾമോസ്റ്റ് എല്ലാ ജോണേഴ്സ് ഓഫ് മ്യൂസിക്കും കേൾക്കാറുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്യുന്നതായാലും ഇന്റർനെറ്റിലും ഒക്കെ നമുക്ക് ആൽഗോറിതം നമുക്ക് കുറെ സജഷൻസ് തരുമല്ലോ. അപ്പൊ അതൊക്കെ ഓപ്പൺ ആയിട്ട് കേട്ടു നോക്കുക, സീ വാട്ട് യു ലൈക്ക്, ജഡ്ജ്മെന്റൽ അല്ലാതെ കേൾക്കുക. കാരണം നമ്മൾ കണ്ടീഷൻഡ് ആണ്, നമ്മുടെ കൾച്ചർ ഓഫ് മ്യൂസിക്കും നമുക്കൊരു സെർട്ടൺ പാറ്റേൺ ഉണ്ട്. ഇതാണ് മ്യൂസിക് അല്ലെങ്കിൽ ഇതാണ് ഗുഡ് മ്യൂസിക് എന്ന് പോലും നമ്മൾ ചിലപ്പോൾ വിചാരിച്ചു പോകും. മറ്റേതൊക്കെ ഒരു അതൊന്നും മ്യൂസിക് അല്ല എന്നുള്ളൊരു ഒരു സാധനം വരും. നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ കൾച്ചർ എന്നുള്ളത് മാത്രമാണ് റൈറ്റ് എന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ വൺസ് യു ബ്രേക്ക് ദാറ്റ് ബാരിയർ ദെൻ യു റിയലൈസ് നമ്മൾ ഹ്യൂമൻ ബീങ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അലയ്ക്കുമ്പോൾ എവറി മ്യൂസിക് ഇസ് ആക്ച്വലി യുവേഴ്സ്. കാരണം എല്ലാവരും ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഒരു വേറൊരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത സാധനമാണ് അത്. അത് ഈക്വലി വാലിഡ് ആണ്, അതിനൊരു വാലിഡിറ്റി ഡിഫറൻസേ ഇല്ല. അപ്പോൾ ആ വാലിഡിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് പുതിയ വേൾഡുകൾ നമുക്ക് ഓപ്പൺ ചെയ്ത് തരും. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. അങ്ങനെ
1: ലോഫി ട്രെൻഡിനെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ എന്നാണ് എല്ലാവരും പറയുന്നത്.
0: ലോഫൈ അതൊരു എന്താ പറയാ, അതൊരു ഇപ്പൊ പ്രത്യേകിച്ച് ജനറേറ്റീവ് എഐ ഒക്കെ വന്നപ്പോ ലോഫൈ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു എന്താ ഫില്ലർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ആയിപ്പോയി. പക്ഷെ ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. ലൈക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റിക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോഴോ ഫോക്കസ് ചെയ്യുമ്പോഴൊക്കെ വലിയ വർക്കിംഗ് സംതിങ് അത്ര ഡിസ്ട്രാക്ടിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഇല്ലാത്ത ഇങ്ങനെ ഒരു ഒരു ഗ്രാഫിൽ ഇങ്ങനെ പോകുന്ന ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ആണ്. ഐ ലൈക്ക് ദാറ്റ് ആക്ച്വലി. പിന്നെ ഇന്റൻഷനലി ഇപ്പൊ ലോ ഫിഡലിറ്റി എന്നുള്ളതാണല്ലോ ലോഫൈ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ യു ആർ ട്രൈങ് ടു ലിസൺ ടു മ്യൂസിക് ഇന്ന ഒരു ഭയങ്കര നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ നല്ല ഹെഡ്ഫോൺസ് ഉണ്ട്, നല്ല നല്ല സിസ്റ്റത്തിലാണ് നമ്മൾ പാട്ട് കേൾക്കുന്നത്. പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ലോഫൈ ജോണർ എമുലേറ്റ് ചെയ്യാൻ നോക്കുന്നത് പണ്ടത്തെ ടേപ്പിന്റെയും അതിന്റെ ഒക്കെ ഒരു ഒരു ഇംപെർഫെക്ഷനെയാണ്. അപ്പോൾ ഇൻ ദാറ്റ് വേ ഇറ്റ് ഇസ് നൈസ്. കാരണം നമ്മൾ ടേപ്പിൽ നിന്ന് സി ഡിയിലേക്ക് നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത് ആ ടേപ്പിന്റെ ആ ഒരു ഇഷ്യൂസ് ഒക്കെ പോയി, ആ മറ്റേ വോം ഇതൊന്നും അങ്ങനത്തെ സൗണ്ടിന്റെ ലിമിറ്റേഷൻസ് ഉള്ളൂ. ഇനി സി ഡി ഡിജിറ്റൽ ഇറ്റ്സ് ഓൾ ക്ലിയർ, വെരി ക്ലിയർ സൗണ്ട് ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ അത് നോം ആയപ്പോൾ നമ്മൾ തിരിച്ച് മറ്റേത് എമുലേറ്റ് ചെയ്യാൻ നോക്കുക. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ആക്ച്വലി. നമ്മളൊരു ഒരു സാധനത്തിന്റെ ലിമിറ്റേഷൻ കടന്നു മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് അതിലേക്ക് നമ്മളത് അത് വേറെ രീതിയിൽ നമ്മൾ കൊണ്ടുവരാൻ നോക്കുക. അത് എപ്പോഴും അങ്ങനെ തന്നെ, അതൊരു ഫാസിനേറ്റിംഗ് സൈക്കിൾ
1: ആണ്.
0: അതെ അതെ, ഗ്രെയിൻ, അതെ അതെ. പക്ഷെ ഗ്രെയിൻ എന്നുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി നമ്മൾ ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ ഓ ഇനി ഗ്രെയിനിന്റെ ആവശ്യമില്ല, അടിപൊളി എല്ലാം ക്ലിയർ ആണ്. പക്ഷെ ആ ക്ലാരിറ്റി കുറച്ച് ടൂ ക്ലിയർ ആവും. അപ്പം ഇറ്റ്സ് ഓൾവേസ് എ സൈക്കിൾ ആക്ച്വലി. ഫാഷനിലായാലും ടെക്നോളജിയിലും ഒക്കെ ഇത് കാണാം. നമ്മൾ ഈ ഭയങ്കര ഭയങ്കര മാക്സിമലിസത്തിലേക്ക് പോയിട്ട് പിന്നെ ഒന്ന് മിനിമസിലേക്ക് പോകും, പിന്നെ ഇറ്റ് കംസ് ബാക്ക്, പിന്നെ ഒരു മീഡിയത്തിലേക്ക് എത്തും. അതൊരു ഭയങ്കര
1: രസമാണ്.
0: അത് അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോഴാണ്. ലൈക്ക് ഇറ്റ്സ് ഓൺലി വെൻ യു ഗെറ്റ് ടു ലൈക്ക് ഒരു ഏജ് 30 ആൻഡ് അത് കഴിയുമ്പോഴാണ് ഓക്കെ ഇത് നമ്മൾ മുമ്പ് കണ്ട സാധനമാണല്ലോ തിരിച്ചു വരുന്നത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. ദെൻ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അറ്റ് ദാറ്റ് ഫേസ്. ദെൻ യു കെൻ ദെൻ ബിക്കോസ് യു ഹാവ് ദാറ്റ് നോളജ് ഓൾസോ. നമ്മൾ ഒറിജിനൽ ടേപ്പിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, സോ യു നോ വാട്ട് ദ എസ്തെറ്റിക് ഇസ് അബൌട്ട്. നൗ ഇറ്റ്സ് കൈൻഡ് ഓഫ് കമ്മിങ് ബാക്ക് അപ്പ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ പുതിയ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ അണ്ടർലേറ്റഡ് കാര്യമാണ്, പക്ഷേ ഇപ്പോഴത്തെ യങ് പിള്ളേർ നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്യാമറയൊക്കെ ഈ ഡിജിറ്റൽ ക്യാമറ ഒക്കെ യൂസ് ചെയ്ത് നടക്കുന്നത് ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ദാറ്റ് ക്ലാരിറ്റി ഓൺ ദ ഫോൺ. ഇവർക്ക് ഇതൊരു എസ്തെറ്റിക് ആണ്, ലൈക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു ഒരു കാലത്തെ എസ്തെറ്റിക് ആണ്. അപ്പൊ അങ്ങനെ ഐ ആം സോ ഫാസിനേറ്റഡ് ബൈ ഓൾ ദിസ് എനിക്ക്. കാരണം ഇതിങ്ങനെ തിരിച്ചു വരുന്നത് കാണുമ്പോൾ ഭയങ്കര
1: രണ്ടും കണ്ടിട്ടുണ്ട്.
0: അതെ അതെ. അപ്പൊ ഞാനിപ്പോ പഴയ എന്റെ വീട്ടിൽ നിന്ന് പഴയ ക്യാമറയൊക്കെ ഡസ്റ്റ് ചെയ്തെടുത്ത് വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങി. ഐ ആം യൂസിങ് എ വെരി ഓൾഡ് 80s ഉള്ള ഒരു ഫിലിം ക്യാമറ ഞാനിപ്പോ വെറുതെ എടുത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കാറുണ്ട്. ആ അതൊരു രസമാണ്. അത് ഇറ്റ്സ് നൈസ് ടു നമ്മൾ ഇത്രയും ഒരു ഹിസ്റ്ററി ഉള്ള ഒരു ആർട്ട് ഫോം അല്ലേ ഇതെല്ലാം, ഈ ഫോട്ടോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് മേക്കിംഗ് ആണെങ്കിലും. അപ്പൊ എല്ലാം അത് വന്ന വഴിയൊക്കെ ഇടയ്ക്ക് ഒന്ന് റീവിസിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രോസസ് ആണ്.
2: ഗായകനും സംഗീത സംവിധായകനുമായ സച്ചിൻ വാര്യർ തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവെച്ചത് തുടർന്ന് കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. അഭിമുഖം ചന്ദന എസ് ആനന്ദ്, നിർവഹണ സഹായം സുധർമ്മ.
3: ആർട്ട് കഫേ.

0: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മനസ്സിനക്രെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജോത്സ്നയും പാടിയൊരു ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: ഇനി കേൾക്കാം ജാക്ക്പോട്ട് എന്ന ചിത്രത്തിന്

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: ഇനി കേൾക്കാം ജാക്ക്പോട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയൊരു ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ചടങ്ങിൽ അമൃത പർവ് തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. ഉത്തർപ്രദേശിലെ ചിത്രകൂടിൽ പ്രതിരോധ ഇടനാഴിയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പങ്കെടുക്കും.

ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ പുതിയ യൂണിറ്റിനാണ് മന്ത്രി തറക്കല്ലിടുന്നത്. രാജ്യത്തെ 14 വയസ്സിന് താഴെ പ്രായം വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപ്പര്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ വിഷയത്തിൽ വാദം കേൾക്കുന്നത്. സ്പെയിനിൽ ഹാൻഡ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിലെത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാൻ ആവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. കോഴിക്കോട് 3-ാമത് നിസർഗ ദേശീയ നൃത്തോത്സവം വൈകിട്ട് ആരംഭിക്കും. സുകൃതീന്ദ്ര കലാമന്ദിറിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ഭരതനാട്യ നർത്തകി പ്രിയദർശിനി ഗോവിന്ദ് രസമഞ്ജരി എന്ന നൃത്തശില്പം അവതരിപ്പിക്കും. വിരമിച്ച ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ആർ സുരേഷ് തിരുവനന്തപുരത്ത് നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 5-ന് തൈക്കാട് ശാന്തികവാടത്തിൽ. കോഴിക്കോട് മുക്കം നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഫിറ്റർ ലൈറ്റിംഗ് സംവിധാനം മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണ് ഇത്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് FC നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഇന്നത്തെ ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം സാം സി എസ് പാടിയത്, മനു മഞ്ജിത് വരികൾ എഴുതി, സാം സി എസ് ഈണമൊരുക്കി കപിൽ കപിലൻ പാടിയത്, ചിത്രം RDX.

എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.

0: ഗാനോപഹാരം 103.6
1: ഇനി സമര എന്ന ചിത്രത്തിനു വേണ്ടി അരവിന്ദ് നായർ പാടിയ ഗാനം, ശരത് വയലാറിന്റെ വരികൾ, ദീപക് വാര്യരുടെ സംഗീതം.

0: നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
1: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
0: എന്തേ
1: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
0: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂൾ ആകൂ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ. സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02. സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: ഹവാകർ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
7: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
8: ഗാനോപഹാരം BMH ആരോഗ്യജാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.

0: ആരോഗ്യ ജാലകം. ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജു, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ആണ്. സെറിബ്രൽ പാൽസി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, സി പി എന്ന് ചുരുക്കപ്പേരിൽ പറയും. സി പി എന്നാൽ ഒരു ലൈഫ് ലോങ് കണ്ടീഷൻ ആണ്. നമ്മളുടെ വളരുന്ന തലച്ചോറിൽ, അതായത് ആദ്യത്തെ ഒരു 2-3 വയസ്സിനുള്ളിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ഡാമേജിന്റെ പരിണിത ഫലമായി സംഭവിക്കുന്ന ഒരു കണ്ടീഷൻ ആണ് സെറിബ്രൽ പാൽസി. സെറിബ്രൽ പാൽസി വരാനുള്ള കാരണങ്ങൾ, അത് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമാകാം, ജനിച്ച ഉടനെ ഉള്ള എന്തെങ്കിലും സംഭവ വികാസങ്ങൾ കൊണ്ടാകാം, അതല്ലെങ്കിൽ ആദ്യത്തെ 2-3 വയസ്സിനുള്ളിൽ സംഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടും ആകാം. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അമ്മയ്ക്ക് അമിതമായ ബി പി, ഷുഗർ, തൈറോയിഡ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ആദ്യത്തെ 3 മാസത്തിൽ ചിക്കൻ പോക്സ് വരിക, ഇങ്ങനത്തെ ഒക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടിക്ക് സി പി വരാനുള്ള ഒരു റിസ്ക് ഉണ്ട്. അതുപോലെ ജനന സമയത്ത് കുട്ടിക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതിരിക്കുക, അതായത് ജനിച്ച ഉടനെ കരയാൻ വൈകുക, അതിനുവേണ്ടി കൃത്രിമ ശ്വാസം കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഷുഗർ കുറയുക, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളും സി പി വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സിൽ പെട്ടതാണ്. അതിനുശേഷമുള്ള സമയങ്ങളിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയിട്ട് തലച്ചോറിന് ക്ഷതമേൽക്കുക, ജനിച്ച് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ തലച്ചോറിൽ ഇൻഫെക്ഷൻ വരിക, അതായത് മെനിഞ്ചൈറ്റിസ്, തലച്ചോറിന്

0: ീണിട്ടോ ആക്സിഡന്റ് പറ്റിയിട്ടോ തലച്ചോറിന് ക്ഷതമേൽക്കുക, തലച്ചോറിന് ബ്ലീഡിംഗ് വരിക, ഇങ്ങനെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള കുട്ടികളിലും സി പി വരാം. ഇനി സെറിബ്രൽ പാൽസിയുടെ ക്ലിനിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സോ സെറിബ്രൽ പാൽസിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികളിൽ കാണുന്ന ഡെവലപ്മെന്റൽ ഡിലേ, അതായത് വികസന കാലതാമസം. കുട്ടി സാധാരണ കുട്ടികളെ അപേക്ഷിച്ചിട്ട് ഇരിക്കാനും നടക്കാനും തലയുറയ്ക്കാനും ഒക്കെ വൈകുന്നു, സംസാരം വൈകുന്നു, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, അപ്പം അപസ്മാരം ഉണ്ടാകാം, കൈകൾക്കും കാലുകൾക്കും ടൈറ്റ്നെസ് വരാം, കൈയും കാലും ഒക്കെ നല്ല ടൈറ്റ് ആയിട്ട് ഒരു സാധാരണ ഗതിയിലുള്ള മൂവ്മെന്റ് നടക്കാതെ വരികയും ചെയ്യാം. സെറിബ്രൽ പാൽസി ഉള്ള ഒരു കുട്ടികളിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുക? കൃത്യമായി ഒരു ജനന സമയത്ത് ഓക്സിജന്റെ അപാകത ഉണ്ട് എന്ന് തെളിഞ്ഞാൽ അതല്ല എങ്കിൽ അങ്ങനെയല്ല അതൊക്കെയാണ്. സെറിബ്രൽ പാൽസി ഉള്ള കുട്ടികളിൽ എന്തൊക്കെ ടെസ്റ്റുകളായിരിക്കും ആവശ്യം വരിക? തലച്ചോറിന് ഒരു ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ, അതായത് ജനന സമയത്ത് ഓക്സിജൻ കിട്ടാതെ ഐ സിയുലൊക്കെ കിടക്കേണ്ടി വന്നു, വെന്റിലേറ്റ് ചെയ്തു, കൃത്രിമ ശ്വാസം കൊടുക്കേണ്ടി വന്നു, ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരു കുട്ടിക്ക് സി പി സ്ഥിരീകരിക്കാൻ വേണ്ടി വേറെ ടെസ്റ്റുകളുടെ ആവശ്യമൊന്നും ഇല്ല. ഇങ്ങനത്തെ സംഭവ വികാസങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് സെറിബ്രൽ പാൽസി എന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് വളർച്ചയ്ക്ക് കുറവ്, അപസ്മാരം, മുൻപ് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് സി പി തന്നെയാണോ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി എം ആർ ഐ ബ്രെയിൻ എടുക്കേണ്ടി വരും. ഇനി സെറിബ്രൽ പാൽസി ഉള്ള ഒരു കുട്ടിക്ക് അപസ്മാരം വരാം, അങ്ങനെയുള്ള കുട്ടികൾക്ക് മരുന്നുകൾ ഇടാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായി വന്നേക്കാം. ചില കുട്ടികളിലെങ്കിലും ഇത് സി പി അല്ല എന്ന സംശയം തോന്നിക്കഴിഞ്ഞാൽ ജനറ്റിക് ടെസ്റ്റിംഗും ആവശ്യമായി വന്നേക്കാം. സെറിബ്രൽ പാൽസിയുള്ള കുട്ടിക്ക് വേണ്ടുന്ന ചികിത്സ. സെറിബ്രൽ പാൽസിയുള്ള കുട്ടികൾക്ക് അപസ്മാരം വന്നു കഴിഞ്ഞാൽ അപസ്മാരത്തിനുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ഒന്നിൽ കൂടുതൽ മരുന്നുകൾ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. പിന്നെ അവരുടെ ടൈറ്റ്നെസ് കുറയ്ക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ മരുന്നുകൾ ഇടും. ഈ മരുന്നുകളിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചില ഏരിയകളിൽ മാത്രമാണ് ടൈറ്റ്നെസ് എങ്കിൽ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ വെക്കാം. കുറച്ചുകൂടി പ്രായമുള്ള കുട്ടികളിൽ ചിലപ്പോൾ ബോട്ടോക്സോ മരുന്നുകളോ മാത്രം ഇഫക്റ്റ് ആവില്ല, ടൈറ്റ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സർജറിയും ചെയ്യേണ്ടി വന്നേക്കാം. അതൊക്കെ പീഡിയാട്രിക് ഓർത്തോപെഡിക് സർജൻ ആയിരിക്കും തീരുമാനിക്കുക എന്ത് സർജറി വേണമെന്നുള്ളത്. ഏറ്റവും പ്രധാന സെറിബ്രൽ പാൽസി ഉള്ള ഒരു കുട്ടിക്ക് തെറാപ്പി കൊടുക്കലാണ്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഇതൊക്കെ അവർക്ക് ആവശ്യമായി വന്നേക്കാം. ഏത് തരത്തിലുള്ള തെറാപ്പിയാണ് ആവശ്യം എന്നൊക്കെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിന്റെയും ഫിസിക്കൽ മെഡിസിൻ കൺസൾട്ടന്റിന്റെയും നിർദ്ദേശപ്രകാരം തീരുമാനിച്ചിട്ട് അതനുസരിച്ച് ചെയ്യുകയാണ് വേണ്ടത്. സെറിബ്രൽ പാൽസി എന്ന് കേൾക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് ഉള്ളിൽ ആധിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെറിബ്രൽ പാൽസി ഉള്ള ഒരു കുട്ടിക്ക് മറ്റു കുട്ടികളോടൊപ്പം എത്തിക്കാനല്ല നമ്മുടെ ശ്രമം, അവരുടെ കഴിവിന്റെ പരമാവധി എത്തിക്കുകയും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യലാണ്.
1: ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ബി എം എച്ചിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, യു പി ജെ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
4: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
5: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
5: പുത്തലത്ത് കണ്ണാശുപത്രി.
6: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

0: ഗാനോപഹാരം
1: 103.6 റിയൽ എഫ്എം.
2: കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. ഗാനഭാരത്തിൽ ഇനി സന്തോഷം എന്ന ചിത്രത്തിൽ നിന്ന് വിനായക് ശശികുമാറിന്റെ വരികൾ, പി എസ് ജയഹരിയുടെ സംഗീതം.

0: ഗാനോപഹാരം
1: 103.6 Real FM. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. ഫ്യൂച്ചർ കേരള ബിസിനസ് കോൺക്ലേവ് കോഴിക്കോട്ട്. യുവസംഗമത്തിന്റെ ഭാഗമായി കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുവിൽ. മഴക്കാലമെത്തുമ്പോൾ ജാഗ്രതയോടെ, 11 വർഷം പൂർത്തിയാക്കി 3 കേന്ദ്ര സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. മലബാറിന്റെ വ്യാപാര വ്യവസായ ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ച് ഫ്യൂച്ചർ കേരള ബിസിനസ് കോൺക്ലേവ്. നാഷണൽ ട്രേഡേഴ്സ് വെൽഫെയർ ബോർഡിന്റെ സഹകരണത്തോടെ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും സംയുക്തമായാണ് കോഴിക്കോട്ട് ഫ്യൂച്ചർ കേരള ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ ഭാവി വ്യാപാര സാധ്യതകൾ, അടിസ്ഥാന സൌകര്യ വികസനം, ദേശീയതല നയമാറ്റങ്ങൾ, GST പരിഷ്കാരങ്ങൾ, തുറമുഖ റെയിൽവേ വികസനം തുടങ്ങി വ്യാപാര സമൂഹത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന നിർണായക വിഷയങ്ങൾ കോൺക്ലേവിൽ ചർച്ചയായി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ GST പരിഷ്കരണവും സാങ്കേതിക രംഗത്ത് രാജ്യം കൈവരിച്ച മുന്നേറ്റവുമെല്ലാം വ്യാപാര സമൂഹത്തിന് ഏറെ ഗുണം ചെയ്തതായി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത നാഷണൽ ട്രേഡേഴ്സ് വെൽഫെയർ ബോർഡ് ചെയർമാൻ സുനിൽ സിൻവി പറഞ്ഞു. വ്യാപാരികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയാണ്

0: കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്നും വ്യാപാര സമൂഹത്തിന്റെ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ ട്രേഡേഴ്സ് വെൽഫെയർ ബോർഡ് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ലാൽ കിലേക്ക് പ്രാചീർ സെ പ്രധാനമന്ത്രി ജി നേ കഹാ താ കെ ദിവാലി സെ പെഹ്ലെ മഹാദിവാലി കെ രൂപ് മേ ജി എസ് ടി പരിവർത്തൻ ജി എസ് ടി 2395 വസ്തുവേ ഐസി ഹെ ജിസ് പർ 5% ഓർ 0% ജി എസ് ടി കിയാ ഗയ. പരാഠ പേ പെഹ്ലെ 18% താ ജീരോ ഹോ ഗയ. കപ്ഡ പേ 5% ഹോ ഗയ. ഓർ മകാൻ ബനാനെ കെ ലിയേ സിമെന്റ് മേ 28 to 10 ഹോ ഗയ. ആജ് മേ ആപ്കോ കഹതാ ഹൂം കെ പൂരെ ദേശ് മേ ഇത്നാ ജാഉ ജലാലി ഓർ ഇത്നാ വ്യാപാർ ബഡ് റഹാ ഹെ ടൂ വീലർ സെ ലഗാകർ അലഗ് അലഗ് പ്രകാര കാ ഹർ ക്ഷേത്ര മേ ഹർ ഉപഭോക്താ കോ ഫായദാ മിലേ ഹർ പ്രകാര കാ ഫായദാ മിലേ ജി എസ് ടി ഉന്മൂലന കെ മാധ്യമ സെ ജി എസ് ടി 2 കെ മാധ്യമ സെ ദേശ് കി സർക്കാർ നേ ജോ കാര്യ കിയാ ഹെ വ്യാപാരി കെ ഹിതരക്ഷാ സുരക്ഷാ കല്യാണ ഓർ ഉസ്കി വ്യവസ്ഥാ കോ അർത്ഥവ്യവസ്ഥാ കെ സാഥ് ജോഡ്നെ തീസരി അർത്ഥവ്യവസ്ഥാ ബനാനെ മേ ഹം ആഗേ ബഡ് റഹേ ഹെ വികസിത ഭാരത് കി പരികൽപനാ മേ ആഗേ ബഡ് റഹേ ഹെ തോ കേരള കാ ഹമാരാ വ്യാപാരി കൈസെ പീച്ചെ രഹ ജായേ ഉസ്കോ കൈസെ സുവിധാ നാ മിലേ ഉസ്കി വ്യവസ്ഥാ മേ കഹാം കഠിനായി ഹെ ഉസ്കെ സാഥ് ഹം ക്യൂ നാ ജുഡ് സകെ ഇസ്കെ ലിയേ ഭാരത് സർക്കാർ നേ ഇൻകി നിയുക്തി കി ഓർ ആജ് മേ ആപ്കെ ബീച്ച് മേ ആയാ ഹൂം കെ റിശ്തേ ഹെ തോ റാസ്തേ ഹെ ആയിയേ ഹം സബ് മിൽകർ ദേശ് കി ഏക്താ ഓർ അനേക്താ കോ ധ്യാൻ മേ രഖ്തേ ഹുവേ.
0: ഷിപ്പിംഗ് മേഖല രാജ്യത്തിന്റെ വ്യാവസായിക സാമ്പത്തിക മേഖലകളിൽ സുപ്രധാന സ്വാധീനം ചെലുത്തുന്നതായി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥൻ പറഞ്ഞു. ഡിജിറ്റൽ രംഗത്ത് കേരളം മാതൃക സൃഷ്ടിച്ചിട്ടുണ്ടെന്നും സുരക്ഷിത കപ്പൽ ഗതാഗത പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഹൗ കം മാരിടൈം ആൻഡ് ദി ഇക്കോണമി ഗെറ്റ് കണക്റ്റഡ്? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഷിപ്സ് ക്യാരി 95% ബൈ വോളിയൂം ഓഫ് ഓൾ യുവർ എക്സിം കാർഗോ ഫോർ ദ നേഷൻ ആൻഡ് 70% ബൈ വാല്യൂ. ദർ വാസ് മെൻഷൻ ഓഫ് ദി ഷോർട്ടേജ് ഡ്യൂ ടു ദി വെസ്റ്റ് ഏഷ്യ ക്രൈസിസ്. ഹൗവർ ദ പ്രൈസസ് നോട്ട് ഹാവിംഗ് ബീൻ റേസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. മോസ്റ്റ് ഓഫ് അവർ എൽ പി ജി 40% ഗെറ്റ്സ് ഇമ്പോർട്ടഡ് ഫ്രം ദി വെസ്റ്റേൺ ഗൾഫ്. ഷിപ്സ് ആർ സ്ട്രാറ്റജിക് അസറ്റ്സ് ആൻഡ് ദാറ്റ് ഇസ് വൈ ഷിപ്പിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യാസ് മാരിടൈം ഗ്രോത്ത്. ഇന്ത്യ ഹാസ് ടു കമ്പീറ്റ് ഗ്ലോബലി ടു ഹാവ് ദ ഫാസ്റ്റസ്റ്റ് ടേൺ അറൌണ്ട് ടൈംസ്, ദ മോസ്റ്റ് എഫിഷ്യന്റ് പോർട്സ് and safe and secure shipping. India also today is the third largest contributor of the human capital in shipping, meaning seafarers. Today Kerala leads India in digital connectivity and in the number of services, e-services that are offered to its citizens. I have had the privilege of working in the government of Kerala for 3 years and I was there as the chairman Kerala Suppliers Corporation, and the public distribution system is perhaps a case illustration for reaching out to every individual. What started from here under the National Food Security Act has reached today One Nation, One Ration Card.
0: കേരളത്തിൽ റെയിൽവേ വലിയ നിക്ഷേപം നടത്തി വരുന്നതായും പാത ഇരട്ടിപ്പിക്കലും അടിസ്ഥാന സൗകര്യ വികസനവുമടക്കം വിപുലമായ വികസന പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതായും ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. ടിക്കറ്റ് വരുമാനത്തിന് പുറമെ ജനപങ്കാളിത്തത്തോടെ വ്യാപാരികൾക്ക് സാധ്യത നൽകുന്ന വാണിജ്യ വരുമാന പദ്ധതികളും റെയിൽവേ ആസൂത്രണം ചെയ്യുന്നതായി അദ്ദേഹം അറിയിച്ചു.
3: Lifeline to economy powerhouse. Indian Railway is not just a transportation. It's the world's fourth largest network, spanning 68,000 kilometers, ferrying 23 million passengers and 3.5 million ton of freight daily. In Kerala, Kerala is fully covered with the Indian Railway network, right from the south tip of the Kerala to north tip of the Kerala and west to the east part, with the two divisions, namely Palakkad division and Trivandrum division. With escalating demand, Railway is focusing more and more by investing millions on track doublings, 100% electrification, Vande Bharat fleets. Innovation is imperative. Now, innovative non-fare revenue idea scheme is our here public participation involving startups. Individuals, businessmen can pitch their concepts. Railway is targeting 15% to 20% annual growth in the non-fare revenue.
0: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന യുവസംഗമം 6ാം ഘട്ടത്തിന്റെ ഭാഗമായി കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുവിലെത്തി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ജമ്മുവിലെ ഐഎംഎമ്മുമായി ചേർന്നാണ് വിദ്യാർത്ഥി കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നും തെരഞ്ഞെടുത്ത 39 വിദ്യാർത്ഥികളാണ് ഐഎം അധ്യാപകരുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ യാത്ര തിരിച്ചത്. യാത്രയുടെ ഭാഗമായി ജമ്മു, കശ്മീർ, ലഡാക്ക് മേഖലകളിലെ സാംസ്കാരിക സാമൂഹ്യ വൈവിധ്യങ്ങൾ സംഘം പരിചയപ്പെടും. ഇന്ന് ജമ്മുവിലെത്തുന്ന സംഘം ഒരാഴ്ചക്കാലം ജമ്മുവിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കും. യാത്രയെക്കുറിച്ച് കോഴിക്കോട് IIM പബ്ലിക് റിലേഷൻസ് ഓഫീസർ വികാസ് പണിക്കർ.
4: യുവസംഘം ഘട്ടം 6 ഭാഗമായി കേരളവും ലക്ഷദ്വീപിന് ഉൾപ്പെടെ

0: 39 പാർട്ടിസിപ്പൻസ് ജമ്മു കാശ്മീരും ലഡാക്ക് യാത്രയ്ക്ക് പുറപ്പെട്ടത്. ഇതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോടാണ് കേരളത്തിലെ നോഡൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ജമ്മു ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് യുവസംഘം ഫേസ് സിക്സ് കണ്ടക്ട് ചെയ്യുന്നത്. 3500 കുട്ടികൾ അപ്ലൈ ചെയ്തതിൽ 39 പാർട്ടിസിപ്പൻസ് ആണ് യുവസംഘം ഫേസ് സിക്സിലേക്ക് സെലക്ട് ആയത്. IIM കോഴിക്കോടാണ് ഇവരെ സെലക്ട് ചെയ്തത്. യുവസംഘം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കൾച്ചറൽ എക്സ്പോഷ്യർ ആണ്. അതിൽ 5 പീസിന്റെ മുകളിലാണ് ഫോക്കസ്. ഈ 5 പീസ് ആണ് യുവസംഘത്തിന്റെ യൂത്ത് എക്സ്പോഷറിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പൽസ്. അതിൽ പി പര്യടൻ, പരമ്പര, പ്രഗതി, പരസ്പർ സമ്പർക്ക് ആൻഡ് പ്രൗദ്യോഗികി ആണ് ഈ 5 പീസിന് ബേസ്. യുവസംഘത്തിൽ 18-30 വയസ്സായ ഈ പാർട്ടിസിപ്പൻസ് 7 ദിവസത്തേക്ക് ജമ്മു കാശ്മീരും ലഡാക്കിന്റെ ഒരു കൾച്ചറൽ ട്രിപ്പിലാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ജമ്മു ആയിരിക്കും അവരെ ഹോസ്റ്റ് ചെയ്യുന്നത്. ഈ കൾച്ചറൽ ട്രിപ്പിന്റെ ഭാഗമായി IIM ജമ്മുവിൽ എത്തിയ കേരള ലക്ഷദ്വീപിന്റെ ഈ 39 പാർട്ടിസിപ്പൻസും IIM കോഴിക്കോടിന്റെ അക്കമ്പനി ചെയ്യുന്ന 5 ഫാക്കൽറ്റിയും സ്റ്റാഫും അവിടെ സ്റ്റുഡൻസും ഫാക്കൽറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ചീഫ് മിനിസ്റ്ററും ഗവർണറിനെയും മീറ്റ് ചെയ്യും. പിന്നെ അവിടെ കൾച്ചറലി ഈ 5 പീസ് കവർ ആവണ പല പ്ലേസസിൽ വിസിറ്റ് ചെയ്യും. അതിൽ പ്രധാനപ്പെട്ടത് സലാൽ ഹൈഡ്രോ പ്രൊജക്ട്, മുബാരക് മണ്ഡി പാലസ്, ബാഗെ ബഹു ഗാർഡൻ, ചേനാബ് റെയിൽ ബ്രിഡ്ജ്, അമർ മഹൽ പാലസ് മ്യൂസിയം, മൻസാർ ലേക്ക്, സനസാർ ലേക്ക്, ഡോഗ്ര ആർട്ട് മ്യൂസിയം ഉൾപ്പെടെ വളരെ വ്യത്യസ്തമായ ജമ്മു കശ്മീർ ലഡാക്കിന്റെ ഫേമസ് പ്ലേസസും വിസിറ്റ് ചെയ്യുകയായിരിക്കും. അതേമാതിരി തന്നെ റിട്ടേൺ ട്രിപ്പിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ജമ്മു സെലക്ട് ചെയ്ത 50 കുട്ടികൾ, ജമ്മു കശ്മീർ ലഡാക്കിന്റെ 50 കുട്ടികളായിരിക്കും 28 മെയ്യിൽ IIM കോഴിക്കോട് എത്തുക. IIM കോഴിക്കോട് കേരളത്തിന്റെ ഒരു എക്സ്പോഷ്യർ ട്രിപ്പ് ആയിരിക്കും ഈ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടാവുക.
1: കാലവർഷം നേരത്തെ എത്തിയേക്കുമെന്ന പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ മഴക്കാല മുന്നൊരുക്കങ്ങൾക്ക് അതിവേഗം തയ്യാറെടുക്കുകയാണ് ജില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാടിസ്ഥാനത്തിലും കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നഗരപരിധിയിലും ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ ആലോചനകൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ മഴക്കാല പൂർവ്വ ശുചീകരണമാണ് ഏറ്റവും പ്രധാനം. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശുചീകരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ആസൂത്രണങ്ങൾ സംബന്ധിച്ചും ശുചിത്വ മിഷൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ET രാഗേഷ്.
2: മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ജില്ലാതലത്തിൽ നമ്മളിപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിലവിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീട് വീടാന്തരം കയറിയുള്ള ഹരിതകർമ്മസേന വഴിയുള്ള മാലിന്യ ശേഖരണ സംവിധാനവും അതിനുശേഷം പഞ്ചായത്ത് തലത്തിലും നഗരസഭാ തലത്തിലുമുള്ള MCF-കളിൽ അവർ കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്ത് അത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഏജൻസികളിലേക്ക് അത് കൈമാറുക എന്നുള്ള പ്രവർത്തനവും. ഈ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള മോണിറ്ററിങ്ങും അതിന്റെ അവലോകന യോഗങ്ങളും എല്ലാം തന്നെ ജില്ലാ തലത്തിൽ നല്ല രീതിയിൽ തന്നെ നടന്നു വരികയും അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശോധനകളും ജില്ലാ തലത്തിൽ നിന്നും നടത്തി വരുന്നുമുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പൊതു ഇടങ്ങളുടെ ശുചിത്വം എന്ന് പറയുന്നത്. പൊതു ഇടങ്ങളിൽ ഗാർബേജ് വൾണറബിൾ പോയിന്റ്സ് അഥവാ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കുകയും ഇനി എവിടെയെങ്കിലും അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അത് വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന കർമ്മ പദ്ധതിയിൽ ഹോട്ട്സ്പോട്ടായി കണക്കാക്കി അത് ക്ലിയർ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും ആ ഹോട്ട്സ്പോട്ടുകളെ നിർമാർജനം ചെയ്തുകൊണ്ട് അവിടെ ശുചീകരണം നടത്തി മറ്റൊരു രോഗാതുരമായ സാഹചര്യത്തിലേക്ക് അത് പോകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു ക്രമീകരണം കൂടി ജില്ലാ തലത്തിൽ നിന്നും പ്രത്യേകം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ MCF-കളിലെ ഫയർ ഓഡിറ്റിന്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ ഏജൻസികൾക്കും, അതായത് MCF-കളിൽ നിന്നും മാലിന്യം ലിഫ്റ്റ് ചെയ്യുന്ന ഏജൻസികൾക്കെല്ലാം തന്നെ മഴക്കാലത്തിന് മുമ്പ് തന്നെ വലിയ മാലിന്യ കൂമ്പാരങ്ങൾ അവിടെ ഇല്ലാത്ത രീതിയിൽ തന്നെ കൃത്യമായി അവിടെ നിന്നും മാലിന്യങ്ങൾ ലിഫ്റ്റ് ചെയ്ത് മാറ്റുന്നതിനുള്ള ഒരു ലിഫ്റ്റിംഗ് പ്ലാൻ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശവും ജില്ലാ തലത്തിൽ നിന്നും നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ ഇതിന്റെ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അവിടെ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് മറ്റൊരു രോഗാതുരമായ സാഹചര്യത്തിലേക്ക്, ആളുകൾക്ക് ഒരു പകർച്ചവ്യാധി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യുകയും അവലോകനം ചെയ്ത് നടപ്പാക്കുകയും ചെയ്യുന്നത്.
1: മഴക്കാലത്ത് വ്യാപകമായി കാണപ്പെടുന്ന അസുഖങ്ങളാണ് എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ കൊതുകുജന്യ രോഗങ്ങൾ. കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് തടയുന്നതിലും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലതിക VR.
3: മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ്. കൊതുകുകൾ മുട്ടയിട്ട് വളരുന്ന സമയവും കൂടിയാണ്. കൊതുകുകളിലൂടെ പകരുന്ന ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലമ്പനി എന്നീ രോഗങ്ങളും ഈ സമയത്ത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. കൊതുകുകൾ വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ഇതിന് വേണ്ടത്. വീടുകൾ, ഫ്ലാറ്റുകൾ, സ്ഥാപനങ്ങൾ, പൊതുസ്ഥലങ്ങൾ, നിർമ്മാണ സ്ഥലങ്ങൾ, ചേരി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. ഇതിനായി കോഴിക്കോട് ജില്ലയിൽ ഉറവിടം തേടി സീറോ സോഴ്സ് സീറോ ഡെങ്കു ഒരു പ്രത്യേക ക്യാമ്പയിനായി നടപ്പിലാക്കിയിട്ടുണ്ട്. മഴക്കാലത്ത്

0: കാണുന്ന മറ്റു രോഗങ്ങൾ വൈറൽ പനി, H1N1, വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, എലിപ്പനി എന്നിവയാണ്. ഇതിനായി പൊതുയിടങ്ങളിലും വീടുകളിലും ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ്. എലിവിസർജ്യം കലർന്ന വെള്ളത്തിലൂടെയും രോഗം ബാധിച്ച വളർത്തുമൃഗങ്ങളുടെ വിസർജ്യം കലർന്ന വെള്ളത്തിലൂടെയും എലിപ്പനി പകരാം. അതിനായി വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ പണിയെടുക്കുന്നവർ എലിപ്പനിക്കെതിരെ മുൻകരുതൽ ചികിത്സ എടുക്കേണ്ടതാണ്. തിളപ്പിച്ചാറിയതോ ക്ലോറിനേറ്റ് ചെയ്തതോ ആയ വെള്ളം മാത്രം കുടിക്കുക. ആഹാര സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക. വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ പാചകം ചെയ്ത ആഹാരം കഴിക്കാതിരിക്കുക. ഈ മഴക്കാലം രോഗവിമുക്ത കാലമായി മാറാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്.
1: സാമൂഹ്യ സുരക്ഷാ കവചത്തിന്റെ 11 വർഷം പൂർത്തിയാക്കി ജനസുരക്ഷാ പദ്ധതികളായ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും അടൽ പെൻഷൻ യോജനയും സമൂഹത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും താങ്ങാവുന്ന ചെലവിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് 2015 May 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത്. ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളെ പ്രതിരോധിക്കാൻ സാധാരണക്കാർക്ക് സംരക്ഷണമേകുന്നതാണ് 3 പദ്ധതികളും. രാജ്യത്തെ സാധാരണക്കാർക്കിടയിൽ ദീർഘകാല സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനും ഈ മുൻനിര പദ്ധതികൾ വഴിയൊരുക്കുന്നു. 11 വർഷം പൂർത്തിയാക്കിയ സുപ്രധാന സാമൂഹ്യ സുരക്ഷാ സംരംഭങ്ങളെക്കുറിച്ച് മലപ്പുറം ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ അഞ്ജന ദേവ് MB.
2: രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷനും ലഭ്യമാക്കുന്നതിനായി ഇന്ത്യ സർക്കാർ 2015 3 സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് ആരംഭിച്ചിരുന്നത്. ബാങ്ക് അക്കൗണ്ടുള്ള സാധാരണ തൊഴിലാളികൾക്കും കർഷകർക്കും ദിവസവേതന തൊഴിലാളികൾക്കും ചെറുകിട വ്യാപാരികൾക്കും വരെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കിയാണ് ഈ പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം. 2015 May 9 രണ്ട് ഇൻഷുറൻസ് പദ്ധതികളാണ് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചത്. അവയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവ. അതുകൂടാതെ 2015 June 1 മറ്റൊരു പെൻഷൻ പദ്ധതി ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിക്കുകയുണ്ടായി. അതാണ് അതൽ പെൻഷൻ യോജന. ഈ 3 പദ്ധതികളും സാധാരണക്കാരായ ജനങ്ങളുടെ സുരക്ഷിത ഭാവി ഉറപ്പാക്കാൻ സർക്കാർ ഒരുക്കിയ മികച്ച പദ്ധതികളാണ്. 20 രൂപയുടെ അപകട മരണ ഇൻഷുറൻസ് പദ്ധതിയാണ് PMSBY അഥവാ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. വെറും 20 രൂപയ്ക്ക് അപകട മരണം സംഭവിച്ചാൽ 2 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. 18 മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ്. മറ്റൊരു ഇൻഷുറൻസ് സ്കീമാണ് PMJJBY അഥവാ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. ഇത് ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ്. വെറും 436 രൂപ അടയ്ക്കുകയാണെങ്കിൽ അപകട മരണം അല്ലെങ്കിൽ സ്വാഭാവിക മരണം സംഭവിച്ചാൽ 2 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. 18 മുതൽ 50 വയസ്സ് വരെയാണ് ഈ സ്കീമിൽ ചേരാനുള്ള പ്രായപരിധി. അതുകൂടാതെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായിട്ടുള്ള ഒരു പെൻഷൻ സ്കീമാണ് അതൽ പെൻഷൻ യോജന. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ ചേരാനുള്ള അർഹത. ഓരോ മാസവും ഒരു ചെറിയ തുക നിക്ഷേപിച്ചാൽ 60 വയസ്സിന് ശേഷം പ്രതിമാസം 1000 മുതൽ 5000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഈ 3 പദ്ധതികളും സാധാരണക്കാരായ ജനങ്ങളുടെ സുരക്ഷയും ഭാവിയും ഉറപ്പാക്കാൻ സർക്കാർ ഒരുക്കിയ മികച്ച പദ്ധതികളാണ്. നിങ്ങളുടെ അടുത്തുള്ള നാഷണലൈസ്ഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്ക് ശാഖ വഴി ഈ പദ്ധതിയിൽ അംഗങ്ങളാകാവുന്നതാണ്.
1: വാർത്താ തരങ്ങിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരങ്ങിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.
3: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയിൽ.
4: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
5: ശിനെക്കുറി

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doj.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: ഓതോ പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
1: ബുദ്ധു നിർത്ത്.
2: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
1: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
0: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
2: ആർബിഐ പറയുന്നു, സ്മാർട്ട് ആകൂ.
3: ും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
4: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: ആശാൻ എന്ന ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാർ എഴുതി, ജോൺ പോൾ ജോർജ് ഈണമൊരുക്കി, ദീപക് സൂരജ് സന്തോഷ് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഇനി കേൾക്കാം നാദിർഷയുടെ സംഗീത സംവിധാനത്തിൽ റിമി ടോമി, വൈക്കം വിജയലക്ഷ്മി എന്നിവർ പാടിയത്, കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന ചിത്രത്തിൽ നിന്ന്.

FM പ്രധാന വാർത്തകൾ. നാടൻ ഉത്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉത്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവയുൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശനവേളയിലാണ് ഇരുരാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി ഇന്ന് കുനോ ദേശീയോദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നമീബിയയിൽ നിന്ന് കുനോ ദേശീയോദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രൊജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. UAE, ഖത്തർ, കുവൈത്ത് എന്നീ രാജ്യങ്ങളുടെ ആകാശസീമയിലും സമുദ്ര അതിർത്തിയിലും ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ സൌദി അറേബ്യയും UAEയും ശക്തമായി അപലപിച്ചു. April 8 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുണ്ടാകുന്ന ആദ്യ ലംഘനമാണിതെന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ വ്യക്തമാക്കി. CPIM നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. നാളെ സെക്രട്ടേറിയറ്റും 13-ും 14-ും സംസ്ഥാന കമ്മിറ്റിയും ചേരും. 15 മുതൽ പല ഘട്ടങ്ങളിലായി 2 ദിവസത്തെ ജില്ലാ നേതൃയോഗങ്ങളും വിളിച്ചു ചേർക്കും. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായി

ായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിലൊന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിലെ 180 താരങ്ങൾ മത്സരിക്കും. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
1: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. റഫീഖ് അഹമ്മദ് എഴുതി, എ ആർ റഹ്മാൻ ഈണമൊരുക്കി, വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ പാടിയ ഗാനം. ചിത്രം ആടുജീവിതം.

0: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: അടുത്ത ഗാനം റഫീഖ് അഹമ്മദ് എഴുതി, രാഹുൽ രാജ് ഈണമൊരുക്കിയത്, ഗായത്രി അശോകൻ, സുചിത്ര സുരേഷൻ എന്നിവർ പാടിയിരിക്കുന്നു. ഋതു എന്ന ചിത്രത്തിന് വേണ്ടി.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡ് ചർച്ചയും പൂർത്തിയായെങ്കിലും തീരുമാനം ഇനിയും വൈകിയേക്കുമെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർക്ക് ഒരുപോലെ സ്വീകാര്യമായ ഫോർമുല കണ്ടെത്താനാകാത്തതാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം മൂവരുമായും പ്രത്യേകം ചർച്ചകൾ നടത്തി ഹൈക്കമാൻഡ് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നു. എന്നാൽ മൂന്നുപേരും നിലപാടിൽ ഉറച്ചുനിന്നതോടെ അന്തിമ തീരുമാനത്തിൽ എത്താനായില്ലെന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് എന്ത് ഫോർമുലയാകും മുന്നോട്ട് വയ്ക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഗ്രൂപ്പുകൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സമൂഹ മാധ്യമ പ്രചാരണങ്ങളും ശക്തമായതിൽ പാർട്ടി നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്നും AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീരുമാനത്തിന് മുൻപായി നടത്തേണ്ട എല്ലാ ചർച്ചകളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ഇനി അധിക ചർച്ചകളുടെ ആവശ്യമില്ല. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വരാൻ വലിയ താമസമൊന്നും ഉണ്ടാകില്ലെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും A വിജയരാഘവനും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ആരെന്നത് സംബന്ധിച്ച് സുപ്രധാന തീരുമാനം യോഗത്തിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്.

നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ സിപിഐഎം നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. നാളെ സെക്രട്ടേറിയറ്റും 13-നും 14-നും സംസ്ഥാന കമ്മിറ്റിയും ചേരും. 15 മുതൽ പല ഘട്ടങ്ങളിലായി 2 ദിവസത്തെ ജില്ലാ നേതൃയോഗങ്ങളും വിളിച്ചു ചേർക്കും. ജൂൺ 10 ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. സിപിഐ ജില്ലാ നേതൃയോഗങ്ങൾ 14 ആരംഭിക്കും. 24 പൂർത്തീകരിക്കും. സിപിഐ മത്സരിച്ച 25 സ്ഥലത്തെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും ഇതിനു പിന്നാലെ നടക്കും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങി. പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ പുതിയ MLA സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വിജയാണ് നിയമസഭാംഗമായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്പീക്കറെ തിരഞ്ഞെടുക്കും. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് ഈ മാസം 13 നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയായി വിജയ് ഇന്നലെ ചുമതലയേറ്റിരുന്നു. പ്രതിപക്ഷ DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തിരഞ്ഞെടുത്തു. എന്നാൽ അന്ന DMK ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിച്ചിട്ടില്ല. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗോഹട്ടിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹിമന്തയ്ക്ക് 102 MLA പിന്തുണയുണ്ട്. ഇന്നലെ ലോക്ഭവനിൽ ഗവർണറെ കണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശമുന്നയിച്ചിരുന്നു. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സാങ്കേതിക നേട്ടങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ദിനാഘോഷം ഉറപ്പാക്കും. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ശാസ്ത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തി 2047 വികസിത് ഭാരത ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ വർഷത്തെ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 1998 പൊക്രാൻ ആണവ പരീക്ഷണങ്ങളുടെ വിജയം ഇന്ത്യയുടെ ശാസ്ത്രീയ മികവിനെയും നിശ്ചയദാർഢ്യത്തിന്റെയും അടയാളമാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ആത്മനിർഭർ ഭാരതം കെട്ടിപ്പടുക്കുന്നതിലും നവീനമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലും സാങ്കേതികവിദ്യ ഒരു പ്രധാന സ്തംഭമായി മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശാസ്ത്രജ്ഞരാണ് രാഷ്ട്രത്തിന്റെ അഭിമാനത്തിന്റെയും സ്വാഭിമാനത്തിന്റെയും യഥാർത്ഥ ശില്പികളെന്ന സംസ്കൃത ശ്ലോകവും നരേന്ദ്രമോദി പങ്കുവച്ചു. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയത്നിക്കുന്ന ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അഭിവാദ്യങ്ങൾ നേർന്നു. 1998 ചരിത്രപ്രസിദ്ധമായ പൊക്രാൻ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ പ്രധാനമന്ത്രി അതൽ ബിഹാരി വാജ്പേയിയുടെ നിശ്ചയദാർഢ്യത്തെ മന്ത്രി അനുസ്മരിച്ചു. പൊക്രാൻ പരീക്ഷണം മുതൽ ബഹിരാകാശ ഡിജിറ്റൽ മേഖലകളിലെ മുന്നേറ്റങ്ങൾ വരെ ഇന്ത്യയുടെ ആത്മനിർഭരതയുടെ തെളിവാണെന്ന് രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ടെക്നോക്രാറ്റുകൾക്കും സാങ്കേതിക വിദഗ്ധരായ യുവാക്കൾക്കും ആശംസകൾ നേർന്നു. നിരവധി വിപ്ലവകരമായ സംരംഭങ്ങളിലൂടെ നൂതനാശയ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തി ഇന്ത്യയുടെ വളർച്ചയെ ഗവൺമെന്റ് മുന്നോട്ട് നയിക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചത്. ജാംനഗറിൽ നിന്ന് വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ക്ഷേത്ര ദർശനത്തിന് ശേഷം പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. സോമനാഥ് ക്ഷേത്രത്തിന്റെ 75 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ എയ്റോബാറ്റിക് ടീം അല്പസമയത്തിനകം ക്ഷേത്രത്തിന് മുന്നിൽ ആകാശവിസ്മയം തീർക്കും. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ പ്രകടനത്തിൽ 6 HawkMark 132 വിമാനങ്ങൾ പങ്കെടുത്ത് ആകാശത്ത് ദേശീയ പതാകയുടെ വർണ്ണങ്ങൾ വിരിയിക്കും. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം 2 മാർച്ചിലെ 38 GW 2025 മാർച്ച് ആയപ്പോഴേക്കും 74 GW ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 35 ദശലക്ഷത്തോളം സോളാർ മൊഡ്യൂളുകൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. UAE, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ ആകാശസീമയിലും സമുദ്രാതിർത്തിയിലും ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ സൌദി അറേബ്യയും UAEയും ശക്തമായി അപലപിച്ചു. April 8 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുണ്ടാകുന്ന ആദ്യ ലംഘനമാണിതെന്നും കുവൈറ്റിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിതെന്നും ഗൾഫ് രാഷ്ട്രങ്ങൾ വ്യക്തമാക്കി. സ്പെയിൻ

ഹാൻഡ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിലെത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാൻ ആവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. 42 ദിവസം വരെ ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണമെന്നാണ് ലോക ആരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. റിസർവ് ബാങ്കും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും കേന്ദ്ര ബാങ്കിംഗ് രംഗത്തെ സഹകരണം ശക്തമാക്കുന്നതിനായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ബാസലിൽ നടന്ന BIS യോഗങ്ങൾക്കിടെയാണ് കരാറിൽ ഒപ്പുവച്ചത്. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവയുൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരു കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം 18 സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് FC നേരിടും. വൈകിട്ട് 7:30 കൽക്കത്തയിലാണ് മത്സരം. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷാവ് സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിലൊന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിലെ 180 താരങ്ങൾ മത്സരിക്കും. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. വിരമിച്ച ധനകാര്യ അഡീഷണൽ സെക്രട്ടറി R സുരേഷ് അന്തരിച്ചു. അദ്ദേഹത്തിന് 68 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5,34,00,000 രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32,00,000 രൂപയാണ് വർധന. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 13,945 രൂപ, പവന് 111,560 രൂപ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: 103.6 Real FM.
1: പ്രിയ ഗീതം.
2: ഇഷ്ടഗാനങ്ങൾ ആവശ്യം.

പെടാനുള്ള ആ സമയമാണ്. നീ പ്രിയഗീതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ഫോൺ നമ്പർ 0495236617 0495236617. മൊബൈൽ നമ്പർ 9447444800. ആദ്യം പ്രാഞ്ചിയേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗായത്രി പാടിയ ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തി എഴുതിയിരിക്കുന്നു, ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: പ്രിയ ഗീതം.
3: പ്രിയഗീതത്തിലെ അടുത്ത ഗാനം കടലുണ്ടിയിൽ നിന്നും വിളിച്ച അഹല്യയ്ക്ക് വേണ്ടിയാണ്. ഫാൻറ്റം എന്ന ചിത്രത്തിൽ നിന്ന് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയിരിക്കുന്നു, ദേവ ഈണമൊരുക്കി, ജയചന്ദ്രനും ചിത്രയും പാടിയത്.

0: പ്രിയ ഗീതം.
1: താനൂരിൽ നിന്നും ഫെബിലിനും റിസലിനും വേണ്ടിയാണ് അടുത്ത ഗാനം. ഡൽഹി സിക്സ് എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്ന് പ്രസൂൺ ജോഷി എഴുതി, എ ആർ റഹ്മാൻ സംഗീതം നൽകിയത്, പാടിയത് ജാവേദ് അലി, കൈലാഷ് ഖേർ എന്നിവരാണ്.

0: പ്രിയഗീതം.
1: വളാഞ്ചേരിയിൽ നിന്ന് തുളസി അശ്വതി എന്നിവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ശരത് സംഗീതം നൽകിയ ഒരു ഗാനം ജൂൺ 6 എന്ന തമിഴ് ചിത്രത്തിൽ നിന്ന് സുജാത പാടിയത്.

0: പ്രിയ ഗീതം.
1: ഇന്നത്തെ പ്രിയഗീതത്തിലെ അവസാന ഗാനം തലശ്ശേരിയിൽ നിന്നും രാജേഷിന് വേണ്ടിയാണ്. വധു ഡോക്ടറാണ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, കണ്ണൂർ രാജന്റെ സംഗീതം.

0: ഇന്നത്തെ പ്രേഗീതത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രേഗീതത്തിലേക്ക് വിളിച്ച മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം നന്ദി.
1: പ്രിയ ഗീതം

FM പ്രധാന വാർത്തകൾ. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 1998 പൊക്രാൻ ആണവ പരീക്ഷണങ്ങളുടെ വിജയം ഇന്ത്യയുടെ ശാസ്ത്രീയ മികവിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അടയാളമാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമങ്ങളിൽ കുറിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയത്നിക്കുന്ന ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും അഭിവാദ്യങ്ങൾ നേർന്നു. 1998 ചരിത്രപ്രസിദ്ധമായ പൊക്രാൻ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നിശ്ചയദാർഢ്യത്തെ സിംഗ് അനുസ്മരിച്ചു. കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് ഓസ്ട്രേലിയയുടെ കാലാവസ്ഥാ ഊർജ വകുപ്പ് മന്ത്രി ക്രിസ് ബോവനുമായി ഒരു വെർച്വൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളുടെയും മുൻഗണനകളെക്കുറിച്ചും ഈ വർഷം അവസാനം ചർച്ച ചെയ്യേണ്ട പ്രധാന അജണ്ടകളെക്കുറിച്ചും സംസാരിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തീരുമാനത്തിന് മുൻപായി നടത്തേണ്ട എല്ലാ ചർച്ചകളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങി. പ്രോട്ടം സ്പീക്കർ MB കറുപ്പയ്യ പുതിയ MLA മാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ടുബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് ഇന്ന് പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് സ്റ്റുഡൻറ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് മുക്കം അഗ്നിരക്ഷാ നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശാന്തിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. ഏഷ്യൻ ഭാരോദ്ധഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്ധഹന മത്സരങ്ങളിലൊന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിലെ 180 താരങ്ങൾ മത്സരിക്കും. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നത്തെ യുവ ചോയ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400224440. ആദ്യഗാനം അയാൾ കഥ എഴുതുകയാണെന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ രവീന്ദ്രൻ്റെ സംഗീതം.

0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ മെയ് 15 വൈകുന്നേരം 5 പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8547631139. മറ്റൊരു നമ്പർ 9495675595.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: അടുത്തതായി ചിത്രപാടിയ ഗാനമാണ് ചിത്രം ഗോളാന്തര വാർത്ത. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് അനന്യ കോഴിക്കോട്.

0: അസാപ്പിന്റെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മെയ് 16 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്ലസ് 2, ഡിഗ്രി, PG യോഗ്യതയുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9995999669.
1: ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BTU AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിൽ ഇനി വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി യേശുദാസും വസന്തയും പാടിയ ഗാനമാണ് ചിത്രം ജ്വാല. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു KMK കോളിച്ചാൽ.

സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. കുടിശ്ശിക കൂടാതെ കൃത്യമായി അംശാദായം അടയ്ക്കുന്ന അംഗങ്ങളുടെ മക്കൾക്കാണ് കിളിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 15 മെയ്. താൽപ്പര്യമുള്ള അംഗങ്ങൾ 14 മെയ്‌നകം അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കിങ്ങിണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിനി. തങ്കപ്പൻ നായരുടെ വരികൾ, കണ്ണൂർ രാജന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ആലപ്പുഴ കാവുങ്കലിൽ നിന്നും അജിത.

കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി, പട്ടികവർഗ, OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസിളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ May 20 അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ നമ്പർ 0484-24-22-275.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: മലാപ്പറമ്പ് മാസ് കോർണറിൽ നിന്നും സി നാരായണൻ ആവശ്യപ്പെട്ട ഗാനമാണിനി. തുടർക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, എസ് പി വെങ്കിടേഷിന്റെ സംഗീതം.

0: ജൂനിയർ ഇൻസ്ട്രക്ടർ നിയമനം. വളയം ഗവൺമെന്റ് ഐടിഐയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ നിയമനത്തിന് നാളെ രാവിലെ 11 അഭിമുഖം നടത്തും. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയും 1 പ്രവൃത്തി പരിചയവും ത്രിവത്സര ഡിപ്ലോമയും 2 പ്രവൃത്തി പരിചയവും. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ NTC 3 പ്രവൃത്തി പരിചയവും. അസൽ സർട്ടിഫിക്കറ്റുമായി എത്തണം. ഫോൺ നമ്പർ 9446 01 4805. മറ്റൊരു നമ്പർ 7510131353.
1: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ തീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണുകണ്ടിയിൽ.
2: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 14,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണുകണ്ടിയിൽ.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനമാണിനി. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഉദയനാണ് താരം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ബിജു ഷാ.

0: नीमा सैंडल, हर पल चंदन का एहसास।
1: विशन ट्रस्ट हॉस्पिटल करियर क्विज സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾ

0: നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: എം കെ അർജുനന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിനി. ചിത്രം ചമ്പൽക്കാട്. ഗാനരചന ഗോപി കൊല്ലം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ദിൽന ചേവയോർ.

0: സ്പെഷ്യൽ ഇതേതു പ്ലാന്റ് ആണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
1: എന്തേ
0: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനമാണിനി യേശുദാസ് പാടിയത്. ചിത്രം കളിപ്പാട്ടം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വടകരയിലെ സുജിന രജിത്.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി ഇഎംഐ പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കൈതപ്രത്തിന്റെ വരികൾക്ക് രഘുകുമാർ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണിനി. ചിത്രം ആര്യൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് അനൂപ്, സിദ്ധാർത്ഥ കൃഷ്ണ, ജിനു മുത്തമ്പലം.

0: യുവർ ചോയ്സ് ഇനി 3-2.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
3: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
2: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, നൂതനാശയക്കാർ, ഗവേഷകർ എന്നിവർക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആശംസകൾ നേർന്നു. ജനങ്ങളുടെ കഴിവും സമർപ്പണവും കൊണ്ട് ശാസ്ത്രം, നവീകരണം, സാങ്കേതികവിദ്യ എന്നിവയിൽ രാജ്യം ഗണ്യമായ മുന്നേറ്റം തുടരട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. സോമനാഥ് അമൃതപർവ് ആഘോഷ സമാപന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 കിലോമീറ്റർ റോഡ് ഷോ നടത്തി. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഉപമുഖ്യമന്ത്രി ഹർഷ സാംഗ്വിയും അദ്ദേഹത്തെ അനുഗമിച്ചു. 2026-27 സാമ്പത്തിക വർഷം ഇന്ത്യൻ സമ്പദ് മേഖല 6.6% വളർച്ച നേടുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഗവേഷണ റിപ്പോർട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ യഥാർത്ഥ GDP വളർച്ച 7.2% റിപ്പോർട്ടിൽ പറയുന്നു. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. CPIM നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. നാളെ സെക്രട്ടേറിയറ്റും 13-ും 14-ും സംസ്ഥാന കമ്മിറ്റിയും ചേരും. 15 മുതൽ പല ഘട്ടങ്ങളിലായി 2 ദിവസത്തെ ജില്ലാ നേതൃയോഗങ്ങളും വിളിച്ചു ചേർക്കും. കനത്ത ചൂടിന് ആശ്വാസമായി പാലക്കാട് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. ഈ സീസണിൽ ലഭിക്കേണ്ട മഴയിൽ 60% കുറവുണ്ടായതാണ് പ്രതിസന്ധിക്ക് കാരണം. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർക്ക് പരിക്കേറ്റു. വയനാട് തോൽപ്പെട്ടി സ്വദേശി എടമല വീട്ടിൽ വിഷ്ണുകുമാറിനാണ് പരിക്കേറ്റത്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് FC യെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ശോപിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: The Real FM 103.6.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ അമൃതപർവ്വ ആഘോഷത്തിന്റെ ഭാഗമായി ദർശനവും പൂജയും നടത്തി. ആഘോഷ സമാപനത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി 1 കിലോമീറ്റർ റോഡ് ഷോയിലും പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയെ ശാക്തീകരിക്കാൻ 7 ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹൈദരാബാദിൽ ഇന്നലെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ചത്. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും വിദേശയാത്രകൾ ഒഴിവാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ആഹ്വാനത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. കഴിഞ്ഞ 12 വർഷത്തെ ഭരണം കൊണ്ട് ജനങ്ങൾ എന്തു വാങ്ങണം, എവിടെ പോകണം എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം എത്തിയെന്ന് അദ്ദേഹം എക്സ് ഹാൻഡിലിൽ കുറിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഘടകകക്ഷികൾ ഒരു നേതാവിന് വേണ്ടിയും വാദിക്കുന്നില്ലെന്നും അത് ഊഹോപോഹം മാത്രമാണെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് മുറികളുടെ ബുക്കിംഗും ഓൺലൈനായി ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച നട തുറക്കും. ബേപ്പൂരിൽ നിന്ന് ലക്ഷദ്വീപിലെ ആന്ത്രോത്തിലേക്ക് വീണ്ടും സ്വകാര്യ യാത്രാ കപ്പൽ സർവീസ് തുടങ്ങും. ഓഗസ്റ്റ് 15 ട്രയൽ സർവീസ് ആരംഭിക്കും. കണ്ണൂരിൽ പോലീസ് സഹകരണ സംഘത്തിലേക്ക് നടത്തിയ നിയമന പരീക്ഷയ്ക്കിടെ പ്രതിഷേധം. പിൻവാതിൽ നിയമന നീക്കം ആരോപിച്ച് KSU പ്രവർത്തകരാണ് ചോദ്യപേപ്പറുകൾ കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചത്. AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷോ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം. നമ്പർ 2366174 2366176. STD കോഡ് 0495. മറ്റൊരു നമ്പർ 9447444800. ഗാനോത്സവത്തിലെ ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം സർഗം. യൂസഫലി കേച്ചേരിയുടെ വരികൾ, സംഗീതം ബോംബെ രവി.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: എന്ന സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനമാണിനി. ഗാനരചനാ സംഗീതം കൈതപ്രം. ഈ ഗാനം ആവശ്യപ്പെട്ടത് സുബ്രഹ്മണ്യൻ കൊളപ്പുറം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ക്രസൻ ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
6: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
7: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
8: കാരാഗ്രഹം ഇവിടെ നിന്നോ?

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ അമൃതപർവാഘോഷത്തിന്റെ ഭാഗമായി ദർശനയും പൂജയും നടത്തി. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ശാക്തീകരിക്കാൻ 7 ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ മുന്നോട്ടുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വേനൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ദൈവത്തിൻ മനമാരു കണ്ടു രാത്രി 9:30. വാർത്തകൾ വിശദമായി. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, നൂതനാശയക്കാർ, ഗവേഷകർ എന്നിവർക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ

ആശംസകൾ നേർന്നു. ജനങ്ങളുടെ കഴിവും സമർപ്പണവും കൊണ്ട് ശാസ്ത്രം, നവീകരണം, സാങ്കേതികവിദ്യ എന്നിവയിൽ രാജ്യം ഗണ്യമായ മുന്നേറ്റം തുടരട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 1998 പൊക്രാൻ ആണവ പരീക്ഷണങ്ങളുടെ വിജയം ഇന്ത്യയുടെ ശാസ്ത്രീയ മികവിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും അടയാളമാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. രാജ്യത്തിൻ്റെ പുരോഗതിക്കായി പ്രയത്നിക്കുന്ന ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഭിവാദ്യങ്ങൾ നേർന്നു. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയെ ശാക്തീകരിക്കാൻ 7 ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ചു. ഹൈദരാബാദിൽ ഇന്നലെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. പൌരന്മാർ സ്വമേധയാ നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങളാണിവയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദേശ നാണ്യശേഖരം സുരക്ഷിതമായി നിലനിർത്താൻ ഇറക്കുമതി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം യുക്തിസഹമാക്കണം. രാജ്യം ഏറ്റവുമധികം വിദേശ നാണ്യം ചെലവഴിക്കുന്നത് എണ്ണ ഇറക്കുമതിക്കാണ്. ഈ സാഹചര്യത്തിൽ പൊതുഗതാഗത സംവിധാനം കൂടുതലായി ഉപയോഗിക്കാനും കാറുകൾ പങ്കുവയ്ക്കുന്ന പൂളിംഗ് സമ്പ്രദായം അനുവർത്തിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. അനാവശ്യ വിദേശയാത്രകൾ 1 നിർത്തിവെക്കണം. വിദേശങ്ങളിലെ വൻ ചെലവ് വരുന്ന ഡെസ്റ്റിനേഷൻ വിവാഹങ്ങൾ വേണ്ടെന്ന് വെക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1 സ്വർണം വാങ്ങൽ നിയന്ത്രിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വർക്ക് ഫ്രം ഹോം പുനരാരംഭിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഭക്ഷ്യ എണ്ണ ഉപഭോഗം കുറയ്ക്കണം. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാസവളങ്ങളെ ആശ്രയിക്കുന്ന രീതി കർഷകർ ഒഴിവാക്കണമെന്നും ജൈവ കാർഷിക രീതികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പരമാവധി ഉപയോഗിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും വിദേശയാത്രകൾ ഒഴിവാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ആഹ്വാനത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ചു. കഴിഞ്ഞ 12 ഭരണം കൊണ്ട് ജനങ്ങൾ എന്ത് വാങ്ങണം, എവിടെ പോകണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യമെത്തിയെന്നും ഇത് ഗവൺമെന്റിന്റെ പരാജയത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം എക്സ് ഹാൻഡിലിൽ കുറിച്ചു. സ്വർണം വാങ്ങരുത്, വിദേശത്ത് പോകരുത് തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ജനങ്ങളുടെ മേൽ ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. എന്നാൽ വിദേശ നാണ്യം ശേഖരം സംരക്ഷിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ സാമ്പത്തിക ദേശസ്നേഹമെന്ന നിലയിലാണ് BJP അവതരിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ അമൃത പർവ്വ ആഘോഷത്തിന്റെ ഭാഗമായി ദർശനവും പൂജയും നടത്തി. ആഘോഷ സമാപനത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി 1 റോഡ് ഷോയിലും പങ്കെടുത്തു. 75 മുമ്പ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിനോട് ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പങ്ങൾ അർപ്പിച്ചു. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഉപമുഖ്യമന്ത്രി ഹർഷ് സാങ്വിയും അദ്ദേഹത്തെ അനുഗമിച്ചു. ഉച്ചകഴിഞ്ഞ് പൊതുയോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റലും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 2026-27 സാമ്പത്തിക വർഷം ഇന്ത്യൻ സമ്പദ് മേഖല 6.6% വളർച്ച നേടുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഗവേഷണ റിപ്പോർട്ട് വിലയിരുത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ 4 യഥാർത്ഥ GDP വളർച്ച 7.2% റിപ്പോർട്ടിൽ പറയുന്നു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ വളർച്ച നിലനിർത്തുകയാണെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമേന്ദ ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗുവാഹട്ടിയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങി. പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ പുതിയ MLA സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വിജയാണ് നിയമസഭാംഗമായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്പീക്കറെ തിരഞ്ഞെടുക്കും. തമിഴക വെട്രികഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് ഈ മാസം 13 നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയായി വിജയ് ഇന്നലെ ചുമതലയേറ്റിരുന്നു. പ്രതിപക്ഷ DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ DMK ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ CPIM നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ആരെന്നത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം യോഗത്തിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. നാളെ സെക്രട്ടേറിയറ്റും 13-ന് 14-ന് സംസ്ഥാന കമ്മിറ്റിയും ചേരും. 15 പല ഘട്ടങ്ങളിലായി 2 ജില്ലാ നേതൃയോഗങ്ങളും വിളിച്ചു ചേർക്കും. ജൂൺ 10 ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും.

0: CPI ജില്ലാ നേതൃയോഗങ്ങൾ 14 ആരംഭിക്കും, 24 പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 സ്ഥലത്തെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും ഇതിനു പിന്നാലെ നടക്കും. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീരുമാനത്തിന് മുമ്പായി നടത്തേണ്ട എല്ലാ ചർച്ചകളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് തീരുമാനം വരാൻ വലിയ താമസമൊന്നും ഉണ്ടാകില്ലെന്നാണ് കരുതുന്നതെന്നും ചെന്നിത്തല വ്യക്തമാക്കി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K.മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ഘടകകക്ഷികൾ ഒരു നേതാവിനു വേണ്ടിയും വാദിക്കുന്നില്ലെന്നും അത് ഊഹാപോഹം മാത്രമാണെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനം എപ്പോഴുണ്ടാകുമെന്ന് ഇവിടുത്തെ നേതാക്കൾക്ക് പറയാൻ കഴിയില്ലെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. UAE, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ വ്യോമ സമുദ്ര അതിർത്തികളിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ സൗദി അറേബ്യയും UAE ശക്തമായി അപലപിച്ചു. 8 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുണ്ടാകുന്ന ആദ്യ ലംഘനമാണിതെന്നും കുവൈറ്റിന്റെ പരമാധികാരത്തിലെ കടന്നുകയറ്റമാണിതെന്നും ഗൾഫ് രാഷ്ട്രങ്ങൾ കുറ്റപ്പെടുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കനത്ത ചൂടിന് ആശ്വാസമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും ഈ സീസണിൽ വേനൽ മഴയിൽ 60% കുറവുണ്ടായത് ജില്ലയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കിയിരിക്കുകയാണ്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: തുടർച്ചയായ ചൂട് കൂടിയ ദിനങ്ങൾക്ക് ശേഷം ഈ മാസം ആദ്യത്തോടെയാണ് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചത്. പക്ഷേ പല ഭാഗങ്ങളിലും പ്രതീക്ഷിച്ചതിലും കുറവ് മഴയാണ് ലഭിച്ചത് എന്നതിനാൽ പലയിടങ്ങളിലും ഇപ്പോഴും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ജില്ലയിലാകെ 59.7% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് മുതൽ ഇതുവരെ ജില്ലയിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ചിറ്റൂർ പ്രദേശത്താണ്. ഈ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമവും രൂക്ഷമായിട്ടുള്ളത്. തൃത്താല മേഖലയിലാണ് താരതമ്യേന ജില്ലയിൽ കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. അട്ടപ്പാടി മേഖലയിലും മഴ കുറവായിരുന്നു. കാലവർഷം ഈ കുറവ് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരു കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം 18 സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിലൊന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിലെ 180 താരങ്ങൾ മത്സരിക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് ഈ മാസം 17 സമാപിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് FC നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ കൊച്ചിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 1-3 കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിരുന്നു. തുടർച്ചയായ 3 ജയത്തോടെ 14 ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8 സ്ഥാനത്താണ്. AFC അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായി ചൈനയെ നേരിടും. ചൈനയിലെ സൂഷോ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലബനാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ ശതാബ്ദി ദീപം തെളിയിക്കും. കോഴിക്കോട് മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇരുവഴിഞ്ഞിപ്പുഴയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ജനപങ്കാളിത്തത്തോടെ നടത്തിയ ശുചീകരണം നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് 3 നിസർഗ ദേശീയ നൃത്തോത്സവം വൈകിട്ട് ആരംഭിക്കും. സുഗന്ധീന്ദ്ര കലാമന്ദിരിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ

ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ഭരതനാട്യം നർത്തകി പ്രിയദർശിനി ഗോവിന്ദ് രസമഞ്ജരി എന്ന നൃത്തശില്പം അവതരിപ്പിക്കും. വിരമിച്ച ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ആർ സുരേഷ് അന്തരിച്ചു. അദ്ദേഹത്തിന് 68 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 5 തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5,34,00,000 പരം രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32,00,000 രൂപയാണ് വർധന. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ അമൃതപർവാഘോഷത്തിന്റെ ഭാഗമായി ദർശനവും പൂജയും നടത്തി. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയെ ശാക്തീകരിക്കാൻ 7 ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ മുന്നോട്ടുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വേനൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ദൈവത്തിൻ മനമാരു കണ്ടു രാത്രി 9:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലെ അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ചിത്രം അക്ഷരത്തെറ്റ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് സത്യൻ വില്യാപ്പള്ളി.

ഫാറൂഖിലെ സുരേഷ് ആവശ്യപ്പെട്ട ഗാനമാണിനി. ശ്രീമാൻ ശ്രീമതി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: ഭാവാർത്ഥം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിനി. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഭഗീരഥൻ മണ്ണൂർ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: മീടി രണ്ടിലും എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണിനി. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ദിലീപ് കുമാർ, മടവൂർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: കല്ലാച്ചിയിൽ നിന്നും വിജയൻ ആവശ്യപ്പെട്ട ഗാനമാണിനി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം രാംജി റാവ് സ്പീക്കിംഗ്. ബിജു തിരുമലയുടെ വരികൾ, ബാലകൃഷ്ണന്റെ സംഗീതം.

ഗാനോത്സവത്തിൽ അവസാനമായി യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം ഏഴു രാത്രികൾ. വയലാറിന്റെ വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് സജിത് മന്ദമംഗലം.

0: 3. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says Somnath Temple Amrit Mahotsav will inspire country's vision for the next millennia. Performs Mahapuja on completion of 75 years of temple's restoration. West Bengal Chief Minister Shubhendu Adhikari announces transfer of land to BSF for border fencing. Also launches Ayushman Bharat health scheme in the state. Centre notifies implementation of Viksit Bharat G. Ramji Act to be rolled out from the 1st of July. SBI Research says country's economy remains resilient amid global headwinds, projects growth at 6.6% in the current fiscal. And with that, we end the midday news.
1: Aakashavani. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 16 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പ്രവീൺ രാജ് കിളിമാനൂർ, കണ്ണൻ നായർ, ആൻസി ടി കെ കുണ്ടറ, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം പി എ ബിജു.
2: കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും. കുറ്റാന്വേഷണത്തിന്റെ ഈ കുരുട്ടുന്യായത്തിൽ കുടുങ്ങിയത് ഇരട്ടക്കൊലപാതകം നടന്ന കെട്ടിടത്തിൽ പെയിന്റടിക്കാൻ പോയ നിക്കോളയാണ്. യഥാർത്ഥ പ്രതി റസ്കോൾനിക്കോവ് മൂക്കിനു താഴെ. പലിശക്കാരിയെ വകവരുത്താൻ നിക്കോവിനെ പ്രേരിപ്പിച്ചത് ദാരിദ്ര്യമാണോ വിപ്ലവാദർശമാണോ? നിക്കോവിന്റെ കീറിയ ഷർട്ട് ഒരിക്കൽ തുന്നിക്കൊടുത്ത സാധുസ്ത്രീ ലിസവറ്റയും കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. കുറ്റവും ശിക്ഷയും വഴുതി മാറിക്കൊണ്ടിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ സെമറ്റോവും സംഘവും പെയിന്റർ നിക്കോളയെ കൈകാര്യം ചെയ്യുകയാണ്. പിന്നാലെ നിക്കോവിന്റെ മുറിയിൽ സുഹൃത്ത് റസുമുഹീനുമൊത്ത് സംസാരിക്കുന്ന ഡോക്ടർ സോസിമോവിന്റെ ദൃഷ്ടിയിൽ സംശയത്തിന്റെ മുൾമുനകൾ.
3: സാറേ, ഇനി അവൻ നല്ല മണിമണിയായിട്ട് സത്യം പറയും. അതിനുള്ളത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
4: സത്യം പറയും നിക്കോള, സത്യം പറയും.
5: സാറേ, സാറേ, ആ കമ്മല് കമ്മല് തരുമെന്ന് നല്ല സാറേ കിട്ടിയ
4: പിന്നെ
5: ഞാൻ ഡിമിട്രിയും പെയിന്റ് ചെയ്തിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന്.
4: ആ, എത്ര പേരുണ്ടായിരുന്നു?
5: ഓർമ്മയില്ല സാറേ.
4: എന്നിട്ട് എന്തുണ്ടായി?
5: കാവൽക്കാരൻ എന്നെ നോക്കി ചീത്ത വിളിച്ചു. ഞാൻ അതുപോലെ കാവൽക്കാരന്റെ ഭാര്യയും പുറത്തുനിന്ന് ഞങ്ങളെ ചീത്ത വിളിച്ചു.
4: നിങ്ങൾ പിന്നെപ്പോഴാ കൊല നടത്തിയത്?
5: സാറേ, ഞാൻ ദിമിത്രിയുടെ പൊടി പിടിച്ച് വലിച്ച് ഇടിച്ചു, നിലത്ത് വീഴ്ത്തി. ദിമിത്രി ഞാനും തമ്മിൽ പൊരിഞ്ഞടിയായി സാറേ. ശത്രുതയിലല്ല, സുഹൃത്തുക്കളെ പോലെ തമാശക്ക്.
4: കാര്യത്തിലേക്ക് വരൂ നിക്കോള.
5: സാറേ, പിന്നെ ദിമിത്രി രക്ഷപ്പെട്ട് തെരുവിലേക്ക് ഓടി. ഞാൻ പിന്നാലെ ഓടി. അവനെ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ആ കെട്ടിടത്തിലേക്ക് ഒറ്റയ്ക്ക് തിരിച്ചു വന്നു.
4: ഇനിയാണ് കേൾക്കേണ്ടത്, പറ
5: സാറേ.

0: എന്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയായിരുന്നു. ദിമിത്രി വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവ എടുത്തു വെക്കുകയായിരുന്നു. അപ്പോ ഇടനാഴിയിൽ വാതിലിനടുക്കൽ ഒരു പെട്ടിയിൽ ഞാൻ ചവിട്ടി. ആ കടലാസിൽ പൊതിഞ്ഞ ഒരു കൊച്ചു പെട്ടി. ഞാനതിന്റെ കടലാസ് കീറിക്കളഞ്ഞപ്പോ ചെറിയ ചെറിയ കൊളുത്തുകൾ കണ്ടു. സാധനം തുറന്നു നോക്കിയപ്പോ അതിനകത്ത് കമ്മൽ.
1: പിന്നെന്തുണ്ടായി? നീ അകത്തേക്ക് കയറി കൊലപാതകം നടത്തിയ കത്തി എവിടെ ഒളിപ്പിച്ചു?
0: ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല സാറേ. സത്യമായി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അതേക്കുറിച്ച് യാതൊന്നും കേട്ടിട്ടുമില്ല.
1: പിന്നെ നീ സമ്മതിച്ചതോ?
0: സാറേ, ഇടികൊണ്ടപ്പോ എല്ലാം പറയാമെന്ന് പറഞ്ഞു. എന്തൊരു ഇടിയായിരുന്നു!
1: നീ എന്താണ് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ വരാതെ മുങ്ങി നടന്നത്?
0: എനിക്ക് ഭയമായിരുന്നു സാറേ.
1: നീ പിന്നെ എന്തിനാണ് തൂങ്ങിച്ചാവാൻ ശ്രമിച്ചത്?
0: പേടികൊണ്ട്.
1: എന്തിനാണ് നീ പേടിക്കുന്നത്? പറ
0: സാറേ. ആ കൊല ചെയ്തത് ഞാനാണെന്ന്, കൊലപാതക കേസിൽ കുറ്റവാളിയാകുമെന്നുള്ള ഭയം.
1: ഇപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി. നീ മുറിയിൽ കയറി. അപ്പോ ഡിമിട്രിയും അവിടെ എത്തി. നിങ്ങൾ രണ്ടു പേരും കൂടി കൊല നടത്തി. രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? നിന്നെ ഇന്ന് ഇഞ്ച പരുവത്തിലാക്കുമടാ. തത്ത പറയും പോലെ നീ പറയും, അല്ലെങ്കിൽ പറയിക്കും.
0: അയ്യോ സാറേ, അയ്യോ, അയ്യോ, അയ്യോ സാറേ, ഞാനല്ല.
2: സ്വർണക്കമ്മൽ കിട്ടിയത് വാതിലിന്റെ പിന്നിൽ. അത് വാതിലിന്റെ പിന്നിൽ കിടക്കുകയായിരുന്നു.
3: അതെ. എന്താ നിക്കോ, നിനക്ക് എന്ത് പറ്റിയടാ?
2: ഒന്നുമില്ല.
4: അവൻ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റതായിരിക്കും.
5: പാവം, ഒന്നും നേരെ ആവുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ കിടപ്പുണ്ട്, അതാണ് ഇത്ര വ്യാധി. ആഹാരം ശരിക്ക് കഴിച്ചിട്ട് വേണ്ടേ?
4: ആ, പെയിന്റർ പറഞ്ഞത് സത്യമായിരിക്കും. അതെ, അവസാനം പറഞ്ഞത് സത്യം തന്നെ ആയിക്കോട്ടെ.
3: എന്നാൽ ആദ്യം കളവ് പറഞ്ഞതായി സ്വയം സമ്മതിച്ചതോ? അതിലെന്തോ പന്തികേടുണ്ട്.
4: ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ.
3: ആ,
4: 8-10 സാക്ഷികൾ കോടതിയിൽ ഹാജരായി, കാവൽക്കാരനും കൂടെ ഉണ്ടായിരുന്നവരും. ഇതെങ്ങനെ നടക്കും? അവരാണ് കൊലപാതകം നടത്തിയതെങ്കിൽ ചിരിച്ചും കളിച്ചും പടിവാതിൽക്കൽ തല്ലുകൂടാനുള്ള മാനസികാവസ്ഥയിലായിരിക്കുമോ അവർ?
3: അത് കഴിഞ്ഞായിരിക്കാം.
4: തീർച്ചയായും അതിശയകരമായിരിക്കുന്നു, അസാധ്യം. എന്നാലും
3: ഇല്ല ഡോക്ടർ, ഈ സംഗതിയിൽ ഒരെന്നാലുമില്ല. കുറ്റകൃത്യം നടന്ന അതേ ദിവസം അതേ സമയത്ത് നിക്കോളയുടെ കയ്യിൽ കമ്മലുകൾ കാണപ്പെട്ടത് അയാൾക്കെതിരായ സാഹചര്യ തെളിവാണ്.
4: നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് അവർ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല.
3: അവർ ആഭരണ പെട്ടി കണ്ടുപിടിച്ചു, അയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അതിന് തുനിയുമായിരുന്നു.
4: ആ ആഭരണ പെട്ടി വൃദ്ധയുടേതാണെന്നതിന് തെളിവ് വല്ലതുണ്ടോ?
3: അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ആഭരണ പെട്ടി ഉടമസ്ഥൻ തിരിച്ചറിഞ്ഞു. അയാളാണ് വാച്ച്മാനുമായി സംസാരിച്ചു നിന്നത്. പണയം തിരിച്ചു വാങ്ങാൻ വന്നവരായിരുന്നു.
4: ഇനി മറ്റൊരു കാര്യം. ആദ്യം അവർ പലിശക്കാരിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ നിക്കോളയെ കണ്ടിരുന്നു, അതിന് തെളിവുണ്ടോ?
3: ഇല്ല, ആരും അവനെ കണ്ടില്ല. അവൻ അകത്തുണ്ടായിരുന്നിരിക്കും. പണയമെടുക്കാൻ വന്നവർ കഥകിൽ മുട്ടുമ്പോൾ അവൻ അകത്തുണ്ടായിരുന്നു. കൊലയാളി, കഥകിൽ മുട്ടിയവർ വിഡ്ഢികൾ. അവർ അവിടെ കാത്തുനിന്നില്ല, അതുകൊണ്ടാണ് കൊലയാളി പുറത്തു ചാടിയത്.
4: യഥാർത്ഥ കൊലയാളിയുടെ കയ്യിൽ നിന്ന് സാധനം താഴെ വീണതായിരിക്കുമെങ്കിലോ?
3: അതെങ്ങനെ?
4: പടിവാതിൽ കാവൽക്കാർ ആരുമില്ലാത്ത തക്കം നോക്കി അയാൾ സാവധാനത്തിൽ താഴേക്കിറങ്ങി. ധാരാളം ആളുകൾ അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. വാതിലിന്റെ പിന്നിൽ

0: ഒളിച്ചു നിന്നപ്പോ ആഭരണച്ചപ്പ് താഴെ വീണതായിരിക്കുമെങ്കിലോ?
1: എന്തായാലും നിങ്ങൾ കൊള്ളാം, എല്ലാം നേരിൽ കണ്ടതുപോലുണ്ട്. നിങ്ങൾ ഡോക്ടറല്ല, ഡിറ്റക്റ്റീവ് ആകേണ്ടിയിരുന്നത്.
2: അതെ, അയാൾ അവിടെ നിന്നിരുന്നു ഒതുങ്ങി മാറി.
3: നിക്കോ പിച്ചമ്പേയും പറയുകയാണ്,
0: എന്തായാലും ഞാൻ ഇറങ്ങുന്നു.
3: ആരോ വന്നല്ലോ. ആരാ?
4: ഞാൻ ലൂഷിൻ, പീറ്റർ പെട്രോവിച്ച് ലൂഷിൻ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 16-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ, ലൂഷിൻ കണ്ണൻ നായർ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
1: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
2: എന്നിട്ട്?
3: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
1: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
3: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. ഇന്ന് രാത്രി 9:30.
4: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
9: എന്നും രാവിലെ 7:13.
8: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
10: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
11: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
10: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-ഉം 40-ഉം ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
12: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00.

0: ഹെൽത്ത്.
1: ചൂടിനെ ചെറുക്കാൻ ഏസി വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടി കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.
2: ആകാശവാണിയുടെ

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ചന്ദൻദാസ് പാടിയ ഗസലുകൾ കേൾക്കാം.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോളതലത്തിലെ സമ്പദ്വ്യവസ്ഥ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ മികച്ച വളർച്ച നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്തമുള്ള നവീകരണം എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കണ്ണൂർ കൊട്ടിയൂരിനടുത്തുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ചുങ്കക്കുന്ന് സ്വദേശി ബിനോയ് ആണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ഞങ്ങളുടെ പ്രക്ഷേപണം.
1: ആകാശവാണി.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
1: കാലം മാറിയാലും ശബ്ദത്തിന്റെ മാന്ത്രികതയ്ക്ക് മാറ്റു കുറയുന്നില്ല എന്നതിന്റെ സാക്ഷ്യപത്രമാണ് റേഡിയോ നാടകങ്ങൾ. അടഞ്ഞ മിഴികൾക്കുള്ളിൽ അനന്തമായ ദൃശ്യപ്രപഞ്ചം തീർക്കുന്ന, ഭാവനയുടെ ആകാശങ്ങൾ തൊട്ടുണർത്തുന്ന ആ ശ്രവ്യ വിസ്മയം റേഡിയോ നാടകോത്സവങ്ങളിലൂടെ ശ്രോതാക്കളുടെ ഉള്ളിൽ ലയിച്ചു ചേർന്നിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാം.
2: അതെ, വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മലയാളിയുടെ കലാസംസ്കൃതിയുടെ ഭാഗമായ അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇതാ വസന്തം വിരിയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
1: വ്യത്യസ്തമായ പ്രമേയങ്ങൾ, മലയാളത്തിന്റെ പ്രിയ താരങ്ങളുടെ സാന്നിധ്യം, അത്യാധുനിക ശബ്ദവിന്യാസങ്ങൾ, ഈ നാടകോത്സവം കേവലം ഒരു പരിപാടിയല്ല, മറിച്ച് മലയാളി മനസ്സിന്റെ വികാരങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. വരും ദിവസങ്ങളിൽ നമ്മെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ആ 7 മഹത്തായ നാടകങ്ങളെയും അവയുടെ അണിയറ വിശേഷങ്ങളെയും നമുക്കിന്ന് അടുത്തറിയാം.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
2: നാടകോത്സവത്തിന്റെ 2 ദിനം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തോടെയാണ് നാടക പ്രക്ഷേപണം ആരംഭിക്കുന്നത്.
4: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ, അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: മോഹൻലാലിനൊപ്പം പ്രധാന കഥാപാത്രമായി എത്തുന്നത് ദേശീയ പുരസ്കാര ജേതാവായ MR ഗോപകുമാറാണ്.
4: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
5: പേര്?
4: അഞ്ജന.
5: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
4: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
5: എന്നിട്ട്?
4: കടൽ തീരമായിരുന്നു.

0: കടലിലേക്ക് പോയി കാണും.
1: പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ചലച്ചിത്ര താരങ്ങളായ സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നാടകരംഗത്തെ പ്രമുഖരായ നരിയാപുരം വേണുഗോപാൽ, രജു കോലിയക്കോട്, ഭാവി വാഗ്ദാനങ്ങളായ ആദ്യ എ നായർ, പ്രസിദ്ധ പ്രമോദ് എന്നിവരും നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊണ്ട് മിഴിവേകുന്നു.
2: മഹാരാജൻ!
3: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
2: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ.
4: അതുകൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
5: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ പത്തീസാത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
4: അപ്പോ എന്നെ കാണാവര് ജയിലിലോട്ട് വന്നാലോ?
5: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
1: ഈ നാടകത്തിന് പശ്ചാത്തല ശബ്ദവിന്യാസം ഒരുക്കിയിരിക്കുന്നത് ധീരജ് സുകുമാരനും സാങ്കേതിക സഹായം നൽകിയിരിക്കുന്നത് വി സുരേഷ് കുമാറുമാണ്. നാടക സംവിധാനം റൂബി ബാബു. നിർവഹണ സഹായം വി എൻ ദീപ, ബിജു കല്ലുവതുകൽ, എൻ സുനിത.
0: ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്? അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാണ് തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയൊരു നല്ല ലോകം ഇവിടെ ഇല്ല എന്നത് നിങ്ങൾ മറന്നു.
6: ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
2: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടുക?
2: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
2: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം, 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
2: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
0: രചന, സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. നിർവഹണ സഹായം പി നിഷ.
3: സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ച്

0: എത്തിയപ്പോ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
0: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.
2: വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
3: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
4: അതുകൊണ്ടാണ് മാധവ് ആ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
0: ഫോൺ കോളോ? എന്തായിരുന്നു
4: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ് ആകെ മാറിയിരുന്നു.
0: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
2: മടക്കം. രചന, സംവിധാനം സി കൃഷ്ണകുമാർ.
5: ജീവിതം ഏത് കഷ്ടനഷ്ടങ്ങൾക്കിടയിലും ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നാടകമാണ് മെയ് 13 നാടകോത്സവത്തിൻ്റെ 4-ാം ദിനം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നത്.
6: ഗുഡ് മോർണിംഗ് സർ, മേ ഐ കം ഇൻ?
7: പ്ലീസ് ഹാവ് എ സീറ്റ്.
6: താങ്ക് യു.
7: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലറായിട്ട് പാട്ടും എഴുത്തും വായനയും.
6: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷേ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
7: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എൻ്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
6: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സാർ എങ്ങനെയാ ഇങ്ങനൊരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
7: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്.
5: ജീവിതോത്സവം എന്ന ഈ നാടകം നിരാശയിൽ നിന്ന് ആശയിലേക്കുള്ള യാത്രയിലേക്ക് ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകും.
8: അച്ഛൻ,
9: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജിയായിരുന്നത് കൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
10: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
8: അച്ഛനെന്താ ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
10: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോൾ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
9: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊല്ലല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
10: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ.

പക്ഷേ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ, ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെപ്പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും, സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: മരണാസന്നനായ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ പിഴവുകൾ തിരുത്തിയെഴുതാൻ ശ്രമിക്കുന്ന ഈ നാടകത്തിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ചലച്ചിത്ര നടനുമായ പ്രേംകുമാർ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും അഭിനേതാവുമായ രഘുനാഥ് പലേരി, മലയാളത്തിന്റെ നിത്യഹരിത ശബ്ദമായ ദേവി, സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖ അഭിനേത്രി സോന നായർ, യുവനടൻ കണ്ണൻ നായർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒപ്പം ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രശസ്തരായ ജയൻ ചേർത്തല, ജോബി എ എസ്, തിരുമല രാമചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യം നാടകത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു. ഈ താരനിരയോടൊപ്പം മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ തന്മയാ സോൾ, യുവകലാകാരി തമന്ന സോൾ, പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായ അനീഷ് നായർ, ബിജു കല്ലുവാതുക്കൽ, വിനോദ് കല്ലറ തുടങ്ങിയവരും ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു.
1: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
2: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
1: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
2: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് ഐ എ എസ് തന്നു എന്നാണ്.
0: സിനിമാ സീരിയൽ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ജനാർദ്ദനന്റെ രചനയിൽ റൂബി ബാബുവാണ് ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്.
3: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
4: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സീം, ഐ എം എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാനെന്നൊക്കെ പറഞ്ഞ് കറങ്ങിയടക്കാനൊന്നും എനിക്ക് സമയമില്ല.
3: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചവൻ തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
4: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന് ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
3: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
4: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകം കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണം എന്നല്ല.
5: അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
6: ഹൃദയ,
5: തന്റെ പ്രണയിനിയായ മധുമിതയോടു പോലും പറയാതെ ഒളിച്ചുവെച്ച കഥാനായകനായ ഹൃദയനാഥന്റെ ദുരൂഹമായ സ്വപ്നങ്ങളുടെ പുനർവ്യാഖ്യാനമാണ് നാടകത്തിന്റെ ഇതിവൃത്തം.
7: എന്താണ് ഹൃദയൻ, എനിക്ക് നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
8: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
7: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയൊന്ന് കണ്ടാലോ?
8: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?

0: എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ, മധുവിനെ വിട്ടേക്ക്.
1: വകുപ്പ് തല പരിശീലനത്തിന് ഡൽഹിയിൽ എത്തിയ ഹൃദയനാഥൻ എന്ന ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥന് കോഴ്സ് ഡയറക്ടറായ അനന്തരാമനോടുള്ള സൗഹൃദം അയാളെ കൊണ്ടുചെന്നെത്തിച്ചത് താൻ പലപ്പോഴായി കണ്ട അർത്ഥമറിയാത്ത കുറേയേറെ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കാണ്.

0: ഹൃദയൻ, കമിൻ. അന്വേഷിച്ചു വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കിടന്നു വാ, ഇരിക്ക.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നുമില്ലടോ, ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ,
2: അനന്തരാമന്റെ നഷ്ടജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും ഇനിയും ഇഴപൊട്ടാത്ത തീവ്രമായ ആത്മബന്ധങ്ങളുടെയും ഭ്രമാത്മകമായ സത്യസാക്ഷ്യങ്ങളാണ് അനന്തനോടൊപ്പം നാട്ടിലെത്തിയ ഹൃദയനാഥന് നേരിട്ട് കാണാനും അനുഭവിക്കാനും ഇടവരുന്നത്.
0: ഹൃദയ, നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് അങ്ങ്
3: വിട്ടേക്കാം.
4: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
0: ഒരു 10-30 കൊല്ലമൊക്കെ ആയി കാണും.
4: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
0: ഇല്ല.
5: ശ്രീ പാലക്കാട്
6: വടക്കേ മഠത്തിൽ അനന്തൻ താനേ നീ?
0: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
6: ഇത് എന്നെ കോലം, ഇത് രൂപ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ട് ഇല്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട്
2: പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ വിടരുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
7: ഞാൻ വെങ്കിട്ട് സുബ്രഹ്മണ്യം. അമ്മ, എന്നെ എടുത്തിട്ടാങ്ങളേ.
8: അയ്യോ, യാര് വെങ്കി, കൊഞ്ച കീഴിറങ്ങടാ.
0: പുഷ്പ, എന്നെ തെരിയല്ലേ അവനക്ക്? ഞാൻ അനന്തരാമനാക്കും, ഒരു പെരിയപ്പ.
8: ആണ്ടവാ കടവളേ, പെരിയപ്പാവാ. അയ്യോ, വാങ്കോ വാങ്കോ, ഉള്ള വാങ്കോ. എവിടെ വർഷമായി ഉങ്ങളെ പാത്ത്. കടവളേ, കോഫി പോട്ട്, ദോ വന്നിട്ടേ.

0: ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യങ്ങളായ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി എന്നിവർക്കൊപ്പം കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൗർണമി, പ്രീത പീയൂസ്, വിനിത മനമൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, കൂടാതെ ബാലതാരം ഇവാൻ മിഖായേൽ ഷിബു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: അനന്തു തലൈവാ.
2: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനേ. യു ഗ്രേറ്റ് വിക്ടോറിയൻ.
1: എത്ര കാലമാശരാ, നീ എങ്ക ഇപ്പോ എന്നെ വേല പണ്ട? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ.
0: നിർവഹണ സഹായവും ശബ്ദ സന്നിവേശവും ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയാസിയ.
3: വന്നിട്ടിയാടാ അനന്തൻ, വന്നിട്ടിയാടാ?
4: ഇല്ല, വന്നിട്ടില്ല അമ്മ. സാർ വീട്ടിൽ കിടക്കാണ്.

0: ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും. ഇവിടെ ആരുമില്ലേ? ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ സോറി പാട്ടിയമ്മയെ കാണാൻ
1: വന്ന്. നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ?
0: അതെ.
1: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ള വാങ്കോ.
2: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: അത് ധനലക്ഷ്മി, ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി, ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്നു.
3: യാരേ, ആനന്ദം വന്നിട്ടിയാ? ഈ ആരാവത് ചൊല്ലടാ.
4: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങ ആരും വരലേ, ഒരാള് വന്നിരിച്ചു. ആനാ, അത് അനന്തപ്പനല്ലേ?
3: ആമാ ആമാ, സറിടാ. ആണ്ടവാ മുരുഹാ.
4: നാം ബാലസുബ്രഹ്മണ്യം, ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോടെ റിലേറ്റീവും നെയ്ബറും നാൻ താൻ. ആ, ഇനി ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്ക? എപ്പോഴാ നീ ഉള്ളേ വന്നേ?
3: അനന്താ, കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ.
0: സൊല്ല് പാട്ടി.
3: മുൻപ് സ്വന്നത് താനേ, അനാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് വിഷയത്തിലെ നെജമാന സമ്മതം താനേ? ചൊല്ലടാ കണ്ണാ.
0: എന്നാ പാട്ടി, ഇന്ത മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സൊല്ലക്കൂടാതെ ഒന്ന് മട്ടും താൻ സൊല്ലത്. ലക്ഷ്മി എൻ പൊണ്ണുരാ പോതുമാ.
3: പോടാ, പോതും, അത് പോതും, അത് മട്ടും താൻ പോതും.
2: നവതിയുടെ നിറവിലെത്തിയ ആകാശവാണി ശ്രോതാക്കൾക്ക് സമ്മാനിക്കുന്ന നവ്യോപഹാരം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
5: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ 6ാം ദിവസം മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗനസാക്ഷി. ഒരു ദരിദ്ര ശില്പിക്കെതിരെ രാജാവ് മോഷണക്കുറ്റം ചുമത്തുന്നു. അവൻ കുറ്റവാളിയോ അല്ലയോ? സത്യങ്ങൾ കണ്ടെത്താൻ ചില നേരങ്ങളിൽ ദൈവിക ഇടപെടലുകൾ അനിവാര്യമാവും. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, KV നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. മൗനസാക്ഷി. നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജസഭ ആരംഭിക്കട്ടെ.

0: ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
1: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
2: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
1: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
3: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
0: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
3: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
2: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
0: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
0: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
3: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
3: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
1: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
0: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
3: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16 ശനിയാഴ്ച രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.
1: മോളെന്താ കേൾക്കുന്നത്?
2: കടലിന്റെ ശബ്ദം.
1: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
2: തിരയുടെ ശബ്ദം.
1: പിന്നെ?
2: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
1: പിന്നെ?
2: കടൽ കാക്കയുടെ, അതിന്റെ കരച്ചിലിന്റെ.
1: പിന്നെയോ?
2: നുരയുടെ, പതയുടെ. അങ്ങനെ
1: എന്നാ കണ്ണു തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ വലിയ കടൽ.

കാണുക കടലിനെ കൺതുറക്കാതെ. തികഞ്ഞ ഒരു മനുഷ്യൻ, മികച്ച ഒരു കലാകാരൻ, ചിരിച്ചും ചിരിപ്പിച്ചും ചുറ്റും പ്രകാശം പ്രസരിപ്പിച്ച ഒരാൾ. പുറമേ പ്രശാന്തമെന്ന് നാം കരുതിയ സമുദ്രങ്ങൾ പക്ഷേ അകമേ പ്രക്ഷുബ്ധങ്ങളായിരുന്നു. വായിച്ചും കേട്ടും മാത്രം അറിഞ്ഞ അയാളെന്ന കടലിനെ കാണുക ഇത്തിരി നേരം കൺതുറ.

0: നോക്കാതെ.
1: കാണുക കടലിനെ കൺതുറക്കാതെ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ: പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയു. നിർവഹണ സഹകരണം ബോബി സി മാത്യു. സഹകരണം നിഷ പി. രചനാ സംവിധാനം കെ വി ശരത് ചന്ദ്രൻ.
2: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
3: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
2: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാൻ അതെങ്ങനെ ആലോചിച്ചെടുക്കാനാ?
3: കാണുക കടലിനെ കൺതുറക്കാതെ.
2: മനസ്സിലായില്ല.
3: അതായത് കണ്ണടച്ചു പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ നോക്ക്?
2: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
1: കാണുക കടലിനെ കൺതുറക്കാതെ.
0: രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. മെയ് 16 ശനിയാഴ്ച രാത്രി 9:30.
1: പുനഃപ്രക്ഷേപണം മെയ് 17 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. കാണുക കടലിനെ കൺതുറക്കാതെ.

നാടകോത്സവത്തിലെ അവസാന നാടകമായ കടങ്കഥയിലെ വിരുന്നുകാരൻ എട്ടാം ദിനം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. നഗരത്തിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന മൂന്ന് പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന നിഗൂഢനായ വ്യക്തി സൃഷ്ടിക്കുന്ന മാറ്റങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം. ഇതിലും മോഹൻലാലിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: गुड मॉर्निंग रिसेप्शन. यस या रूम नंबर 203. यस ही इज देयर. कनेक्ट या.
1: गुड मॉर्निंग मिस हैनी.
0: हां गुड मॉर्निंग. ഞാൻ ഇപ്പോ ഒരു കോളർ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
1: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോളിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
0: പിന്നെന്തേ?
1: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
0: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
1: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ, ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന് അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
0: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
1: ഇമ്പോർട്ടന്റ് മെസ്സേജ്. എനിക്ക് അങ്ങനെ

0: കാണുന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
1: നിങ്ങളിവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സോറി,
0: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
1: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
0: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യാ സ്മാർട്ട് ചാമി.
1: താങ്ക് യു.
0: അപ്പോ ശരി, കാണാം.

0: May 18 ഒൻപതാം ദിവസം ഈ നാടകോത്സവത്തിന്റെ സമഗ്രമായ ഒരു അവലോകനത്തോടെ നാം വിടവാങ്ങും. നാടകരംഗത്തെ പ്രമുഖർ ഈ അവലോകനത്തിൽ പങ്കെടുക്കും.
1: May 10 മുതൽ 18 വരെ കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ ഒരുക്കുന്ന ഈ സ്വപ്ന സഞ്ചാരത്തിൽ നിങ്ങളും പങ്കാളികളാകുക. ഇത് കേവലം ശബ്ദങ്ങളല്ല, മറിച്ച് മനുഷ്യജീവിതത്തിന്റെ തുടിപ്പുകളാണ്, പ്രകൃതിയുടെ സംഗീതമാണ്, മണ്ണും മനസ്സും തമ്മിലുള്ള ഗാഠമായ ബന്ധമാണ്.
0: ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഓരോ നാടകവും രാത്രി 9:30 നിങ്ങളുടെ റേഡിയോ സെറ്റുകളിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും തത്സമയം കേൾക്കാം. അഥവാ ആ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടാൽ വിഷമിക്കേണ്ടതില്ല. തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവ പുനഃപ്രക്ഷേപണം ചെയ്യുന്നതാണ്.
1: മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ മുതൽ പ്രഗത്ഭരായ ഒട്ടനവധി കലാകാരന്മാർ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തയുടെയും വികാരത്തിന്റെയും പുതിയ തിരമാലകൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കാതോർക്കാം, ഭാവനയുടെ ആ ലോകത്തേക്ക്. മറക്കരുത്, രാത്രി 9:30 മണിക്ക് ആകാശവാണി.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവ ചോയ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400224440. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം എഴുപുന്ന തരകൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ണിൽ നിന്നും സ്വന്തമാക്കാം.

0: നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
1: ബുദ്ധു, നിർത്ത്!
2: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
1: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
0: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
3: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
0: കൂള് ആകൂ.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകിയ ഗാനമാണിനി ജയചന്ദ്രൻ പാടിയത്. ചിത്രം പഞ്ചാമൃതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് പ്രതാപൻ അഴീക്കോട്.

0: അന്തപ്പനെന്താ ഒരു മൗനം?
1: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.

0: पक्की हो जाएगी हमारी जीत और टीबी की हार।
1: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
2: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
0: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
4: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
5: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്.

0: നൽകാം. ഏത് മരച്ചീനി ഇനമായാലും അതിൻ്റെ ഇലകളിലെ സൈനോഗ്ലൂക്കോസൈഡിന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് ഇലകൾ അങ്ങനെ തന്നെ ഒരിക്കലും കന്നുകാലികൾക്കോ മറ്റു വളർത്തു മൃഗങ്ങൾക്കോ ഭക്ഷണമായി ഉപയോഗിക്കാൻ പാടില്ല. ഈ പറഞ്ഞ രീതിയിൽ സംസ്കരിച്ച്, അതായത് ഒരു 12 മുതൽ 18 മണിക്കൂർ വരെ തണലിൽ ഉണക്കി പിന്നീട് സൂര്യപ്രകാശത്തിൽ നല്ലോണം ഉണക്കിയതിനു ശേഷം മാത്രമേ മൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകാൻ പാടുള്ളൂ. പിന്നെ കിഴങ്ങിൻ്റെ തൊലിയിലും ഇത് ഉയർന്ന അളവിലാണ് സൈനോഗ്ലൂക്കോസൈഡുകൾ ഉള്ളത്. അതുകൊണ്ട് അതും പ്രത്യേകം സംസ്കരിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണമായി കാലികൾക്ക് നൽകാൻ പാടുള്ളൂ. തൊലി ചതച്ച് ഏകദേശം 5 മുതൽ 6 മണിക്കൂർ ഒരു പായ വിരിച്ച് മുറിയിലെ താപനിലയിൽ ഇട്ടതിന് ശേഷം സൂര്യപ്രകാശത്തിൽ പൂർണ്ണമായിട്ടും ഉണക്കുക. ഇത് സയനൈഡ് നീക്കം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. തൊലികളിൽ നിന്ന് ഉയർന്ന താപനില ലിനാമറൈസ് എന്ന എൻസൈമിനെ നിർജ്ജീവമാക്കും. എന്നതിനാൽ ഉയർന്ന ചൂടിൽ ഇലക്ട്രിക് ഓവനിലോ അടുപ്പിലോ ഉണക്കുന്നത് അഭികാമ്യമല്ല. സാവധാനത്തിലുള്ള ഉണക്കൽ മാത്രമേ വലിയ അളവിൽ സയനൈഡ് നീക്കം ചെയ്യാൻ സഹായിക്കൂ. ചുരുക്കി പറഞ്ഞാൽ, ശരിയായ രീതിയിലുള്ള സംസ്കരണം വഴി മരച്ചീനി വളരെ സുരക്ഷിതമായി വളർത്തുമൃഗങ്ങൾക്ക് തീറ്റയായി ഉപയോഗിക്കാൻ കഴിയും.
1: കന്നുകാലികൾക്ക് ആഹാരമായി മരച്ചീനിയിലയും തണ്ടും കിഴങ്ങും നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ A.N. ജ്യോതി.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

FM പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്തമായ ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയ്ക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സാങ്കേതിക വിദ്യാ ദിനത്തിൽ ആശംസകൾ നേരുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്ന് സൂചന. രാജ്യത്തെ പെട്രോൾ, ഡീസൽ, ഗാർഹിക പാചകവാതകം എന്നിവയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും വിതരണം മതിയായ തോതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. വികസിത് ഭാരത് ജി റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നിലവിൽ വരും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം. പത്തനംതിട്ട ഓമല്ലൂരിൽ 3 വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ചു. അടുക്കള വാതിൽ വഴി വീടിനുള്ളിൽ കടന്നായിരുന്നു നായയുടെ ആക്രമണം. കുട്ടിയുടെ കണ്ണിന് പരിക്കേറ്റു.

ടു. 2026-27 കീം പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ പരിശോധിച്ച് അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 17 വൈകിട്ട് 6 മണിവരെ ദീർഘിപ്പിച്ചു. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് തുറക്കും. ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ശ്രീലങ്കൻ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും കേരള ലക്ഷദ്വീപ് തീരങ്ങളോട് ചേർന്ന് അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 6 മണിക്ക്.

தாண்டி வேலையில முருகன் தாண்டி வேட்டையில சிங்கம் தாண்டி.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
2: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.

0: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണുകണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ സ്വിമ്മിംഗ് ഹോബുകൾ കണ്ണുകണ്ടിയിൽ.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
5: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: കോളിവുഡ് ഹിറ്റ്സ്.

0: ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: ഉണ്ടാകുമെന്ന് ആ എഹ്സാസ്.
1: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
2: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്,
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

അടുത്ത ഗാനം കേൾക്കാം. ഇംതിഹാൻ എന്ന ചിത്രത്തിന് വേണ്ടി കിഷോർ കുമാർ പാടിയത്.

0: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
2: അടുത്ത ഗാനം കേൾക്കാം. അനാമിക എന്ന ചിത്രത്തിന് വേണ്ടി ലതാ മങ്കേഷ്കർ പാടിയത്.

0: ഇങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്.
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ. വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: അടുത്ത ഗാനം കേൾക്കാം. നിക്കാഹ് എന്ന ചിത്രത്തിന് വേണ്ടി മഹേന്ദ്ര കപൂർ പാടിയത്.
3: അഭി അൽവിദാ മത് കഹ്.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിന് അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായും. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, ഗാർഹിക പാചകവാതകം എന്നിവയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും വിതരണം മതിയായ തോതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ആവർത്തിച്ച് പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. വികസിത് ഭാരത് ജി റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നിലവിൽ വരും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം. 2026-27 കീം പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ പരിശോധിച്ച് അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 17 വൈകിട്ട് 6 മണിവരെ ദീർഘിപ്പിച്ചു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് തുറക്കും. ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ജല അതോറിറ്റി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മണി മുതൽ 16 രാവിലെ 6 മണിവരെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് ജല അതോറിറ്റി അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ശ്രീലങ്കൻ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും കേരള

ലക്ഷദ്വീപ് തീരങ്ങളോട് ചേർന്ന് അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. ശ്രീനഗറിൽ നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല വുഷു ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ഉജ്ജ്വല നേട്ടം. തൌലു ചാമ്പ്യൻഷിപ്പിൽ ദേശീയ തലത്തിൽ അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയ കാലിക്കറ്റ് തൌലു ഗ്രൂപ്പിനത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഐ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഐ ഏകദിന ടീം റാങ്കിംഗിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 7 മണിക്ക്.

ഗാനകേളി ഗാനകളിയിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം കേൾക്കാം. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

അടുത്ത ഗാനം കേൾക്കാം. അമ്പാടി തന്നിലൊരുണ്ണി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, മുട്ടാർ ശശികുമാറിന്റെ വരികൾക്ക് ആലപ്പി രംഗനാഥിന്റെ സംഗീതം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഒന്നിങ്ങു വന്നെങ്കിൽ എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാമും ചിത്രയും സംഘവും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം. ചിത്രപാടിയത് പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഉയരും ഞാൻ നാടാകെ എന്ന ചിത്രത്തിന് വേണ്ടി വി ടി മുരളി പാടിയ ഗാനം കേൾക്കാം. ONV കുറുപ്പിന്റെ വരികൾക്ക് KPN പിള്ളയുടെ സംഗീതം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സോമനാഥ ക്ഷേത്രത്തിലെ പതാക ഭാരതത്തിന്റെ വിശ്വാസ വിജയത്തിന്റെ പ്രതീകമാണെന്നും രാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ് സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും സ്റ്റോക്കുകൾ ആവശ്യത്തിന് ലഭ്യമാണെന്നും LPG വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നതായും കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല യോഗത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുഗതാഗതം കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മയും ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണ്യ വിനിമയം ആവശ്യമുള്ള വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാൻ പൌരന്മാരോടും വ്യവസായികളോടും അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന CII വാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനോട് ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. നാളെ ഡൽഹിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപാരയിലെ വെറ്ററിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5-ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. തമിഴ്നാട് നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോട്ടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ C. ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം പതിമൂന്നിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. വെള്ളം, വൃത്തി, വിളവ് എന്നീ മേഖലകളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നു. ഇതിനായി 15 പേരടങ്ങിയ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി K. O. ശശിധരൻ.
1: മാങ്ങാട്ടിടം, കതിരൂർ, അരഞ്ഞോളി, തില്ലങ്കേരി, മലപ്പട്ടം, കണ്ണപുരം, ചെറുതാഴം, കീഴല്ലൂർ, പാപ്പിനിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. വെള്ളം, വൃത്തി, വിളവ് മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അവയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും അവ നിശ്ചിത കാലത്തിനകം സാക്ഷാത്കരിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: VBG റാംജി പദ്ധതി നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന്

0: ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2005 പകരമായാണ് BBG റാംജി നിലവിൽ വന്നത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയായ ആലപ്പുഴയിലെ തുറവൂർ അരൂർ പാതയുടെ നീളം കൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: തുറവൂർ മുതൽ അരൂർ വരെ 12.75 കിലോമീറ്റർ ആയിരുന്നു പാതയുടെ നീളം. ഇത് 13.31 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തുറവൂർ ജംഗ്ഷനിലെ രൂപകൽപ്പനയിൽ മാറ്റമുണ്ടായി. ഇവിടെ 210 മീറ്റർ അധികമായി ഉയരപ്പാത നിർമ്മിക്കണം. തുറവൂർ അരൂർ ഉയരപ്പാതയുടെ നിർമ്മാണം ഏകദേശം 95% പൂർത്തിയായിട്ടുണ്ട്. അരൂരിൽ മാത്രമാണ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 400 തൂണുകളിലാണ് ഉയരപ്പാത നിർമ്മിക്കുന്നത്. നേരത്തെ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കും ഇല്ലാതായിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ 7 മൈൽ ഭാഗത്താണ് കാറിന് മുകളിലേക്ക് വൈദ്യുതി തൂണ് ഒടിഞ്ഞു വീണ് അപകടമുണ്ടായത്. മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് പതിച്ചോടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിലെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടങ്ങനാട് മഞ്ഞക്കുന്ന് ഭാഗത്ത് കൂറ്റൻ ആഞ്ഞിലിമരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
0: വാർഷിക ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഇന്ത്യൻ ടീം 1 സ്ഥാനം നിലനിർത്തി. ഇന്ത്യയുടെ റേറ്റിംഗ് 119 നിന്ന് 118 കുറഞ്ഞെങ്കിലും പുരുഷ T20 അന്താരാഷ്ട്ര റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തിയതോടെ റാങ്കിംഗിൽ ഇന്ത്യ ആധിപത്യം തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-ഇഞ്ച് 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
4: ഗാനകേളി
5: ഗാനകേളിയിൽ അടുത്ത ഗാനം സായം സന്ധ്യ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതാണ്.

0: ബെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രഘുകുമാറിന്റെ സംഗീതം. താളവട്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: അടുത്ത ഗാനം കേൾക്കാം. നീ എത്ര ധന്യ എന്ന ചിത്രത്തിനു വേണ്ടി മാധുരി പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: അടുത്ത ഗാനം കേൾക്കാം. അനുരാഗി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ഗംഗയമരന്റെ സംഗീതം.

0: ഗാനകേളി.
1: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർപോളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പെട്രോൾ ഡീസൽ ഗാർഹിക പാചകവാതകം എന്നിവയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും വിതരണം മതിയായ തോതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായും. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. വികസിത് ഭാരത് ജി റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നിലവിൽ വരും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം. ആലുവ 8 ഏക്കറിന് സമീപം ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ബസ് യാത്രികരായ 30-ലേറെ പേർക്ക് പരിക്കേറ്റു. ആലുവ ചൂണ്ടി പൂക്കാട്ടുപടി റോഡിൽ SOSന് സമീപമാണ് അപകടമുണ്ടായത്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ശ്രീലങ്കൻ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും കേരള ലക്ഷദ്വീപ് തീരങ്ങളോട് ചേർന്ന് അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. ശ്രീനഗറിൽ നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല വുഷു ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ഉജ്ജ്വല നേട്ടം. തൌലു ചാമ്പ്യൻഷിപ്പിൽ ദേശീയ തലത്തിൽ 5-ാം സ്ഥാനം കരസ്ഥമാക്കിയ കാലിക്കറ്റ് തൌലു ഗ്രൂപ്പിനത്തിൽ സ്വർണമെഡൽ കരസ്ഥമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ICC ഏകദിന ടീം റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 8 മണിക്ക്.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്,
1: സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സാങ്കേതിക വിദ്യാ ദിനത്തിൽ ആശംസകൾ നേരുകയായിരുന്നു അദ്ദേഹം. 1998 May 11 പൊഖ്റാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി എത്രത്തോളം അചഞ്ചലമാണെന്ന് ഈ പരീക്ഷണങ്ങൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: 11 May 1998 हमारे वैज्ञानिकों ने भारत के सामर्थ्य को, भारत की क्षमता को वैज्ञानिकों ने दुनिया के सामने रखा.
0: ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം പുതുക്കിപ്പണിത് 75 വർഷം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് നടന്ന സോമനാഥ് അമൃത് പർവ് ആഘോഷത്തിന്റെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. അചഞ്ചല

0: വിശ്വാസത്തിന്റെയും ദൈവികതയുടെയും പ്രതീകമാണ് സോമനാഥ ക്ഷേത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൗകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, അശ്വിനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ സോണോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്രസിംഗ്, KRAM MOHAN നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. പൊതുഗതാഗത സൗകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തണമെന്നും അവർ നിർദ്ദേശിച്ചു.
1: माननीय प्रधानमंत्री जी ने देश के सभी लोगों से आग्रह किया है कि पेट्रोल और डीजल की खपत कम करें, जहां भी संभव हो मेट्रो और सार्वजनिक परिवहन का उपयोग करें, कार पूलिंग का विकल्प चुनें, रेलवे एज अ मोड ऑफ ट्रांसपोर्टेशन फॉर गुड्स को प्रेफर करें और जहां भी संभव हो इलेक्ट्रिक वाहनों का उपयोग बढ़ाएं.
0: പശ്ചിമേഷ്യൻ മേഖലയിലെ സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ പറഞ്ഞു. ഖാരിഫ് സീസണ് വേണ്ടിവരുന്നതിന്റെ 51%-ത്തിലധികം വളം രാജ്യത്ത് സ്റ്റോക്കുണ്ടെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്നും ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126-അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭാ സമ്മേളനത്തിൽ പ്രോടെം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ വേലി നിർമ്മാണത്തിനുള്ള ഭൂമി 45 ദിവസത്തിനുള്ളിൽ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചതായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കൂടാതെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കാനും സ്കൂൾ ജോലിക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഉയർത്താനുമുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG RAMG നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം 1 ജൂലൈ മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കും.

0: എന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും പുതിയ നിയമം ഉറപ്പു നൽകുന്നു. രാജ്യത്തുടനീളം VBG റാംജി നടപ്പാക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വേതനം തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടുകളിലേക്ക് ആഴ്ചതോറും നേരിട്ട് കൈമാറും. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടായിരിക്കും. ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ ലഭ്യമാക്കുന്നതുവരെ നിലവിലുള്ള MGNREGA തൊഴിൽ കാർഡുകൾ സാധുവായി തുടരും. കാർഡുകളില്ലാത്ത തൊഴിലാളികൾക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് തുടരാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. റേറ്റിംഗ് 119-ൽ നിന്നും 118-ആയി കുറഞ്ഞിട്ടുണ്ട്. 113 പോയിന്റുമായി ന്യൂസിലാന്റാണ് 2-ാം സ്ഥാനത്ത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വിമാനങ്ങളെയും വ്യോമത്താവളങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി വൈസ് അഡ്മിറൽ AN പ്രമോദ് വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വൈസ് അഡ്മിറൽ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം രാത്രി 8:35.
2: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
3: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
2: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. ജനങ്ങൾ പൊതുഗതാഗത സൗകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. രാജ്യത്ത് പെട്രോൾ ഡീസൽ ഗാർഹിക പാചകവാതകം എന്നിവയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും വിതരണം മതിയായ തോതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരിയിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. വികസിത് ഭാരത് ജി റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നിലവിൽ വരും. തിരുവനന്തപുരം പാപ്പനംകോടുള്ള CSIR നിസ്റ്റിയിൽ ദേശീയ സാങ്കേതിക ദിനാഘോഷത്തിന്റെ ഭാഗമായി ടെക്നോഫെസ്റ്റ് കം കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. AICTE മുൻ ചെയർമാനും AISSC പ്രൊഫസറുമായ TG സീതാറാം മുഖ്യാതിഥിയായി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിന്റെ ലേലം നാളെ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി നടക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ശ്രീലങ്കൻ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും കേരള ലക്ഷദ്വീപ് തീരങ്ങളോട് ചേർന്ന് അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുത്തു. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. 113 പോയിന്റുമായി ന്യൂസിലാൻഡ് ആണ് 2-ാം സ്ഥാനത്ത്.

0: തുടർന്ന് നേരം, ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, ആനന്ദം എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ച് സംഗീതരംഗത്ത് കൂടുതൽ സജീവമായി. 2016 റിലീസായ ആനന്ദം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് സച്ചിൻ ഗാനരചനയിലേക്കും സംഗീത സംവിധാന രംഗത്തേക്കും കടക്കുന്നത്. ആർട്ട് കഫേയിൽ ഇന്ന് തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുന്നു സച്ചിൻ വാര്യർ.
1: നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: ഒരു ഫുൾ ടൈം മ്യൂസീഷ്യനായി മാറിയിട്ടുണ്ട്. ഇപ്പം ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് മ്യൂസിക് എന്നുള്ള ഒരു ഫുൾ ടൈം ജോബ് എന്നുള്ള ഒരു ടൈറ്റിലേക്ക് മാറ്റി. എങ്ങനെയായിരുന്നു മ്യൂസിക്കിലേക്കുള്ള ഒരു തുടക്കം?
2: തുടക്കം ചൈൽഡ്ഹുഡിൽ തന്നെയാണ്. കുട്ടിക്കാലം തൊട്ട് തന്നെ മ്യൂസിക് നന്നായിട്ട് ഫോളോ ചെയ്തിരുന്നൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. കാരണം പേരൻസ് രണ്ടുപേരും അത്യാവശ്യം മ്യൂസിക് ലവേഴ്സ് ആയിരുന്നു. അമ്മ നന്നായിട്ട് പാടും. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് തന്നെ മ്യൂസിക് നമ്മുടെ ലൈഫിൽ ഒരു പ്രസൻസ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഐ ന്യൂ മ്യൂസിക് വുഡ് ബി അൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതറിയാം. പക്ഷെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ആ സമയത്ത് അത് അതൊരു കരിയർ ആക്കാമോ അങ്ങനെ ഒരു ഐഡിയ ഒന്നും എനിക്കില്ല. അപ്പം ഞാൻ ഒരു ഒബ്വിയസ് ചോയ്സ് എന്നുള്ള പോലെയാണ് എഞ്ചിനീയറിംഗ് പഠിത്തത്തിലേക്ക് എത്തിയത്. ആ സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഭയങ്കര റഷുള്ള ഡിമാൻഡുള്ള സമയമായിരുന്നു. അപ്പം ഞാൻ അത്യാവശ്യം ഐ മീൻ അത്ര ഉഴപ്പുന്ന കൂട്ടത്തിലൊന്നല്ല. എനിക്ക് സ്റ്റഡി ടെക്നിക്കൽ സൈഡും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്സും ഫിസിക്സും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഒബ്വിയസ്ലി ഞാൻ എഞ്ചിനീയറിംഗ് ഇതിലേക്ക് എത്തി. ആ സമയത്തും ഞാൻ വിചാരിച്ചത് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് സൗണ്ടിനെ സമീപിക്കുക എന്നുള്ള രീതിയിൽ മറ്റേ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ സിന്തസൈസേഴ്സോ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഏതെങ്കിലും കമ്പനിയിലേക്ക് പോവാം. എനിക്ക് എഞ്ചിനീയറിംഗ് സമയത്ത് പഠിച്ച ഒന്ന് രണ്ട് സബ്ജക്ട്സ് ആ രീതിയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ടെക്നിക്കൽ രീതിയിൽ ഭയങ്കര സൗണ്ട് പ്രോസസ്സിങ് അങ്ങനത്തെ കുറച്ച് സിഗ്നൽ പ്രോസസ്സിംഗ് എന്നുള്ള സബ്ജക്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലുള്ള പ്ലാൻ അതാണ്, ലൈക്ക് മ്യൂസിക്കിനായിട്ട് എങ്ങനെയെങ്കിലും ഒരു കണക്ട് ഉള്ള ഒരു ഒരു ഫീൽഡിൽ എന്നാൽ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു. അപ്പോഴാണ് ഈ മ്യൂസിക് ആസ് എ കരിയർ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഓപ്പണിംഗ് കോളേജ് പഠിക്കുന്ന സമയത്ത് കിട്ടിയത്. മലർവാടി ആർട്സ് ക്ലബ് എന്നുള്ള സിനിമയിൽ ആദ്യമായിട്ട് പാടുന്ന സമയത്ത് ഞാൻ പാടിയ ഒന്ന് രണ്ട് പാട്ടുകൾ ഞാൻ ഡെമോ ആയിട്ട് അയച്ചു കൊടുക്കുക ചെയ്തു. അവർക്ക് പുതിയ സിംഗേഴ്സിനെ വേണം എന്നുള്ള രീതിയിലൊരു വീഡിയോ അഭിനീതേട്ടനും ഷാനേട്ടനും കൂടെ ഇട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു എൻ്റെ ഒന്ന് രണ്ട് വീട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്ത് മൂന്നാല് റെക്കോർഡിങ്സ് അയച്ചു കൊടുത്ത് അത് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് സിനിമയിൽ പാടാൻ എന്നുള്ളൊരു ഒരു എൻട്രി പോയിന്റ് കിട്ടിയത്. അതിനുശേഷം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു അതിൻ്റെ ഡൊമിനോ ഇഫക്റ്റിൽ സംഭവിച്ചു. പിന്നെ ഇൻഡിപെൻഡൻ്റ്ലി മ്യൂസിക് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു പിന്നെ പെർഫോമൻസും ഷോസും ഒക്കെ കുറച്ച് ചെയ്യാം എന്നുള്ളൊരു ലെവലെത്തിയപ്പോൾ സോഫ്റ്റ്വെയർ ജോബ് ലീവ് ചെയ്ത് അങ്ങനെ മ്യൂസിക്കിലേക്ക് ഫുൾ ടൈം വന്നു.
1: ഫസ്റ്റ് വിനീതേട്ടൻ്റെ കൂടെയാണെങ്കിലും ഷാൻഖാൻ്റെ കൂടെയാണെങ്കിലും തുടങ്ങി, പിന്നെ ആ ഒരു കൂട്ടുകെട്ട് തന്നെ
2: 100%
1: മുന്നോട്ട് അത് പോയിട്ടുണ്ടല്ലോ അല്ലേ.
2: ലൈഫിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് കുറേ ഇനീഷ്യലേക്ക് അവരുടെ നിന്നാണ് പഠിച്ചത്. അത് തുടക്കത്തിൽ എനിക്ക് കിട്ടിയൊരു ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഐ ലേൺഡ് എ ലോട്ട് ഓഫ് തിങ്സ്, ലൈക്ക് ആൾക്കാരായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം. ആ സമയത്ത് ഞാൻ കോളേജ് കഴിഞ്ഞ് നേരെ വിനീതന്റെ ഷാനേട്ടിൻ്റെ കൂടെ കുറച്ച് ഷോസിന് പോകാൻ പറ്റി ഈ റെക്കോർഡിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇനീഷ്യലി തന്നെ നല്ലൊരു എന്താ പറയുക ഒരു എൻവയോൺമെന്റിലേക്ക് എത്തിയ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ഒരു ഭയങ്കര ഫൺ ആൻഡ് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്ന, നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തും നമുക്ക് ആവശ്യമുള്ള ലെസൺസ് കറക്റ്റ് സമയത്ത് പറഞ്ഞു തന്നും അങ്ങനെയൊക്കെ ഒരു ഒരു ബ്രദർഹുഡ് ആ സമയത്ത് തന്നെ എനിക്ക് കിട്ടിയെന്നുള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണാം. കാരണം ആൾക്കാരായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, നമ്മൾ ഷോസിനൊക്കെ പോകുമ്പോൾ പലതരത്തിലുള്ള ക്രൈസിസ് ഉണ്ടാവും. ഓൺ സ്റ്റേജ് ആയാലും ഓഫ് സ്റ്റേജ് നമ്മൾ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഹൗ ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ, ഹൗ ടു ഡീൽ വിത്ത് നമ്മളെ ഈ ഓർഗനൈസേഴ്സ് ആവട്ടെ, അങ്ങനത്തെ ആൾക്കാരായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാം, അങ്ങനത്തെ കുറേ ലെസൺസ് ആ സമയത്ത് കിട്ടി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലെസൺ ഹൗ ടു ഹാവ് ഫൺ. മേക്കിംഗ് മ്യൂസിക് എന്നുള്ളത് ഒരു സീരിയസ് സംഭവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. യു കെൻ ഹാവ് ഫൺ വൈൽ സ്റ്റിൽ മേക്കിംഗ് ഗുഡ് ക്വാളിറ്റി ആർട്ട്. ഇറ്റ് ഡസൻ ഹാവ് ടു ബി സീരിയസ് എന്നുള്ള ലെസൺ എനിക്ക് വളരെ ഏർലി ഓൺ തന്നെ കിട്ടി. ഇറ്റ്സ് എ ഹ്യൂജ് ഫോർച്യൂൺ. അങ്ങനെ അവരെ റൈറ്റ് പീപ്പിളിനെ റൈറ്റ് സമയത്ത് മീറ്റ് ചെയ്യുക എന്നുള്ളത് പറയുമല്ലോ, ഐ ഫീൽ അത് സംഭവിച്ചു. അവർ കറക്റ്റ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് കറക്റ്റ് സമയത്ത് കിട്ടി.
1: ആസ് എ സിംഗർ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണോ ഈ ഒരു പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീൻസിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത്?
2: ഡെഫിനറ്റ്ലി എനിക്ക് തുടക്കം മുതലേ മ്യൂസിക് ആസ് എ ഹോൾ ആയിരുന്നു എനിക്കിഷ്ടം. അതായത് ഫുൾ പിക്ചർ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. സിംഗിങ് എന്നുള്ളത് ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ആസ്പെക്ട് മാത്രമെന്നുള്ളത് എനിക്ക് പണ്ട് തൊട്ടേ ക്ലിയർ ആണ്. അത് സിംഗർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും എനിക്ക് മ്യൂസിക് മേക്കിംഗ് എന്നുള്ള ഹോൾ പ്രോസസ്സാണ് അന്ന് തൊട്ടേ ഇഷ്ടം. നമ്മൾ മ്യൂസിക് കേട്ടു തുടങ്ങുന്ന സമയത്തൊക്കെ ഹൗ വാസ് ദിസ് സോങ് റെക്കോർഡഡ് എന്നുള്ളതാണ് എൻ്റെ ക്യൂരിയോസിറ്റി. ഇത് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്തായിരിക്കും ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഇൻ്റർവ്യൂസും അങ്ങനത്തെ

0: കഫെ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള പിന്നണി ഗായകനും സംഗീത സംവിധായകനുമാണ് സച്ചിൻ വാര്യർ. മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രം

0: ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതായത് അതിന്റെ പ്രോസസ് എങ്ങനെയാണ്, എങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്ത് എന്നുള്ള സ്റ്റോറീസും ഒക്കെ അറിയാനാണ് എനിക്ക് അന്ന് തൊട്ടേ താല്പര്യം. അങ്ങനെ ടെക്നിക്കൽ സൈഡും ഈ പറഞ്ഞ പോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ചില ഡെമോ സോഫ്റ്റ്വെയർസും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിന്റെ ഒരു റെക്കോർഡിംഗ് പ്രോസസ് ഒക്കെ എങ്ങനെയാണ്, ഇപ്പൊ രണ്ട് വോക്കൽ ലെയേഴ്സ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റും ഒരു വോക്കലും കൂടെ ഒരുമിച്ച് എങ്ങനെ പ്ലേസ് ചെയ്യാം, അതെങ്ങനെയാണ് അതിന്റെ രണ്ട് ട്രാക്സിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്, അത് തൊട്ട് നമ്മൾ സെൽഫ് ടോട്ട് ആയിട്ട് പഠിച്ചു തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ദിസ് വാസ് കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ട്വൽത്തിലൊക്കെ പഠിക്കുന്ന ആ സമയം. ആ ഒരു ക്യൂരിയോസിറ്റി ഇന്നും ഉണ്ട് ആക്ച്വലി, ആ ടെക്നിക്കൽ സൈഡ് ഓഫ് മ്യൂസിക്, ലൈക് ടെക്നോളജി എങ്ങനെ മ്യൂസിക്കിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ട്. കാരണം ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് ഈ ടെക്നോളജി ആണ് മ്യൂസിക്കിനെ എല്ലാ ആർട്ട്ഫോംസിനെയും മുമ്പിലേക്ക് ഒരു സ്റ്റെപ്പ് ലീഡ് ചെയ്യാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഗിറ്റാർ എന്നുള്ള ഒരു ടെക്നോളജി, അതൊരു ടെക്നോളജിയാണ്. അപ്പം അക്കൂസ്റ്റിക് ഗിറ്റാർ എന്നുള്ള പേര് വന്നത് തന്നെ ഇലക്ട്രിക് ഗിറ്റാർ എന്നുള്ള സംഭവം വന്നതിന് ശേഷമാണ്. അതുവരെ ഇറ്റ് വാസ് ജസ്റ്റ് ഗിറ്റാർ, വെറും ഗിറ്റാർ എന്നുള്ളതാണ്. ഇലക്ട്രിക് ഗിറ്റാർ വന്നതിന് ശേഷമാണ് അത് അക്കൂസ്റ്റിക് ഗിറ്റാറായി മാറിയത്. അപ്പോൾ ഇലക്ട്രിക് ഗിറ്റാർ എന്നുള്ള സംഭവമാണ് ഇപ്പം റോക്ക് മ്യൂസിക് ആയാലും പല മെറ്റൽ അങ്ങനത്തെ പല ജോണേഴ്സ് ഓഫ് മ്യൂസിക് തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ ഈ ഒരു ഇൻസ്ട്രുമെന്റ് വന്നതിലൂടെയാണ്. ലൈക്ക് അങ്ങനത്തെ ഒരു ആംപ്ലിഫിക്കേഷനും ഡിസ്ട്രോഷനും ഒക്കെ കൊണ്ടുവരാം എന്നുള്ളൊരു സൗണ്ട് കൊണ്ടുവന്നത് ഈ ഒരു ടെക്നോളജിയിലൂടെയാണ്. അപ്പം ടെക്നോളജി എപ്പോഴും മ്യൂസിക്കിനെ പല പല ഡയറക്ഷൻസിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യും. അത് ഞാൻ എപ്പോഴും ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈവൻ ഇപ്പൊ പ്രസന്റ്ലി ഇപ്പൊ AI എന്നുള്ള അങ്ങനത്തെ ജനറേറ്റീവ് AI ഒക്കെ വരുമ്പോൾ പോലും എന്റെ ക്യൂരിയോസിറ്റി അത് മ്യൂസിക്കിനെ ഏത് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പം ആ ഒരു മൂവ്മെന്റ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതിന്റെ കൂടെ ക്യാച്ചപ്പ് ചെയ്യാൻ റെഡിയാണോ എന്നുള്ളത് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ.
1: ആ ഒരു വഴിയിലൂടെയാണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ എത്തിയത്, അല്ലെങ്കിൽ പണ്ടേ ചെറുപ്പത്തിൽ
0: ഇൻഡിപെൻഡന്റ് മ്യൂസിക്? നമുക്ക് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് ആക്ച്വലി ഉണ്ട്. ഇപ്പോൾ 90s ആക്ച്വലി ഇന്ത്യയിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് ഭയങ്കര ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു. പിന്നെ ഈ ഇപ്പം നമുക്ക് ലക്കി അലി, അലീഷ ഷിനായ, അല്ലെങ്കിൽ ഷാൻ, KK ഇവരൊക്കെ വന്നത് 90s അല്ലെങ്കിൽ ഏർലി 2000s ആ സമയത്താണ്. ഭയങ്കര ഒരു വേവ് ഓഫ് അടിപൊളി മ്യൂസിക് വീഡിയോസും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, ഇപ്പോൾ കൊളോണിയൽ കസിൻസ് ആവട്ടെ, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള കോമ്പിനേഷൻസും ഈ പറഞ്ഞ പോലെ ബൗണ്ടറി പുഷിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ അതിനൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് തന്നെ വളർന്നതുകൊണ്ട് മ്യൂസിക് ഫിലിംസിന് അപ്പുറത്തും ഉണ്ടെന്നുള്ള അവയർനെസ് നമുക്ക് അപ്പത്തൊട്ട് തന്നെ ഉണ്ട്. അത് ആക്റ്റീവ്ലി ചെയ്യണം എന്ന് തോന്നിയത് ആ ജേർണിയിൽ നമ്മുടെ ഓൺ റിയലൈസേഷനിലൂടെ മാത്രമേ ആ പോയിന്റിലേക്ക് എത്തുള്ളൂ. കാരണം നമ്മൾ ഫിലിംസിലൂടെ പറയുന്നത് മ്യൂസിക്കിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നും അറ്റ് വൺ പോയിന്റ്. അപ്പോഴാണ് ഓക്കെ ട്രൂലി നമ്മുടെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ദാറ്റ്സ് വെൻ ഇറ്റ് ബിക്കംസ് എന്താ പറയുക മോർ ജെനുവിൻ. അപ്പം ഇപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഡിസ്കവറിങ് വാട്ട് മൈ വോയിസ് ഇസ്, ഞാൻ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരു ഡിസ്കവറി, അത് ലൈഫ് ലോങ് പ്രോസസ്സാണ്. പക്ഷേ അതിൻ്റെ ഒരു തുടക്കം ഫേസിലാണ് ഞാനിപ്പോൾ ആക്ച്വലി ഉള്ളതെന്ന് പറയാം.
1: പണ്ട് തൊട്ടേ ലിസണിങ് ഒരു ജോണറുകൾ ഒക്കെ ചൂസ് ചെയ്യാതെ തന്നെ വൈഡായി കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്തായിരുന്നു ഗോ ടു ജോണർ പണ്ട് തൊട്ടേ, അത് മാറുന്നുണ്ടോ?
0: ഗോ ടു ജോണർ ഡെഫിനറ്റ്ലി മാറുന്നുണ്ട്. നമ്മൾ ഇനീഷ്യലി നമ്മൾ നമ്മുടെ വീട്ടിലും സറൗണ്ടിങ്സിലും ഒക്കെ കേട്ടിരുന്ന ഒബ്വിയസ് ആയിട്ട് നമ്മളെ തേടി എത്തുന്ന കൈൻഡ് ഓഫ് മ്യൂസിക് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഒബ്വിയസ്ലി കേൾക്കുക. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള നമ്മൾ TVയിലും റേഡിയോയിലും ഇറ്റ് ആക്ച്വലി കംസ് ടു യു. നമ്മുടെ ചുറ്റും നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുക്കാതെ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന ഒരു സെറ്റ് ഓഫ് മ്യൂസിക് ഉണ്ടല്ലോ, അതാണ് ആ സമയത്ത് കേട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ടീനേജ്, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, നമ്മളൊരു 13 ഒക്കെ കഴിയുമ്പോഴാണ് സെൽഫ് എന്നുള്ളൊരു ഐഡന്റിറ്റി കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്പ് ആകുന്നത്. അത്രയും കാലം ഈവൻ നമ്മുടെ ക്ലോത്തിങ്ങിൽ പോലും നമുക്ക് പേരൻസ് മേടിച്ച് തരുന്ന നമുക്ക് ഇഷ്ടമാവാത്തൊരു സ്റ്റേജ് വരും. ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും പോരാ, നമുക്ക് ഫ്രണ്ട്സ് ഇടുന്ന ക്ലോത്ത്സും അല്ലെങ്കിൽ നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള വേറെ ആൾക്കാർ ഇടുന്ന ക്ലോത്ത്സും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏജ് വരും. ഞാൻ വേറെയാണെന്നൊക്കെ തോന്നി തുടങ്ങും. അതൊരു ഏർലി ടീനേജ് സമയമാണ്. അപ്പൊ ദാറ്റ്സ് വെൻ ഐ തിങ്ക് യു ഡിസ്കവർ മ്യൂസിക് ദാറ്റ് യു റിയലി ലൈക്ക്. ആ ടേസ്റ്റ് മാറുന്നതിൻ്റെയും ഇൻഡിവിജ്വൽ എന്നുള്ള ഐഡന്റിറ്റി വരുന്നതിൻ്റെ ഒരു സമയം ആ ഏർലി ടീനേജ് ആണ്. അപ്പം ആ സമയത്താണ് ആക്ച്വലി നമ്മുടെ കസിൻസ് ആയിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അവരെ കേൾക്കുന്ന മ്യൂസിക് കോപ്പി ചെയ്ത് CD-യിലോ അങ്ങനെയൊക്കെ ആണ് കുറച്ചുകൂടെ പുതിയ മ്യൂസിക് ഡിസ്കവർ ചെയ്തത്. അപ്പം ചിലപ്പം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ 12th പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് റാൻഡംലി കോപ്പി ചെയ്തൊരു CD-യിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ആർട്ടിസ്റ്റിൻ്റെ മ്യൂസിക് ഞാൻ ഡിസ്കവർ ചെയ്തത്. ആ CD-യിൽ നിന്നാണ് ഞാൻ ആ ആർട്ടിസ്റ്റിനെ എന്നെ ഡിസ്കവർ ചെയ്യുന്നത്. അപ്പം ദാറ്റ് ആർട്ടിസ്റ്റ് ഹിസ് നെയിം ഇസ് ജാക്ക് ജോൺസൺ. ജാക്ക് ജോൺസൺ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഫെൽറ്റ്, ഇപ്പം നമ്മൾ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ നമ്മൾ കേൾക്കുന്ന നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് അല്ലാതെ പുറത്തൊരു മ്യൂസിക് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ഈ പാട്ടിലാണ്. ലൈക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഫെൽറ്റ് ഇത് എന്റെ പേഴ്സണൽ സൗണ്ട് ട്രാക്ക് ഒക്കെ പോലെ തോന്നി. ദിസ് കൻ ഫിറ്റ് മൈ ലൈഫ്, ഇത് എന്റെ ലൈഫിന്റെ സൗണ്ട് ട്രാക്ക് ആണല്ലോ എന്നൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ അതൊരു ഭയങ്കര ഡിസ്കവറി പ്രോസസ് ആയിരുന്നു. അപ്പം ദെൻ ഐ റിയലൈസ്ഡ് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ചെറിയ സബ്സെറ്റ് ആണ്. ഓഫ്കോഴ്സ് അത് മതി നമുക്ക് ലൈഫിൽ കേൾക്കാൻ. ഹോൾ പോയിന്റ് ഓഫ് ലിസണിങ് ടു മ്യൂസിക് ഇസ് ദാറ്റ് യു ഹാപ്പി, ദാറ്റ് യു ഫീൽ ഇമോഷൻസ് വൈ ലിസണിങ് ടു മ്യൂസിക്, അതിനത് മതി. പക്ഷേ അതിനപ്പുറത്തും ഒരു വലിയ വേൾഡ് ഉണ്ട് ഡിസ്കവർ ചെയ്ത് നമ്മൾ നമ്മളായിട്ട് എഫേർട്ട് ഇട്ട്

0: വലിയൊരു വേൾഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള, അപ്പൊ അന്ന് തൊട്ടാണ് പ്രോബ്ലി കൂടുതൽ ജോണേഴ്സ് ഓഫ് മ്യൂസിക് ഒന്നിനെയും ഇമ്മീഡിയറ്റ്ലി ജഡ്ജ് ചെയ്യാതെ, നമുക്ക് അറിയാവുന്നത് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള ജഡ്ജ് ചെയ്യാതെ അതിന്റെ സ്റ്റോറി എന്താണ്, ആ ജോണറിന്റെ ഹിസ്റ്ററി എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമം ആ സമയത്താണ് തുടങ്ങിയത്. അപ്പൊ ദെൻ ഐ ലിസൺ ടു ഓൾമോസ്റ്റ് എല്ലാ ജോണേഴ്സ് ഓഫ് മ്യൂസിക്കും കേൾക്കാറുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്യുന്നതായാലും ഇന്റർനെറ്റിലും ഒക്കെ നമുക്ക് ആൽഗോറിതം നമുക്ക് കുറെ സജഷൻസ് തരുമല്ലോ. അപ്പൊ അതൊക്കെ ഓപ്പൺ ആയിട്ട് കേട്ട് നോക്കുക, സി വാട്ട് യു ലൈക്ക്, ജഡ്ജ്മെന്റൽ അല്ലാതെ കേൾക്കുക. കാരണം നമ്മൾ കണ്ടീഷൻഡ് ആണ്, നമ്മുടെ കൾച്ചർ ഓഫ് മ്യൂസിക്കും നമുക്കൊരു സെർട്ടൺ പാറ്റേൺ ഉണ്ട്, ഇതാണ് മ്യൂസിക് അല്ലെങ്കിൽ ഇതാണ് ഗുഡ് മ്യൂസിക് എന്ന് പോലും നമ്മൾ ചിലപ്പോൾ വിചാരിച്ചു പോകും. മറ്റേതൊക്കെ ഒരു അതൊന്നും മ്യൂസിക് അല്ല എന്നുള്ളൊരു ഒരു സാധനം വരും. നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ കൾച്ചർ എന്നുള്ളത് മാത്രമാണ് റൈറ്റ് എന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ വൺസ് യു ബ്രേക്ക് ദാറ്റ് ബാരിയർ ദെൻ യു റിയലൈസ് നമ്മൾ ഹ്യൂമൻ ബീങ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ അലയ്ക്കുമ്പോൾ എവറി മ്യൂസിക് ഇസ് ആക്ച്വലി യുവേഴ്സ്. കാരണം എല്ലാവരും ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഒരു വേറൊരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. അത് അത് ഈക്വലി വാലിഡ് ആണ്, അതിനൊരു വാലിഡിറ്റി ഡിഫറൻസേ ഇല്ല. അപ്പൊ ആ വാലിഡിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് പുതിയ വേൾഡുകൾ നമുക്ക് ഓപ്പൺ ചെയ്ത് തരും. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. അങ്ങനെ
1: ലോഫി ട്രെൻഡിനെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരാള് എന്നാണ് എല്ലാവരും പറയുന്നത്.
0: ലോഫൈ അതൊരു എന്താ പറയാ, അതൊരു ഇപ്പൊ പ്രത്യേകിച്ച് ജനറേറ്റീവ് AI ഒക്കെ വന്നപ്പോ ലോഫൈ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു എന്താ ഒരു ഫില്ലർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ആയിപ്പോയി. പക്ഷെ ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. ലൈക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റിക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്യുമ്പോഴൊക്കെ വെനിയ വർക്കിംഗ് സംതിങ് അത്ര ഡിസ്ട്രാക്ടിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഇല്ലാത്ത ഇങ്ങനെ ഒരു ഒരു ഗ്രാഫിൽ ഇങ്ങനെ പോകുന്ന ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ആണ്. ഐ ലൈക്ക് ദാറ്റ് ആക്ച്വലി. പിന്നെ ഇന്റൻഷനലി ഇപ്പൊ ലോ ഫിഡലിറ്റി എന്നുള്ളതാണല്ലോ ലോഫൈ എന്ന് പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ യു ആർ ട്രൈങ് ടു ലിസൺ ടു മ്യൂസിക് ഇൻ ഒരു ഭയങ്കര നമ്മുടെ എല്ലാവരുടെയും കാര്യം നല്ല ഹെഡ്ഫോൺസ് ഉണ്ട്, നല്ല നല്ല സിസ്റ്റത്തിലാണ് നമ്മൾ പാട്ട് കേൾക്കുന്നത്. പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ലോഫൈ ജോണർ എമുലേറ്റ് ചെയ്യാൻ നോക്കുന്നത് പണ്ടത്തെ ടേപ്പിന്റെയും അതിന്റെ ഒക്കെ ഒരു ഒരു ഇംപെർഫെക്ഷനെയാണ്. അപ്പൊ ഇൻ ദാറ്റ് വേ ഇറ്റ് ഇസ് നൈസ്. കാരണം നമ്മൾ ടേപ്പിൽ നിന്ന് സി ഡിയിലേക്ക് നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത് ആ ടേപ്പിന്റെ ആ ഒരു ഇഷ്യൂസ് ഒക്കെ പോയി, ആ മറ്റേ വോം ഇതൊന്നും അങ്ങനത്തെ സൗണ്ടിന്റെ ലിമിറ്റേഷൻ തോന്നി, ഇനി സി ഡി ഡിജിറ്റൽ ഇറ്റ്സ് ഓൾ ക്ലിയർ, വെരി ക്ലിയർ സൗണ്ട് ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ അത് നോം ആയപ്പോൾ നമ്മൾ തിരിച്ച് മറ്റേത് എമുലേറ്റ് ചെയ്യാൻ നോക്കുക. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ആക്ച്വലി. നമ്മളൊരു ഒരു സാധനത്തിന്റെ ലിമിറ്റേഷൻ കടന്നു മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് അതിലേക്ക് നമ്മൾ അത് അത് വേറെ രീതിയിൽ നമ്മൾ കൊണ്ടുവരാൻ നോക്കുക. അത് എപ്പോഴും അങ്ങനെ തന്നെ, അതൊരു ഫാസിനേറ്റിംഗ് സൈക്കിൾ
1: ആണ്.
0: അതെ അതെ, ഗ്രെയിൻ, അതെ അതെ. പക്ഷെ ഗ്രെയിൻ എന്നുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി നമ്മൾ ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ ഓ ഇനി ഗ്രെയിനിന്റെ ആവശ്യമില്ല, അടിപൊളി എല്ലാം ക്ലിയർ ആണ്. പക്ഷെ ആ ക്ലാരിറ്റി കുറച്ച് ടു ക്ലിയർ ആവും. അപ്പം ഇറ്റ്സ് ഓൾവേസ് എ സൈക്കിൾ ആക്ച്വലി. ഫാഷനിലായാലും ടെക്നോളജിയിലും ഒക്കെ ഇത് കാണാം. നമ്മൾ ഈ ഭയങ്കര മാക്സിമലിസത്തിലേക്ക് പോയിട്ട് പിന്നെ ഒന്ന് മിനിമസിലേക്ക് പോകും, പിന്നെ ഇറ്റ് കംസ് ബാക്ക്, പിന്നെ ഒരു മീഡിയത്തിലേക്ക് എത്തും. അതൊരു ഭയങ്കര
1: രസമാണ്.
0: അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോഴാണ്. ലൈക്ക് ഇറ്റ്സ് ഓൺലി വെൻ യു ഗെറ്റ് ടു ലൈക്ക് ഒരു ഏജ് 30 ആൻഡ് അത് കഴിയുമ്പോഴാണ് ഓക്കെ ഇത് നമ്മൾ മുമ്പ് കണ്ട സാധനമാണല്ലോ തിരിച്ചു വരുന്നത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. ദെൻ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അറ്റ് ദാറ്റ് ഫേസ്. ദെൻ യു കെൻ ദെൻ ബിക്കോസ് യു ഹാവ് ദാറ്റ് നോളജ് ഓൾസോ. നമ്മൾ ഒറിജിനൽ ടേപ്പിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, സോ യു നോ വാട്ട് ദർ എസ്തെറ്റിക് ഇസ് അബൌട്ട്. നൗ ഇറ്റ്സ് കൈൻഡ് ഓഫ് കമ്മിങ് ബാക്ക് അപ്പ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ പുതിയ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ അൺറിലേറ്റഡ് കാര്യമാണ്, പക്ഷേ ഇപ്പോഴത്തെ യങ് പിള്ളേർ നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്യാമറയൊക്കെ ഈ ഡിജിറ്റൽ ക്യാമറയൊക്കെ യൂസ് ചെയ്ത് നടക്കുന്നത് ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ദാറ്റ് ക്ലാരിറ്റി ഓൺ ദ ഫോൺ. ഇവർക്ക് ഇതൊരു എസ്തെറ്റിക് ആണ്. ലൈക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു ഒരു കാലത്തെ എസ്തെറ്റിക് ആണ്. അപ്പൊ അങ്ങനെ ഐ എം സോ ഫാസിനേറ്റഡ് ബൈ ഓൾ ദിസ് എനിക്ക്. കാരണം ഇതിങ്ങനെ തിരിച്ചു വരുന്നത് കാണുമ്പോളേ ഭയങ്കര
1: രണ്ടും കണ്ടിട്ടുണ്ട്.
0: അതെ അതെ. അപ്പൊ ഞാനിപ്പോ പഴയ എന്റെ വീട്ടിൽ നിന്ന് പഴയ ക്യാമറയൊക്കെ ഡസ്റ്റ് ചെയ്തെടുത്ത് വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങി. ഐ എം യൂസിങ് എ വെരി ഓൾഡ് 80s ഉള്ള ഒരു ഫിലിം ക്യാമറ ഞാനിപ്പോ വെറുതെ എടുത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കാറുണ്ട്. കാരണം അതൊരു രസമാണ്. അത് ഇറ്റ്സ് നൈസ് ടു നമ്മൾ ഇത്രയും ഒരു ഹിസ്റ്ററി ഉള്ള ഒരു ആർട്ട് ഫോം അല്ലേ ഇതെല്ലാം, ഈ ഫോട്ടോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് മേക്കിംഗ് ആണെങ്കിലും. അപ്പൊ എല്ലാം അത് വന്ന വഴിയൊക്കെ ഇടയ്ക്ക് ഒന്ന് റീവിസിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സാണ്.
2: ഗായകനും സംഗീത സംവിധായകനുമായ സച്ചിൻ വാര്യർ തന്റെ സംഗീത ജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവെച്ചത് തുടർന്നു കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. അഭിമുഖം ചന്ദന എസ് ആനന്ദ്, നിർവഹണ സഹായം സുധർമ്മ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

സുവർണമലരുകളിൽ ആദ്യഗാനം ശ്രീമദ് ഭഗവത്ഗീത എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും സുശീലയും പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. കുയിലിനെ തേടി എന്ന ചിത്രത്തിനു വേണ്ടി യശുദാസും വാണി ജയറാമും സംഘവും പാടിയ ഗാനം കേൾക്കാം.

0: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: അടുത്ത ഗാനം കേൾക്കാം. ലേഡി ടീച്ചർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം 12 മെയ് ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
1: ഉർവശി ഭാരതി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. തിക്കുരിശി സുകുമാരൻ നായരുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: ഒഴിവുകാലം എന്ന ചിത്രത്തിന് വേണ്ടി ലതികയും സംഘവും പാടിയ ഗാനം കേൾക്കാം. കെ ജയകുമാറിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: കണിയാപുരം രാമചന്ദ്രന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. ആനയും അമ്പാരിയും എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: എഴുത്തുകാരുടെ വായന എന്ന് പറയുമ്പോൾ എഴുത്തുകാരെ അവരുടെ ജോലിയിലേക്ക് പ്രേരിപ്പിക്കുന്നത് വായനയാണെന്ന് പറയാം. ഒരു വായനയുടെ ഒരു ദീർഘിപ്പിക്കലാണ് ഒരുപക്ഷെ എഴുത്ത്, എക്സ്റ്റൻഷൻ എന്ന അർത്ഥത്തിൽ.
2: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് നോവലിസ്റ്റ് ഇ സന്തോഷ് കുമാർ.
1: എൻ്റെ ജീവിതത്തിലെ വായന എന്ന് പറയുമ്പോൾ, ഞാനൊരു 4-ാം ക്ലാസ്സിലൊക്കെ തൊട്ട് വായനയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. എൻ്റെ കാരണം, എൻ്റെ അച്ഛൻ കുറച്ച് എഴുതുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നോവൽ ഇറങ്ങിയ സന്ദർഭം എനിക്ക് ഓർമ്മ. ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കും, 3-ലോ 4-ലോ ഒക്കെ പഠിക്കുമ്പോൾ. അച്ഛൻ്റെ നോവലിൻ്റെ ഒരു പ്രത്യേകത, അച്ഛൻ ഉപയോഗിച്ച കഥാപാത്രങ്ങളൊക്കെ ബന്ധുക്കളാണ്, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പരിചിത പ്രദേശങ്ങളാണ്. അപ്പോൾ അത് വായിക്കാനുള്ള ഒരു കൗതുകം കൊണ്ട് ഞങ്ങൾ അക്ഷരം കൂട്ടി വായിക്കുന്ന കാലത്തു തൊട്ട് തന്നെ അത് വായിക്കാറുണ്ടായിരുന്നു. പിന്നീട് വായന കുറച്ചും കൂടി ഒരു സജീവമായിട്ട് ചേരുന്നത് വായനശാലയിലൊരു അംഗത്വം എടുക്കുന്ന സമയത്താണ്. 4-ാം ക്ലാസ്സിൽ ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് തൊട്ടടുത്തുള്ളൊരു വായനശാലയിൽ പോയിട്ട് ഒരു അംഗത്വം എടുക്കണം. അംഗത്വം എടുക്കാൻ പോകുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, ഡ്രാക്കുള എന്നൊരു നോവലിനെ പറ്റി കേട്ടിട്ടുണ്ട്, അത് വായിക്കണം. ഒരു ഭീതി നിറഞ്ഞ നോവലാണെങ്കിൽ അത് വായിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. അന്ന് ഡ്രാക്കുള വായിക്കാനുള്ള ഒരു മാനസിക നിലവാരമോ അതിൻ്റെ ഒരു ഒന്നും അറിയില്ല. ഈ കത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നോവൽ എഴുതുക, അങ്ങനെയൊക്കെയുള്ള സാമ്പ്രദായികമായിട്ടുള്ള നോവൽ രചനയല്ല ശരിക്കും ഡ്രാക്കുള. എന്നാലും അത് വായിക്കാനായിട്ട് വായനശാലയിൽ പോയി. ഞാനത് പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. വായനശാലയുടെ അന്നത്തെ ലൈബ്രറിയൻ എന്ന് പറയുന്ന ഒരു ഭാസ്കരൻ അമ്മാവൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അദ്ദേഹം ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹത്തിന് ഈ ഡ്രാക്കുള പോലെയുള്ള പുസ്തകങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ അടുത്ത തവണ പുസ്തകം എടുക്കുമ്പോൾ ഒരെണ്ണം എടുത്തു തരാം, കുട്ടികൾ ഇതല്ല വായിക്കേണ്ട. അദ്ദേഹം എനിക്ക് 2 പുസ്തകങ്ങൾ എടുത്തു തന്നു. ഒന്ന് രാജുവും ലീലയും ഡോക്ടറും, ഒന്ന് മുത്തശ്ശി പറയാത്ത കഥ. അതെഴുതിയിട്ടുള്ള കെ തായാട്ടാണ്. ഇത് രണ്ടും ഏതാണ്ടൊരു യുക്തിവാദ സ്വഭാവമുള്ള പുസ്തകങ്ങളാണ്. യഥാർത്ഥത്തിൽ അത് വായിക്കുകയാണെങ്കിൽ മിക്കവാറും ആരും തന്നെ എഴുത്തുകാരായിട്ട് മാറില്ല. കുട്ടികളിൽ യുക്തിബോധം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഭാസ്കരൻ അമ്മാവൻ്റെ ആഗ്രഹമായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അത് വായിച്ചു. പിന്നെ അതിനുശേഷം പിൽക്കാലത്ത് ഡ്രാക്കുള വായിച്ചു. അപ്പോൾ വായനശാലയുടെ ഒരു സാമീപ്യവും പരിചയവും ഉണ്ടായിരുന്നു. ഇതാണ് എന്നെ വായനയിലേക്ക് നയിച്ചത്. പിന്നെ അച്ഛൻ ഇടയ്ക്കൊക്കെ ഓരോ പുസ്തകങ്ങൾ വാങ്ങും, പിന്നെ വായനശാലകളിൽ പോയി പുസ്തകം എടുക്കും. പിന്നീട് ഭാസ്കരമ്മാവൻ ലൈബ്രറിയിൽ മാറി വേറൊരാൾ വന്നു. അദ്ദേഹത്തിന് ഒരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാലം മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ സ്ഥിരം അവിടെ വരുന്ന ആളായതുകൊണ്ട് ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ അവിടെ ഒരു പകരക്കാരൻ ലൈബ്രറിയനായിട്ട് വെക്കേണ്ടായി. ചെറിയൊരു വായനശാലയാണെങ്കിൽ ഒരു 10-2000 പുസ്തകമൊക്കെ അന്ന് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള പുസ്തകങ്ങളുടെയൊക്കെ പേരൊക്കെ മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യം കിട്ടി. വലിയ വലിയ പുസ്തകങ്ങൾ കാണും, അതിൻ്റെ പേരൊക്കെ വായിച്ചു ആരാണ് രചയിതാവെന്നൊക്കെ അറിയെങ്കിൽ അത് വായിക്കാനുള്ളൊരു ശേഷിയൊന്നും അന്ന് വന്നിട്ടില്ല. അന്ന് എളുപ്പത്തിൽ വായിക്കാൻ സാധ്യതയുള്ള നാടകങ്ങളായിരുന്നു. നാടകങ്ങളാണെങ്കിൽ സംഭാഷണങ്ങളിലൂടെ കഥ പറയാം. അപ്പോൾ തിക്കോടിയൻ, കെട്ടി മുഹമ്മദ്, ചെറുകാട് ഇവരുടെയൊക്കെ നാടകങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ. ഞങ്ങളുടെ നാട്ടുകാരൻ

സി എൽ ജോസ് ഉണ്ട്. അപ്പോൾ വിവരണങ്ങളൊന്നും വേണ്ട, സംഭാഷണങ്ങൾ മാത്രം മതി. അപ്പോൾ എളുപ്പത്തിൽ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അന്ന് കുറച്ച് കുറേ നാടകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് വായിക്കാൻ ശ്രമിച്ചത് ബഷീറിൻ്റെ നോവലുകൾ, അതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ചെറിയ പുസ്തകങ്ങൾ, ഒരു 60 പേജ് 70 പേജ് നല്ല തമാശയൊക്കെ ഉള്ള പുസ്തകങ്ങളായിരുന്നു. എല്ലാവർക്കും വലിയ സന്തോഷമുള്ള, അത് വായിക്കുകയും കുട്ടികളൊക്കെ വളരെ സന്തോഷിച്ചിരുന്ന കാര്യം ഓർമ്മയുണ്ട്. ആനവാരിയും പൊൻകുരിശും ഒക്കെ വായിക്കുമ്പോൾ അതൊക്കെ വലിയ രീതിയിൽ നമ്മുടെ ഭാഷയെയും അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യരചനയൊക്കെ അന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വായന, അത് പതുക്കെ പതുക്കെ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ തരത്തിലെ വായനകളായിരിക്കുമല്ലോ. അത് തന്നെയല്ല, അന്ന് വായിച്ച പുസ്തകങ്ങൾ ഇന്ന് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പുനഃസന്ദർശിക്കുമ്പോഴാണ് അന്ന് വായിച്ച പുസ്തകങ്ങളെ അല്ലായിരുന്നു അത്, പുതിയ രീതിയിലുള്ള ചില അർത്ഥങ്ങളും മാനങ്ങളുള്ള പുസ്തകങ്ങളാണ് നമുക്ക് മനസ്സിലാവുക. അതിനെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. ഒരുപാട് വർഷങ്ങൾ നീണ്ട ഒരു ജീവിതം കടന്നുപോയിട്ട് അതേ മനുഷ്യരായിട്ടല്ല നമ്മൾ ആ പുസ്തകം വായിക്കുന്നത്. ചില പുസ്തകങ്ങൾ വായിക്കാൻ അത്തരം സമയങ്ങളും സന്ദർഭങ്ങളും ആവശ്യമുണ്ട്. തുടക്കത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു 20 വയസ്സിൽ വായിച്ച ആരോഗ്യനികേതനല്ല 50 വയസ്സ് കഴിഞ്ഞ് വായിക്കുന്ന ആരോഗ്യനികേതനം, അതിന് വലിയ മാറ്റങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ചില രചനകളെങ്കിലും വലിയ രീതിയിൽ വലിയ കാലയളവിന് ശേഷം പുനഃസന്ദർശിക്കണമെന്നുള്ള, അതാണ് അവർ ക്ലാസിക്കിൻ്റെ ഗുണം. ക്ലാസിക്കുകൾ വീണ്ടും വീണ്ടും വായിക്കണമെന്ന് പറയും. പലരും ക്ലാസിക്കുകൾ വായിക്കുകയില്ല എങ്കിലും വീണ്ടും വീണ്ടും വായിച്ചു എന്ന് പറയണ, അങ്ങനെയും പറയാറുണ്ട്. കഴിഞ്ഞ കൊല്ലം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് സുന്ദരികളും സുന്ദരന്മാരും വീണ്ടും വായിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു തരം വായനയുണ്ട്. പിന്നീട് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്താണ് ഞാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് തുടങ്ങിയത്. അന്ന് നമുക്ക് അത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യം, പതുക്കെ പതുക്കെ വായിച്ച് അങ്ങനെ ഒരു ലോക സാഹിത്യത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം കിട്ടി. അപ്പോൾ അന്ന് കാലത്ത് ഞങ്ങൾ 90s '89-'90s ഡിഗ്രി കഴിയുന്ന ആ സമയത്ത് തന്നെ എനിക്ക് ഭാഗ്യത്തിന് ജോലിയും കിട്ടി. അപ്പോൾ എനിക്ക് പുസ്തകങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ലഭിച്ചു. അപ്പോൾ ഞാൻ അന്ന് ചെയ്തിരുന്ന ഒരു കാര്യം, അന്ന് ഇഷ്ടപ്പെടുന്ന ഗ്രന്ഥകർത്താക്കളുടെ എല്ലാ പുസ്തകങ്ങളും വായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ്, അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുക, പിന്നീട് വായിക്കുക. അക്കാലത്ത് വായിച്ചിരുന്നത് കുന്തേര, കാൽവിനോ അങ്ങനെയുള്ള എഴുത്തുകാരെയൊക്കെ നമ്മൾ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും വായിക്കുക എന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ വായിക്കും. പിന്നീട് ഓർഹാൻ പാമുക്ക് വന്നിട്ടുണ്ട്, കാഷ്യു ഷിഗറോ, അങ്ങനെ പല എഴുത്തുകാരെയും സ്ഥിരം വായിക്കുകയും അത് പിൽക്കാലത്ത് നമ്മുടെ എഴുത്ത് ജീവിതത്തെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും എഴുത്തിൻ്റെ ഒപ്പം വായന കൊണ്ടുപോകണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ വായനയിൽ നിന്ന് ഉദ്ദീപിക്കപ്പെട്ടിട്ടാണ് നമ്മൾ എഴുത്തിലേക്ക് മുന്നേറുന്നത്. വായനയെ ഒഴിവാക്കിക്കൊണ്ട് എഴുത്ത് നടന്നു പോകുന്നത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും. നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയ കാലത്തെപ്പറ്റിയും പുതിയ രചനാരീതികളെ പറ്റിയും മനസ്സിലാക്കും. തന്നെയല്ല, നമ്മളൊരു നല്ല പുസ്തകം വായിക്കുമ്പോൾ അതിലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൻ്റെ പ്രത്യേക സന്ദർഭത്തിൽ വെച്ച് പുതിയൊരു രചനയിലേക്ക് നമുക്ക് ഒരു ഊന്നൽ കിട്ടും. പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഒരു പ്രായം, ഒരു മധ്യവയസ്സൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതുകൊണ്ടിരിക്കുന്ന ചില രചനകളുമായി ബന്ധപ്പെട്ട വായനകളാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക. അപ്പോൾ അതിനാവശ്യമുള്ള പുസ്തകങ്ങൾ, അത് ചിലപ്പോൾ മിക്കവാറും ഫിക്ഷനാവണമെന്നില്ല, നോൺ ഫിക്ഷൻ ആയിരിക്കും. അതിനോട് ബന്ധപ്പെട്ട ചരിത്ര പുസ്തകങ്ങളായിരിക്കാം. ഒട്ടും ആളുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില രചനകൾ. ഞാനിപ്പോൾ ഏറ്റവും സമീപകാലത്ത് ഇറങ്ങിയ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലില് 3 വിഷയങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ വിഷയം ഒരാളുടെ പാപബോധമാണ്. അത് സാധാരണ രീതിയിലുള്ള ഒരു എഴുത്തുകാരൻ്റെ വിഷയമാണ്. അത് അയാളുടെ വായനയിലൂടെയും അല്ലെങ്കിൽ ജീവിത സന്ദർഭങ്ങളിലൂടെയും ഒരാൾക്കത് എഴുതാൻ സാധിക്കും. മറ്റ് റിസർച്ചും ഗവേഷണങ്ങളൊന്നുമില്ലാതെ തന്നെ. രണ്ടാമത്തെ അതിലൊരു തീം അഭയാർത്ഥി പ്രശ്നമാണ്. തീർച്ചയായിട്ടും അഭയാർത്ഥി പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് വായിക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും പല ക്യാമ്പുകളിലൊക്കെ പോയി അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. മൂന്നാമത്തെ അതിൽ വരുന്നത് ഗൂഢലിപികളാണ്. വായിക്കപ്പെടാതെ പോയ ചില സാംസ്കാരിക സന്ദർഭങ്ങൾ, ഇപ്പോൾ നാഗരികതകൾ, സൈന്ധവ ലിപികൾ, ഇനിയും വായിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ ലിപികളെ പറ്റിയിട്ടുള്ള പഠനം, നിഗൂഢ ലിപി ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രം ഇതിലുണ്ട്. അതിനുവേണ്ടി ഞാൻ ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ, ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ, അത് പലതും തുടക്ക പുസ്തകങ്ങളാവാൻ, ചിലത് പിർഫാൻ ഹബീബിനെ പോലെയൊക്കെയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ, റോമിൽ അഥാപർ അതിലെ എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങൾ, അങ്ങനെ ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങളും ഭാഗങ്ങളും ഇങ്ങനെ നിരന്തരം വായിക്കേണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ അതിനൊരു സെക്ഷൻ തന്നെയുണ്ട്. ഈ സെക്ഷനിൽ പോയി അത് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കോഡുകളെ പറ്റിയിട്ടുള്ള ഒരു രാമൺ സിംഗ് എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് നോവലിസ്റ്റ് പ്രവീൺ ചന്ദനാണത് അദ്ദേഹം തരികയുണ്ടായി. സാധാരണ രീതിയിൽ ഒരു നോവലിസ്റ്റോ ഒരു സാധാരണ മനുഷ്യർക്ക്, നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഒട്ടും കൗതുകമില്ലാത്ത ചില മേഖലകളാണ്, അത് വായിക്കേണ്ടി വരുന്നത് ഈ നോവലെഴുത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. തികച്ചും ഭിന്നമായിട്ടുള്ള ചില രചനകൾ നമ്മൾ വായിക്കേണ്ടി വരും, ചരിത്ര പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും. അപ്പോൾ എഴുത്തുകാരനെ ഒരു പ്രത്യേകിച്ച് ഒരു ഫിക്ഷൻ റൈറ്ററൊക്കെ ഒന്നും അന്യമായിട്ടുള്ള വിഷയങ്ങളല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ആവുന്നത്ര വായിക്കുകയും വളരെ ബ്രോഡായിട്ട് വായിക്കും
വെച്ച് വരുന്നൊരു നമ്മളൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുക. പിന്നീട് അത് കാലക്രമേണ പതുക്കെ

0: പതുക്കെ നമ്മുടെ ശ്രദ്ധ ഊന്നാവുന്ന തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ തന്നെ നമ്മുടേതായിട്ടുള്ള കൗതുകത്തിനും താല്പര്യത്തിനും വേണ്ടി ചില രചനകളും വായിക്കാറുണ്ട്. അത് മിക്കവാറും ഫിക്ഷൻ വായിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. കഥകൾ അല്ലെങ്കിൽ നോവലൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ ശ്രദ്ധേയമായിട്ട് വായിച്ച ചില പുസ്തകങ്ങൾ, ബുക്കർ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു കൈറോസ് എന്നുള്ള പുസ്തകം വായിച്ചു. ചെറിയ ഒരു 10-200 പേജ് മാത്രമുള്ള ഒരു ജർമ്മൻ പുസ്തകമാണത്. പിന്നെ അതുകൂടാതെ തന്നെ റിവർ സൈഡ്, സാൽവദോർ അർമാഡോ എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ പേര്, ഒരു ബൈ ദ റിവർ സൈഡ് എന്ന് പറയുന്ന പേര് പെട്ടെന്ന് അങ്ങനെ വിട്ടുപോയി. അത് ഉണ്ട് വായിക്കേണ്ടത്. മലയാളത്തിൽ ഞാൻ പട്ടുനൂൽപ്പുഴു ഹരീഷിൻ്റെ പുസ്തകം വായിച്ചു. ആത്രേയകം, ദേഹം, അതുപോലെ തന്നെ ഷാജികുമാറിൻ്റെ മരണവംശം, ഈ പുസ്തകങ്ങളൊക്കെ വായിക്കേണ്ടായി. അങ്ങനെ നിരന്തരം നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ പുസ്തകം വരുമ്പോൾ തീർച്ചയായിട്ടും അത് വായിക്കും. അത് മലയാളത്തിലെ ഒരു വിഷയം ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അത് വായിക്കാനുള്ള സമയം പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ്. നോൺ ഫിക്ഷനായാലും ഒരുപാട് നല്ല രചനകൾ മലയാളത്തിൽ ഇപ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഈ മഹ്മൂദ് കൂരിയയുടെ ഒരു പുസ്തകം വന്നിരുന്നു. അതുപോലെ തന്നെ വിനിൽ പോളിൻ്റെ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വായന നമ്മുടെ ജീവിതത്തിലൊരു ഭാഗം പോലെ ഇങ്ങനെ തുടർന്നു പോകുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട പല പദ്ധതികളും പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ആശിച്ചത്ര വായിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു ഖേദം കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ട്.
1: ഞാൻ എൻ്റെ വായന നോവലിസ്റ്റ് ഇ സന്തോഷ് കുമാറാണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എൻ്റെ വായന സമാപിക്കുന്നു.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: ഇനിയൊരു ലളിതഗാനം കേൾക്കാം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്.

മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. വെഴുതിരിയും വെള്ളം തിരുമുമ്പിൽ വയ്ക്കുന്നേ, അഴലാകെ മാറ്റി അനുഗ്രഹമായി ചൊരിയോ.

എത്തിപ്പോയി. പുല ആചരിക്കാതെ ആട്ടവുമായി നടക്കുന്ന നാടിൻ്റെ മക്കൾ കാട്ടിൽ കയറി നിന്നെയും കൊന്ന് തിന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചതായിരുന്നു മരമേ. മഴുവും മഴുവേറികളും നിന്നെ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടോ? ഈ മരത്തിലാവുമ്പോൾ ഉയരത്തിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആരും അറിയില്ല. ശാസ്ത്രം, സാഹിത്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറേ നടന്നുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. പണ്ടത്തെ കാർന്നോമാര് താ

0: എനിക്കുള്ള മാവ് എന്നൊക്കെ നോക്കി വെക്കണ പോലെ ഇത് എനിക്കുള്ള മരം. ഞാൻ 20 വർഷം മുമ്പ് നിന്നെ കണ്ട അന്ന് കവിത പോലൊന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. ഒറ്റത്തടിയാണെന്ന അഭിമാനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കലിലൊന്നും വലിയ കാര്യമില്ല. വളവില്ലാത്ത നേർ ജീവിതങ്ങളിലേക്കാണ് ആദ്യം മഴു വീഴുക എന്ന് അതറം പറ്റാതിരുന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം. തളിരണിഞ്ഞ് നിൽക്കുന്ന നിന്നെ ആദ്യം ഞാനൊന്ന് ഉമ്മ വയ്ക്കട്ടെ. മരമേ മരമേ ഉമ്മ. ഈ ഓർമ്മകൾ കണ്ടുപിടിച്ചവനെ ആദ്യം വെടിവെച്ച് കൊല്ലണം. മരത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അമ്മയെ ഓർമ്മ വരണം. അപ്പൊ ശരിയെന്ന് ശൂന്യതയിൽ നോക്കി പറഞ്ഞിട്ട് മരത്തിൽ കയറാന്ന വിചാരിച്ചത്. അത് വിചാരിച്ചതും അവളെ ഓർമ്മ വരണു. ഈശ്വര, അവരൊക്കെ ചുറ്റും വന്ന് നിൽക്കണ പോലുണ്ടല്ലോ. അമ്മയെ അച്ഛനെ അവളെ ഏട്ടനെ ഓർമ്മ വരണു. മണികണ്ഠനെ എന്തിനാണാവോ ഇപ്പൊ ഓർമ്മ വരണ്. അവനും പോയോ? അതെ, എല്ലാരോടുമായി പറയാണ്, ഇനി നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളെങ്കില്. ഞാൻ ആദ്യം പറയാം, നിങ്ങൾ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാരും പോയേ പോയേ. ഭാഗ്യം പോയി. അമ്മ മാത്രം പോയില്ലല്ലോ. പൊക്കിൽ കൊടി മുറിക്കല് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്. അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാ തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെ ഇല്ല എന്നത് നിങ്ങൾ മറന്നു. അച്ഛൻ പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നു. അമ്മ പോയപ്പോൾ ഞാൻ തളർന്നു പോയതാ. അപ്പൊ അവള് കൈപിടിച്ച് ബലം തന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവളും പോയപ്പോ ഞാൻ അന്തം വിട്ടു നിന്നു. നിങ്ങളൊക്കെ പഠിപ്പിച്ച നന്മകൾ ഒന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അവരൊക്കെ പൊക്കോളാൻ പറഞ്ഞപ്പോ വേഗം പോയി. അമ്മയും കൂടി പോണം പ്ലീസ്. അമ്മ പഠിപ്പിച്ച ഒന്നും ഒന്നു എന്ന് പറഞ്ഞാ ഒരു വാക്ക്, ഒരക്ഷരം, ഒരു വരി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മോശം കാര്യങ്ങളൊന്നും കാണരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുട്ടിക്കാലം ഓർമ്മ വരണു. കുട്ടൻ അത് മറന്നോ? രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
1: കുട്ടനത് മറന്നു, രാ ചൊല്ലു. കുട്ടൻ അറിയാലോ.

0: രാത്രിയുടെ രാ.
1: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോൾ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പൊ പോകാമെന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും, ഇക്കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തി.

0: അശോക, ഞാനും ഈ മല കയറി വന്ന ഒരാളാണ് അശോക.
1: എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ പരിചയമുണ്ടോ?
0: ഉണ്ടല്ലോ, കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നല്ല മനുഷ്യനാണ്, അച്ഛനും അമ്മയും മരിച്ചതാണ്.
1: ഒരാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല കാര്യമല്ല.
0: അതിനാരും ഒളിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാടു മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനിയും എന്നൊക്കെ ചൊല്ലിയത്?
1: ഈ കാട്ടിൽ, ഈ കുന്നിന് മുകളിൽ, ഈ പെരുമഴയത്ത് ഒരാൾ കൂടി കാണും എന്ന് കരുതിയില്ല.
0: ആരാ നിങ്ങൾ പറഞ്ഞ ആ അവൾ, കൈപിടിച്ചവൾ?
1: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
0: പേര്?
1: അഞ്ജന.
0: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
1: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
0: എന്നിട്ട്?
1: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും. അഞ്ജന അനാഥയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പരാതി നൽകാൻ ചെന്നപ്പോൾ അറിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അവളുടെ ഏട്ടനാണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നഷ്ടപരിഹാരമായ 10 ലക്ഷം വാങ്ങി. ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്. നിങ്ങൾ കരുതും പോലെ അത്ര മോശം ലോകമൊന്നുമല്ല ആ താഴെ കാണുന്ന ലോകം. പരാതിയില്ലാത്ത ലോകമാണത്. ആർക്കുമില്ല പരാതി. കോളേജിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും പരാതിയില്ല. 4 വയസ്സുകാരി ഒരുത്തിയെ 40 പേർ ചേർന്ന് ഭോഗിച്ചാലും പരാതിയില്ല. പരാതിയേ ഇല്ല ആർക്കും.
0: അത്ര നല്ല ലോകമാണ് താഴെ കാണുന്നതെങ്കിൽ അശോകൻ കഷ്ടപ്പെട്ട് കുന്നുകയറി ഇവിടെ വന്ന് ഈ രാത്രി ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കുന്നത് എന്തിനാ?
1: അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്.

0: ഇതിലെന്താ ഇത്ര ചിരിക്കാൻ?
1: എന്തെങ്കിലും കാണും പറയാം. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇവിടെ വന്നത്?
0: തപസ്സിരിക്കാൻ വന്നതാണ്. വിരോധമുണ്ടോ?
1: ഈ മരത്തിന്റെ മുകളിലോ കയ്യിൽ മടക്കി പിടിച്ച ചാക്കിൽ കയറിയാണോ തപസ് ചെയ്യാൻ പോകുന്നത്?
0: അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും.
1: രാത്രി മരക്കൊമ്പിലെ തപസ്സിൽ നിന്നും ഉറങ്ങി താഴെ വീഴാതിരിക്കാനാവും ഒളിപ്പിച്ചു വെച്ച കയർ.
0: ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ? അങ്ങ് ആരാണ്?
1: അശോക, അശോകൻ ഈ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോ എങ്ങാനും വഴിക്ക് വീണാൽ, നല്ല മഴയാണല്ലോ, അഥവാ വീണാൽ തണ്ടല്ലൊടിഞ്ഞു കിടക്കും. ആരും അറിയാൻ പോണില്ല. താഴെ കിടന്ന് ആദ്യം ഉറുമ്പരിക്കും, പച്ച പ്രാണനിൽ ഉറുമ്പുകൾ കടിച്ചു കുടയും, പിന്നെ പാതി പ്രാണനിൽ പുഴുവരിക്കും, പക്ഷികൾ ജീവനോടെ കൊത്തിവലിക്കും.
0: മതി മതി മതി, അത്തരമൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് നല്ല പോലെ മരം കയറാൻ അറിയാം.
1: ശരി, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ മരം തന്നെ ഉന്നം വെച്ച് വരാനുള്ള കാരണം എന്താ?
0: ഞാൻ ഒരിക്കലും ഈ കുന്ന് കയറി വന്നപ്പോ കണ്ടിഷ്ടപ്പെട്ട മര. ഈ കുന്ന് അപൂർവ മരങ്ങളുടെ ഇടമാണെന്നും ആനത്താരകൾ ധാരാളമുള്ള സ്ഥലമാണെന്നും അപൂർവ ധാതു നിക്ഷേപങ്ങൾ ഏറെയുള്ള വനമാണെന്നും ഉള്ള പഠന റിപ്പോർട്ട് ഞങ്ങളാണ് സർക്കാരിന് കൊടുത്തത്. അതിദുർബല പ്രദേശമാണ്, സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആ റിപ്പോർട്ട്.
1: ഈ ശാസ്ത്രവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ സംഘമല്ലേ അന്ന് വന്നത്?
0: അതെ.
1: എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ സംരക്ഷിക്കപ്പെട്ടോ?
0: അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു. പണം ചെലവാക്കാതെ ധാതു നിക്ഷേപങ്ങളെ പറ്റി സർവേ നടത്താനായിരുന്നു അവർ ഞങ്ങളെ പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്ന പേരിൽ കെട്ടി എഴുന്നള്ളിച്ചത്.
1: കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോ അവരുടെ പണി എളുപ്പമായി. ഇന്ന് ഈ മലയിൽ 64 ഖനന കേന്ദ്രങ്ങളുണ്ട്. അശോകന്റെ പാതി ആകേണ്ടവളെ പെങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് കേസ് തീർത്ത ആ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കളുടെയാണ് അതിൽ പലതും. അല്ല, അതുപോട്ടെ, അന്ന് നിങ്ങൾ പഠനയാത്രയ്ക്ക് വന്നപ്പോ നിങ്ങളുടെ കൈ കോർത്ത് നടന്ന ആ പെൺകുട്ടിയാണോ അഞ്ജന?
0: സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്?
1: പറയാം. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ?
0: ചോദിച്ചോളൂ, എന്നെ കുറിച്ചാണെങ്കിൽ പറയാം.
1: അശോകൻ ഈ പെരുമഴയത്ത് ഈ മരത്തിൽ കയറി, നിലയില്ലാത്ത ഉയരത്തിൽ കയറിപ്പോയി, ചാക്കിൽ കയറിയിരുന്ന് കഴുത്തിൽ കുരുക്കു മുറുക്കി തൂങ്ങി മരിച്ചാൽ ഈ ലോകം അതറിഞ്ഞില്ലെങ്കിലും ആ നാറ്റം ഈ മരത്തിന് തന്നെ കൊടുക്കണമെന്ന തീരുമാനം ശരിയോ അശോക?
0: ദൈവമേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ദൈവം ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും.
1: അളിഞ്ഞടർന്ന ശരീരം പോലും താഴെ വീഴരുതെന്ന് തീരുമാനിച്ച് നീ തൂങ്ങാൻ തീരുമാനിച്ചത് എന്റെ കൈകളിലാണ് അശോക.
0: മനസ്സിലായില്ല.
1: നീ പണ്ട് കണ്ടുവച്ചതും ഇന്ന് ഓർത്തെടുത്ത് കയറി വന്നതും നീ നിന്നെ രാത്രിയുടെ മറവിൽ തീർക്കാൻ തീരുമാനിച്ചതുമായ ഈ നിൽക്കുന്ന വൻ വൃക്ഷമാണ് ഞാൻ അശോക.

0: മുളച്ചു. നഫസിന്റെ സ്വർണ കുംഭങ്ങൾ വാങ്ങിക്കുടിച്ചു ദാഹം തീർക്കാൻ. പച്ചിലകളാൽ എന്റെ നഗ്നത മറച്ചു ഞാൻ. സ്വച്ഛശീതളമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു. അശോക, ഞങ്ങൾ മരങ്ങളെ വല്ലാതെ സ്നേഹിച്ചും വിശ്വസിച്ചും വരുന്നവരെ, ഞങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചു പോകും. നീ എന്നെ കെട്ടിപ്പിടിച്ചു തന്ന ഉമ്മയിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും അഞ്ജനയുടെയും ഏട്ടൻ്റെയും ഒക്കെ ഓർമ്മകൾ നിന്നിലേക്ക് പായിച്ചതും ഞാനാണ്.
1: എന്തിന്? ഇനി മരണമല്ലാതെ

0: മറ്റൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എന്നിലേക്ക് അങ്ങ് ഓർമ്മകൾ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യാനാണ്?
1: അശോക, നീയും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. നീ ഇപ്പോൾ ചൊല്ലിയ ശ്ലോകമില്ലേ, രാവിപ്പോൾ ക്ഷണമൊടുങ്ങിടും. അശോക, നീ എന്നെ പുണർന്നതും എന്നെ ഉമ്മ വെച്ചതും എനിക്കേറെ ഇഷ്ടമായി. ഇപ്പോൾ നീ എൻ്റെ പേരക്കുട്ടിയാണ്, ഞാൻ നിന്റെ മുതുമുത്തച്ഛനും. അങ്ങനെ എനിക്ക് നിന്നോടൊരിഷ്ടം വന്നതല്ലേ. നിനക്ക് മരങ്ങളുടെ ഭാഷ അറിയാനാവും ഇന്നു മുതൽ. എൻ്റെ വക ഒരനുഗ്രഹം.
0: ശരിക്കും
1: ദാ ആ മരത്തിനോട് ചോദിക്ക് എന്താ ഇനി പരിപാടിയെന്ന്.
0: ഹലോ മരം, എന്താ ഇനി പരിപാടി?
2: അശോക, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
0: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
1: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം, അല്ലേ ജീമുദ?
2: അതെ അതെ.

0: എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിട്ടോ പക കൊണ്ടോ ആരോടെങ്കിലും പ്രതികാരം തീർക്കാനോ ഒന്നുമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്.
1: പിന്നെ
0: മരിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്ക് കാണാനില്ല.
1: കാണിച്ചു തന്നാലോ?
0: എന്ത്?
1: ഈ നാട്ടിൽ സത്യധർമ്മങ്ങൾക്ക് യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ ആർത്തിയും അധർമ്മ പ്രവൃത്തികളും എന്നും ജയിക്കുന്നു. ഇതല്ലേ അശോകന്റെ പ്രശ്നം?
0: പറഞ്ഞത് കൃത്യം. ഓരോ അധർമ്മം കാണുമ്പോഴും ഞാൻ നെഞ്ചു പൊട്ടിക്കരയും, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന്. മുത്തശ്ശൻ എന്താ ഒന്നും പറയാനില്ലേ?
1: ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല അശോക നീ ചോദിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, ദാ അങ്ങോട്ട് നോക്ക്. താഴ്വരയിൽ ഒരു ബൾബ് മിന്നി മിന്നി കത്തുന്നത് കാണുന്നുണ്ടോ? നോക്കിക്കോ, അതിപ്പൊ കത്തിത്തീരും.
0: കിട്ടു, അത് കിടും എന്ന് മുത്തശ്ശൻ എങ്ങനെയാ അറിഞ്ഞത്?
1: അതാണ് ശരി ചോദ്യം. അതിനു മുമ്പ് നീ ചോദിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്.
0: അതെന്താ?
1: നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ഏട്ടനും നിന്റെ അവൾക്കുമൊപ്പം നിന്റെ ചങ്ങാതി മണികണ്ഠനെ കണ്ടത് എന്തുകൊണ്ടാണെന്ന്.
0: അത് ശരിയാണല്ലോ, ഞാൻ അപ്പോ ഓർത്തിരുന്നു. അതെന്താ സംഭവം? അവനെന്താ മരിച്ചവരുടെ ഒപ്പം?
1: അവനിപ്പോ അല്പം മുമ്പ് മരിച്ചു. നീ കൂടി എത്തിയാൽ ബോഡി എടുക്കും. അധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു തുടങ്ങും നാട്ടുകാരെ.
0: അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ.
1: നിനക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ. നിന്റെ കണക്കുകൂട്ടലിൽ നീയും ഉടനെ വെറുമൊരു ബോഡിയാവാൻ പോണോനല്ലേ? മരിക്കാനൊന്നും അത്ര വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
0: അതും ശരിയാ.
1: അപ്പോ എന്താ അറിയേണ്ടത്? ആ ബൾബ് കെടാനുള്ള കാരണം അല്ലേ? ആ ബൾബ് കെടാൻ കാരണം അതിന്റെ തൊട്ടുള്ള വീട്ടിലെ 5 പേർ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു എന്നതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, ആ വീട്ടിൽ ഒരു മത നേതാവുണ്ട്. നമ്മുടെ നാടിന്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമാണ് അയാൾ. അയാൾ ഭാര്യയോട് പറയുന്ന അവസാനത്തെ പദ്ധതികൾ നിനക്ക് കേൾക്കണോ? അല്ല, കാണണോ? കാണണോ എന്നല്ല, കാണണം. ദാ എന്നെ

0: ഒന്ന് തൊട്ട് അങ്ങോട്ട് നോക്ക്.
1: എന്നാടി മക്കളെ മാറ്റുന്നത്?
2: തിങ്കളാഴ്ച രാത്രിയല്ലേ നിങ്ങളുടെ പരിപാടി, അപ്പൊ ശനിയോ ഞായറോ പോകാം.
1: തലേന്ന് പോയ പലർക്കും സംശയാവും. നീ ഒരാഴ്ച മുമ്പേ പോ.
2: അല്ല, നിങ്ങൾ വീടായ വീടൊക്കെ നമ്മുടെ കൊടി നാട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ സ്വന്തം ഭാര്യ മക്കളൊന്നും സമ്മേളനത്തിന് വന്നില്ല എന്ന് വന്നാ നിനക്കത് മോശല്ലേ?
3: ഡേ, സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ നമ്മുടെ പിള്ളേറങ്ങി പണി തുടങ്ങും. ചുരുങ്ങിയത് അവരുടെ ഭാഗത്ത് 50 പേര് പോകും, ചിലപ്പോ ഇപ്പുറത്ത് 1-2 പേരും. പിന്നെ എന്ത് സമ്മേളനം? നീ ഒരാഴ്ച മുമ്പേ മാറിക്കോ.
2: അല്ലപ്പ, നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ നടക്കും മനുഷ്യ.
1: സംവരണം മാറി മാറി വരുമ്പോ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി നീയും പുരുഷ പ്രസിഡന്റായി ഞാനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ ശരിയായോണ്ടാ? മനസ്സിലായോ?
2: അതല്ലെന്നും നിങ്ങളുടെ വർഗീയ ലഹളയുടെ കാര്യ ഞാൻ പറഞ്ഞേ. അവരെതിർത്താലല്ലേ നിങ്ങളുടെ പ്ലാൻ നടക്കൂന്നാ ഞാൻ ഉദ്ദേശിച്ചേ.
1: 100-300 ഏക്കർ കാട് നമ്മുടെ 8 മക്കളുടെ പേരിലേക്ക് രേഖയുണ്ടാക്കി മാറ്റിയപ്പോ നിന്റെ പേടി എന്തായിരുന്നു? പിടിച്ചാ നമ്മൾ അകത്ത് പൂട്ടോന്ന്. എന്നിട്ട് പിടിച്ചോ? പ്ലാൻ ചെയ്ത് അത് നടത്തിയ ശീലം. എടി, ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ എനിക്ക് പാട്?
0: അതായത് അടുത്ത ആഴ്ച അടിവാരത്തില് ഒരു വർഗീയ ലഹളയുണ്ടാവും. സ്വന്തം വർഗക്കാരുടെ വീട്ടിലൊക്കെ അവർ കൊടി കെട്ടിയിട്ടുണ്ട്, ആള് മാറിക്കൊല്ലാതിരിക്കാൻ. അടയാളം കാണിക്കാനായി കൊടി കെട്ടാൻ പേരിനൊരു സമ്മേളനം. ഈ കലാപത്തില് അവർ 300 ഏക്കർ കാട് കൂടി കയ്യേറും. അതാണ് അവന്റെ പ്ലാൻ. കേട്ടില്ലേ? പ്ലാൻ ചെയ്ത അത് നടത്തിയ ശീലം.
4: മുത്തശ്ശാ, ഇതിലും ചെറിയത് കണ്ട് പ്രാന്തായിട്ടാ ഞാൻ ചാവാനായി മല കയറി വന്നിരിക്കുന്നത്. എന്നെ ചാവാൻ വിടാതെ ഇങ്ങനെ പീഡിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് കേട്ടിട്ട് തിളക്കിന്.
0: ഇത് ഞാൻ കേട്ടു, നീയും കേട്ടു, ഈ മലയും മണ്ണും മഴയും കേട്ടു. ഉറങ്ങാതെ നെഞ്ചിടി പുയർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവജാലങ്ങളും കേട്ടു. എന്നിട്ടെന്ത് എന്നല്ലേ നിന്റെ ഉള്ളിലെ? ഒരു കാര്യം ചെയ്യേ, എന്നെ തൊട്ട് കണ്ണടച്ചാൽ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പൊ നടക്കണതല്ല, മറ്റന്നാൾ രാത്രി നടക്കാൻ പോണ ദൃശ്യമാണത്. ദാ, കയ്യിൽ തൊട്ട് കണ്ണടക്കെ.
4: അയ്യോ, അതയാളല്ലേ? എന്താ പറ്റി?
0: മരിച്ചു.
4: എങ്ങനെ?
0: അശോക, സത്യയുഗം വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ ജപിച്ച് ജപിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾ മരങ്ങളും ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന ഈ മലകളും ചില്ലറക്കാരാണെന്നാണോ കരുതിയത്? എന്താ മാറിയിരിക്കുന്നത്? പേടിയായോ? എല്ലാ മരണവും മോശം കാഴ്ചയല്ല. എന്നെ തൊട്. നീ ആദ്യം പാടിയ ശ്ലോകത്തിന്റെ അർത്ഥം പൂർണ്ണമാകട്ടെ. ദൈവത്തിൻ മനം ആര് കണ്ടു? അശോക, ഞാൻ പറഞ്ഞല്ലോ, ഈ മലകളിൽ, അതായത് നീയും സംഘവും അതിദുർബല പ്രദേശം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത ഈ മലകളിൽ 64 ഖനന പ്രദേശങ്ങളുണ്ട് എന്ന്. ഇതിനൊക്കെ എതിരെ പൊതുജന പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷകനെ പരിചയപ്പെടാം. നീ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ആ പച്ച ജുബയിട്ട ഊശാന്താടിക്കാരനാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തകൻ. പേര് ഹരിതം ഹരി.

0: അവൻ്റെ കൂടെയുള്ളത് വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ ആ മുതലാളിക്ക് കുറെ തുണിക്കടകളുണ്ട്. ശരിക്കുള്ള കച്ചവടം കാട്ടുതടി, കല്ല്, മണ്ണ്, മണല്, കാട്ടുമൃഗങ്ങൾ, ആനക്കൊമ്പ്. അവരുടെ സംഭാഷണം കേൾക്ക്, രണ്ടു കൊല്ലം മുമ്പ് നടന്നതാ കേൾക്ക്.
1: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കെന്ത് കിട്ടും?
2: എടാ, ഞാൻ ഈ മലകളില് ക്വാറി തുടങ്ങാൻ പോണുണ്ട്, നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
1: ഒറ്റയ്ക്കോ?
2: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
1: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി ക്വാറി തുടങ്ങുക?
2: മുഴുവനും പറയട്ടടാ, സമരം തുടങ്ങിയാല് ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റെ കവികളൊക്കെ കാണില്ലേ?

0: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കെന്ത് കിട്ടും?
1: എടാ, ഞാൻ ഈ മലകളില് ക്വാറി തുടങ്ങാൻ പോണുണ്ട്. നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
0: ഒറ്റയ്ക്കോ?
1: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
0: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി ക്വാറി തുടങ്ങുക?
1: മുഴുവനും പറയട്ടടാ. സമരം തുടങ്ങിയാല് ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റെയില് കവികളൊക്കെ കാണില്ലേ, അവരെ കൊണ്ട് കവിതയൊക്കെ എഴുതിക്കണം. എന്റെ അച്ഛന്റെ പേരിലുള്ള അവാർഡൊക്കെ നമുക്ക് കൊടുക്കാം. മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം. എന്താ?
0: അത് പിന്നെ പഴയ പോലെ ഒന്നും അല്ല. ആൾക്കാര് സമരത്തിനൊക്കെ തൊട്ട് കിട്ടിയാലേ ഇറങ്ങും എന്നുള്ള അവസ്ഥയിലാ മുതലാളി.
1: നീയും തൊട്ട് കിട്ടിയാലല്ലേ ഇറങ്ങൂ. ആ എന്താ ചെലവെന്ന പറഞ്ഞാ മതി, തരാം. പക്ഷെ പറയണ പോലെ സംഗതി ഒന്ന് കളറാക്കണം.
0: അതേറ്റ്. ഹരിതം ഹരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ്, പോസ്റ്റർ, പത്രം, ചാനൽ.
1: ആ കൊള്ളാം. ഒരാഴ്ച സമരം നടക്കട്ടെ, മൊത്തം ഇളക്കി മറിക്കണം. ഒരാഴ്ച കഴിയുമ്പോ നിങ്ങൾ സമരക്കാര് ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിയണം. കത്തിക്കാൻ ഒരു പഴയ വണ്ടി ഞാൻ ഏർപ്പാടാക്കി തരാം.
0: അയ്യോ, അപ്പൊ കേസാവില്ലേ?
1: കേസാവാനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ?
0: എന്നിട്ട്
1: പോലീസ് ലാത്തി ചാർജ്?
0: അയ്യോ,
1: സമരസമിതി നേതാവ് ഹരിതം ഹരിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴായിരുന്നു സമരക്കാർ അക്രമശക്തരായത്.
0: അത് കൊള്ളാം. ഞാൻ ജീപ്പിലെ, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
1: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി. താൻ പത്തീസാത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
0: അപ്പോ എന്നെ കാണാവര് ജയിലിലോട്ട് വന്നാലോ?
1: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
0: ആദ്യ ഗഡു മാത്രമല്ല, മുഴുവൻ തുകയും നേരിട്ട്. അല്ല, ഈ അക്കൗണ്ടിലും ഇടലും ഗൂഗിൾ പേയും വേണ്ട. സകല തെണ്ടികൾക്കും നല്ല വിവരാവകാശ നിയമം വേറെയും.

0: ആ മുതലാളിയും അയാളും ഇപ്പോഴും സുഖമായി ഇരിക്കുന്നുണ്ടോ?
1: പരമസുഖം. അളിഞ്ഞ് ജീവിക്കണേന്റെ ദുർഗന്ധം സുഗന്ധമാണെന്ന് കരുതി പരമസുഖമായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഓരോന്നും വരുന്നത്. ഏവരും പതിയെ പതിയെ നിശബ്ദമാവുന്നത്.
0: ഇവിടെയാണ് എന്റെയും ചോദ്യം, എവിടെയാണ് ദൈവം?
1: ഇതേ ചോദ്യം മറ്റൊരവസരത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭൂതകാലമല്ല, വർത്തമാനവുമല്ല, ഭാവികാലം.

0: അല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ട് കൂട്ടമരണങ്ങൾക്ക്? ജീവിതം മടുത്ത് എൻ്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങിച്ചാവാൻ വന്നവനാണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
1: ആയിരുന്നു എന്നല്ല, ആണ്.
0: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്. അശോക, നിനക്ക് ഈ മുത്തശ്ശന്റെ കൈകളിൽ തൂങ്ങിപ്പിഴയാൻ ഇനി പറ്റുമോ?
1: ഞാൻ വേറെ മരം നോക്കിക്കോളാം.
0: വേറെ മരം കിട്ടിയില്ലെങ്കിലോ?
1: ദാ ആ മരം, എന്റെ പരിചയക്കാരനല്ലേ. അഗസ്ത്യ മലയിലേക്ക് പോകാൻ നിൽക്കണ മരം, ആ അതിൽ തൂങ്ങിക്കൊള്ളാം.
2: അശോക, ഞാൻ ഈ രാത്രി തന്നെ മലയിറങ്ങും.
0: അന്തം വിട്ട് നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് തൂങ്ങാനൊരു മരം. നിനക്കാണെങ്കിൽ എന്റെ മുമ്പിൽ തൂങ്ങാൻ ഇനി മനസ്സും വരില്ല.
1: എന്തൊക്കെയാ നിങ്ങളീ പറയണ? മരങ്ങളല്ലേ ചറ പറാന്ന് നിൽക്കണ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എന്റെ കാര്യം വിട്.
2: അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
1: അങ്ങോ, എന്റെ പേര് വിളിച്ചാ മതി.
2: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അശോകൻ പുനർജന്മ പൂർവജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ?
1: സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
2: ദൈവം തന്ന ജീവിതം സ്വന്തമായിട്ട് കളഞ്ഞാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും വരെയും, അടുത്ത ജന്മം കിട്ടിയാൽ അവിടെയും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോ?
0: അശോകൻ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ തകർന്ന് തരിപ്പണമായി വന്നതാ. അതും കൂടി പറഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ചാടി തീർന്നു കളയും.
2: എന്നാ എന്റെ കൂടെ പോന്നോട്ടെ?
0: വേണ്ട, എന്റെ കൂടെ നിൽക്കട്ടെ. അവൻ കുറച്ചുകൂടിയൊക്കെ കണ്ടു പഠിക്കുമ്പോ അവനൊരു പാകമാവും.
2: ശരി.
0: കെട്ട കാഴ്ചകൾ മാത്രം കണ്ട് മനസ്സ് കൂടുതൽ കലക്കണ്ട, ചില നല്ല കാഴ്ചകൾ കൂടി കാണും. അശോക, ആ കാണുന്ന വീട്ടിലെ രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കാണാൻ നമുക്ക്. എന്തൊരു നിഷ്കളങ്കതയോടെയാണ് നോക്കൂ.
3: ഭൂമിയുടെ പച്ചപ്പാണ് മരങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളുടെ വേരുകൾ കാവുന്നു.
4: ഏട്ടാ, കടലിന്ന് വെള്ളം വെയിൽ കൊണ്ടിട്ട് ആവിയാവും, എന്നിട്ട് പിന്നെ എങ്ങനെയാ മഴയാവണേ?
3: ഈ നീരാവി മേഘമാവും, എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോകുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും.
4: അതെങ്ങനെയാ?
3: മരത്തിന്റെ ഇലയിന്നൊക്കെ വെള്ളം തണുപ്പായിട്ടിങ്ങനെ പുറത്തേക്ക് പോണുണ്ടാവും, നമ്മുടെ നിശ്വാസത്തില് മൂക്കിലെ കാറ്റുപോലെ. ആ തണുപ്പിൽ പെട്ടതും മേഘം തണുത്ത് മഴയാവും.
4: ഓ, അങ്ങനെയാണല്ലേ.

0: എത്ര പേര്, ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്?
1: ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവരാണല്ലോ ആ കിടക്കണതൊക്കെ. കാട് വെട്ടിപ്പിടിക്കാൻ ദൈവം പറഞ്ഞോ? മരങ്ങൾ മുറിച്ചു തള്ളാൻ ദൈവം പറഞ്ഞോ? പുഴ മാന്തി കരയാക്കാൻ ദൈവം പറഞ്ഞോ? കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ദൈവം പറഞ്ഞോ? വർഗീയ ലഹളയ്ക്ക് ഇറങ്ങാൻ ദൈവം പറഞ്ഞോ? കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം പറഞ്ഞോ? സ്ത്രീകളെ വിറ്റ് വിലപേശാൻ ദൈവം പറഞ്ഞോ? അശോക, ഞാനും നീയുമൊക്കെ സത്യം പുലർന്നു കാണാൻ തപസ് ചെയ്യണ ഈ നാട്ടിൽ അവനല്ല, അവന്റെ അപ്പനപ്പൂപ്പന്മാർ വന്നാലും നടക്കില്ല അതൊന്നും.
0: ആശ്വാസം.
1: വർഗീയ ലഹളയൊന്നുമല്ല

0: എന്താ ആ കുട്ടികളുടെ അമ്മ പരിഭ്രമിച്ച് പായണേ? എന്താ അവരുടെ അച്ഛനെ പറ്റിയത്?
1: നോക്കാം.
0: നെഞ്ചുവേദനയാ, അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. വേറെ ആരും ഇല്ലേ വീട്ടില്?
1: ആശുപത്രി പോകേണ്ടി വരും. ആ സ്ത്രീക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, സ്വന്തം കാറുണ്ട്, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം?
2: മോനു മോളു, അച്ഛൻ എന്തോ സുഖമില്ല. ഞാൻ അച്ഛനെ വണ്ടി കയറ്റട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വാതിൽ അടച്ചിട്ട് വാ, നമുക്ക് ആശുപത്രി പോകാം.
1: അശോക, എന്തെങ്കിലും പിടികിട്ടിയോ? എന്താ നടക്കാൻ പോണതെന്ന്?
0: ഇല്ല.
1: ആ, കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്?
0: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന് അല്ലേ? കർമ്മഫലം നാരായണ മാഷ് പറയാറുണ്ട്, നമ്മൾ ഈ ലോകത്തിനൊരു പൂവ് കൊടുത്താൽ

0: കല്ലാണ് എറിഞ്ഞതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഏറെ തിരിച്ചു കിട്ടും. അതാണ് കർമ്മ എന്ന്.
1: അതെ.
0: എന്താ ഇപ്പോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണ?
1: മനുഷ്യർ മുറിച്ചു മാറ്റിയ കാട്ടിലെ വൻമരങ്ങളുടെ കടകളിൽ ദ്രവിച്ചുണ്ടായ കുഴികളെല്ലാം 3 ദിവസമായി കോരിച്ചൊരിയണ ഈ മഴയെ ശേഖരിച്ചു കഴിഞ്ഞു. ക്വാറിയായ ക്വാറിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ക്വാറിയിൽ വെടിപൊട്ടുമ്പോഴുണ്ടായ മലയിലെ വിള്ളലുകളൊക്കെ വെള്ളമിറങ്ങി നിറഞ്ഞ് സ്ഫോടനത്തിന് തയ്യാറായി കഴിഞ്ഞു. പാറകൾക്ക് മുകളിലെ മണ്ണെല്ലാം ഇടിഞ്ഞിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
0: അതായത്
1: ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ കണ്ട ഒന്നും ഇനി ആ ഭൂമിയിൽ ഉണ്ടാവില്ല. മല തുരന്നവനെ മല തുരത്തും, കാട് തിന്നവനെ കാട് തിന്നും, കൂട് തകർത്തവന്റെ വീട് തകർക്കും.
0: ഉരുൾപൊട്ടൽ,
1: അങ്ങനെയാണ് മനുഷ്യനിട്ട പേര്. കെട്ട കാഴ്ചകൾ കണ്ടും കേട്ടും നന്മയുള്ള നിന്റെ ഹൃദയം ആർത്തലച്ചു പൊട്ടിയ പോലെ പ്രകൃതിക്ക് ഒരു നാൾ സഹിയാതെ ഹൃദയം പൊട്ടുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ഭ്രാന്താവും എന്നറിയുക.
0: അപ്പോൾ നമ്മൾ കണ്ട ആ മരണങ്ങളൊക്കെ
1: എല്ലാം ഏതാനും സമയത്തിനുള്ളിൽ നടക്കും.
0: അപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയ ആളോ?
1: അയാളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു നെഞ്ചുവേദനയാണത്. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണുമിഴിക്കാത്ത നായ്ക്കുഞ്ഞുങ്ങളെ ചാക്കിലാക്കി ചതുപ്പിൽ ഉപേക്ഷിച്ചു ആ വടക്കേ ബംഗ്ലാവിലെ മുതലാളി. അയാളുടെ ഷെഡിൽ അവറ്റകൾ ശല്യമാണത്രേ. മുല കുടിക്കാൻ മാത്രമറിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കളഞ്ഞു. കാലത്ത് നടക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് ഇപ്പോൾ നമ്മൾ കണ്ട നെഞ്ചു വേദനിച്ച ആൾ ആ നായ്ക്കുട്ടികളെ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കി. ഒരെണ്ണം അപ്പോഴേ മരിച്ചു. ഒന്നിൻ്റെ ജീവൻ 2 ദിവസം കഴിഞ്ഞു പോയി. ബാക്കി 4 ആ കുടുംബം നോക്കി സംരക്ഷിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചതിനാണ് പ്രകൃതി അവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുന്നത്. നായ്ക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ വടക്കേ ബംഗ്ലാവ് ഇപ്പോ തീരും. വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും കാര്യകാരണ സഹിതം തെളിച്ചമുള്ള ചിത്രങ്ങളായി കാട്ടിത്തന്നിട്ടും എന്താണ് അശോക നിന്റെ മുഖം ഇങ്ങനെ?
0: എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ച ആ ദൈവത്തിനെ പറ്റി ഓർത്ത് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്.
1: എന്തിന്?
0: അങ്ങ് പറയുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുമെന്ന്.
1: അതെ, അതൊരു തീരുമാനമാണ്.
0: അവിടെയുള്ള എല്ലാവരും ആനയെ നാടുകടത്തിയവരോ അതിന് കൈയടിച്ചവരോ അല്ലല്ലോ. ഈ രാത്രി എല്ലാം മറന്ന് കിടന്നുറങ്ങണ അവരെല്ലാവരും മല തുരന്ന് ക്വാറി പണിതവരുമല്ല.
1: അല്ല.
0: അപ്പൊ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾക്ക് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെ കൊന്നു തള്ളുന്ന പ്രകൃതി നിയമത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ കാട്ടുനീതിയാണത്.
1: അശോക, വേണമെങ്കിൽ ഒരു തർക്കത്തിന് നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം.
0: കഷ്ടപ്പെട്ട് സമ്മതിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അതിന് മരത്തിന്റെയോ ദൈവത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.
1: ഞാൻ 1-2 കാര്യങ്ങൾ ചോദിച്ചാൽ അശോകന് മറുപടി പറയാൻ പറ്റുമോ?
0: അറിയുന്നതാണെങ്കിൽ പറയാൻ എന്താ കുഴപ്പം?
1: ഇളങ്കോവടികളുടെ ചിലപ്പതികാരം കഥ കേട്ടിട്ടില്ലേ? ആ കഥയിൽ കോവലൻ കൊല്ലപ്പെട്ടത് എന്തിനായിരുന്നു?
0: രാജാവിന്റെ രത്നമോ മുത്തോ മറ്റോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചതല്ലേ?
1: എന്തിനായിരുന്നു കോവലൻ ചന്തയിൽ പോയത്?
0: അത് ദാരിദ്ര്യം കാരണം. ഒരു ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ കണ്ണകി പറഞ്ഞിട്ട്.
1: എന്നാൽ ചില കുബുദ്ധികൾ കോവലനെ പിടിച്ച് കള്ളനാക്കി. ഒടുവിൽ നിരപരാധിയായ അയാളെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവ് കൊന്നു കളഞ്ഞു. നീതിയാണോ രാജാവ് നടപ്പാക്കിയത്?
0: അല്ല.
1: പിന്നീട് രാജ്യത്ത് എന്താ സംഭവിച്ചത്?

0: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
1: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. ഞാൻ കൊടുത്തുവിട്ട എന്റെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച എന്റെ കോവലനെ നിങ്ങൾ വധിച്ചല്ലേ? നിരപരാധിയുടെ ശാപം തലയ്ക്ക് വീഴുമ്പോൾ നിങ്ങളുടെ കിരീടം ഈ ശാപത്തെ തടയുമെന്ന് കരുതിയോ? മഹാരാജൻ, തൊട്ടുപോകരുത് എന്നെ. വാത്സല്യം തുളുമ്പുന്ന മാതൃത്വം ഇനി എനിക്ക് ആവശ്യമില്ല. എന്റെ കോവലന്റെ പ്രാണനെടുത്ത ചിലമ്പിന്റെ ഇണയും എനിക്കിനി വേണ്ട. രാജാവേ, ഈ പാവത്തിനെ കള്ളനെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതിനുള്ള ശാപമായി ഞാൻ ഈ മധുര നഗരത്തെ ദഹിപ്പിക്കാൻ പോകുന്നു. ശക്തിയില്ലാത്തവരുടെ ബലമാണ് പ്രാക്ക്. രാജാവേ, നീയും കണ്ടതെന്നവരും തെറ്ററിഞ്ഞിട്ടും തടയാത്തവരും അങ്ങനെ സമസ്തം അധർമ്മമാണ് ഈ മധുരാപുരി സമസ്തം കത്തിച്ചാമ്പലാവട്ടെ.

0: കത്തിയമർന്ന മധുരാപുരിയിൽ നിഷ്കളങ്കരായ എത്രയോ മനുഷ്യരും ഉണ്ടായിരുന്നിരിക്കില്ലേ അശോക? സമൂഹത്തിനൊരു ധർമ്മശരീരം വേണം. ആ ധർമ്മശരീരത്തെ കെട്ടിപ്പടുക്കേണ്ടത് ഗുരുക്കന്മാരോട് ചേർന്ന് ഭരണാധികാരിയാണ്. ഒരു ഗൃഹനാഥൻ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വരും തലമുറ മുഴുവൻ ദുരിതമനുഭവിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ കാണിക്കുന്ന അധർമ്മം ഒരു നാടിനെ മുഴുവൻ തീരാ ദുരിതമായി ചുറ്റി വരിയും അശോക.
1: എന്നാലും
0: ഒരെന്നാലുമില്ല. എന്റെ തെക്കോട്ട് പോയ വേര് മാത്രം വിഷം വലിച്ചു കയറ്റിയാലും ഞാൻ എന്ന മരം മൊത്തം ഉണങ്ങണം അശോക. ഓരോ അവയവത്തിന്റെ പ്രവൃത്തിയും ശരീരത്തെ ബാധിച്ചിരിക്കും. പ്രകൃതി നിയമമാണത്. അശോക, നമ്മൾ മനസ്സ് മടുപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ എണ്ണം കണ്ടു. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകൾ ഒന്ന് രണ്ടെണ്ണമല്ലേ കണ്ടുള്ളൂ. എന്നാ ദൈവത്തിന്റെ ഒരു കളി കൂടെ നീ കാണും. ദാ ആ കുടിയനെ കണ്ടോ? ഈ നാട്ടിലെ സകലർക്കും ദേഷ്യ അയാളെ. പക്ഷേ ഉള്ളുകൊണ്ട് അയാളൊരു പാവ. ഇന്ന് രാവിലെ പലരും കൊടുത്ത കേസിൽ ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിരുന്നു അവൻ. പോലീസിന്റെ വാണി, നാളെ നേരം പുലരുമ്പോ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന്.
1: അയാളെ തൊഴുത്തിൽ കയറി പശുവിനെ അഴിക്കണു.
0: ആ അയാൾക്കും വേണ്ട എന്തെങ്കിലും ആനന്ദം. അയാൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടും. കൂട്ടിലിട്ടതും ചങ്ങലക്കിട്ടതുമായ നായ്ക്കളെയും അഴിച്ചുവിടും. നാട്ടുകാരെ പറ്റിക്കാനും പരിഭ്രമിപ്പിക്കാനുമായി സകലതിനെയും കിഴക്കേ കാട്ടിലേക്ക് ആട്ടിവിടും അയാൾ.
1: അതായത്
0: നാട്ടുകാരോടുള്ള വാശിക്ക് അവൻ ഈ ജീവികളെയൊക്കെ അഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്?
1: മനസ്സിലായില്ല.
0: നടക്കാൻ പോകുന്ന മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഈ കുടിയനും ഇക്കണ്ട ജീവികളും രക്ഷപ്പെടും. അശോകാ,

0: ഇനിയും നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അധർമ്മമാണ് എന്നും വിജയിക്കുന്നതെന്ന് ഇപ്പോഴും തോന്നലുണ്ടോ?
1: ഇല്ല.
0: അശോക, നിന്നെ പോലുള്ളവരുടെ നെഞ്ചുനേറിയ പ്രാർത്ഥനകളാടോ ദൈവത്തിന്റെ വഴിയിലെ വെളിച്ചം. നീയൊക്കെ തോറ്റോടിയാൽ പിന്നെ ദൈവം ഇരുട്ടിൽ തപ്പില്ലേ? അശോക,
1: എന്താ?
0: ഒരു കാമുകനും കാമുകിയും രാത്രിയുടെ മറവിൽ കലിങ്കിനടിയിലുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാഞ്ഞതാ. അതിലേക്കൊന്നും ദൈവം പോലും എത്തി നോക്കിക്കൂടാ. മാത്രമല്ല, അവരെ കണ്ടാൽ നിനക്ക് നിന്റെ അഞ്ജനെ ഓർമ്മ വരും. സ്നേഹം പാപമൊന്നുമല്ല, പക്ഷേ തന്തേം തള്ളേയും അനാഥാലയത്തിലാക്കി ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കാനാ അവരുടെ പദ്ധതി. ഈ പൊട്ടിയൊലിക്കല് അവരും പോകും.
1: ഒരു സംശയം ചോദിച്ചോട്ടെ? ആ മരം അഗസ്ത്യമലയിലേക്ക് പോവാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ?
0: ഞാനും നീയും നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒഴിച്ച് ഈ മല മുഴുവൻ കുത്തിയൊലിച്ചു പോവും. നീ ഇന്ന് ഉച്ചക്കിരുന്ന് കരഞ്ഞ ആ വീടില്ലേ, ആ വഴിക്കാണ് പാറക്കൂട്ടങ്ങൾ ആർത്തലച്ച് ചെല്ലുക. നിന്നെ രക്ഷിക്കാനാടോ ദൈവം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇങ്ങോട്ടെത്തിച്ചത്?
1: അതെന്തിന്?
0: ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന് തോന്നിക്കാണും.
1: അപ്പോൾ ഇന്ന് കുന്നിറങ്ങും എന്ന് പറഞ്ഞ ആ മരം
0: കുത്തിയൊലിച്ചങ്ങെത്തും. കമ്പുവീണടത്തോ വിത്തുവീണടത്തോ അവൻ ഒന്നുകൂടി മുളയ്ക്കും. നല്ല കാലം സ്വപ്നം കാണുന്നവരുടെ സ്വപ്ന വിത്തൊന്നും അങ്ങനെ പാഴാവില്ല ശോക.
1: അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
0: ഒന്നും വേണ്ട, കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കാം. അവസാനത്തെ പശുവും സ്വതന്ത്രമായി അവരും കുടിയനും കാട് കയറിയാൽ മലയിൽ ചറവൊലിച്ചു തുടങ്ങും. പിന്നെ താമസമില്ല. എന്താ നീ ആലോചിക്കുന്നത്?
1: ഞാൻ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
0: അരുത്, ദൈവത്തോടൊന്നും ആവശ്യപ്പെടരുത്. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്ന ഒരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ.
1: ആ കുടിയനും മൃഗങ്ങളും കിഴക്കേ കാട് കയറി തുടങ്ങി.

പാർവതി പ്രകൃതിയുടെ ഭീകരതാണ്ഡവത്തിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ നിമിഷ നേരത്തിൽ അപ്രത്യക്ഷമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമീപ പ്രദേശത്തെ മരങ്ങളും മലകളുമെല്ലാം അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇത്രയും ഉയരമുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി ഈ ഒരു വൻവൃക്ഷവും ഞങ്ങൾ നിൽക്കുന്ന ഈ മണ്ണിട്ടയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. മലയാളക്കര ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുധീഷ് കുമാറിനോടൊപ്പം അനീഷ് ജോർജ്.

ദൈവത്തിൻ മനമാര് കണ്ടു. നാടകം സമാപിക്കുന്നു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ അശോകൻ, മോഹൻലാൽ, മരം, എം ആർ ഗോപകുമാർ, കണ്ണകി, ഭാഗ്യലക്ഷ്മി, അമ്മ, സന്ധ്യ രാജേന്ദ്രൻ, മുതലാളി, നന്ദു, ഹരിതം ഹരി, സാജൻ സൂര്യ, രണ്ടാമത്തെ മരം, അമൽ രാജ്, രാജാവ്, ഐരൂർ മോഹനൻ, മതനേതാവ്, നരിയാപുരം വേണുഗോപാൽ, മതനേതാവിന്റെ ഭാര്യ, മഞ്ജുശ്രീ, കുട്ടികൾ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതിക്കൽ.

അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ മൂന്നാം ദിവസമായ നാളെ രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി. കൃഷ്ണകുമാർ.

എല്ലാ ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശം അയച്ചു തുടങ്ങാം. അയക്കേണ്ട നമ്പർ 9400024440. ആദ്യ ഗാനം കേൾക്കാം. പുഴ എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം പാടിയത്, പി ഭാസ്കറിന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മേപ്പയൂരിൽ നിന്നും നന്ദന.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: അടുത്ത ഗാനം കേൾക്കാം. ചക്കരക്കല്ലിൽ നിന്നും കാർത്തിക് പ്രദീപ് ആവശ്യപ്പെട്ട ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്ര പാടിയത് അഴകിയ രാവണൻ എന്ന ചിത്രത്തിൽ നിന്ന്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: അടുത്ത ഗാനം ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിൽ നിന്ന്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജുബാലിന്റെ സംഗീതം, ചിത്ര പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മലപ്പുറത്തു നിന്നും ഓൾഗ മനോമി.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: തലശ്ശേരിയിൽ നിന്നും ആരോൺ ശ്രീജിത്ത് ആവശ്യപ്പെട്ട ഗാനം എന്റെ ഗ്രാമം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: അടുത്ത ഗാനം കാലാപാനി എന്ന ചിത്രത്തിൽ നിന്ന്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ചിത്രയും എം ജി ശ്രീകുമാറും പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മുന്നിയൂർ കളത്തിങ്ങൽ പാറയിൽ നിന്നും ഹംസക്കോയ ആബിദ.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: നദി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്.

ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59:12. ഇനി നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പരിപാടികൾ.

तस्वीर हटाई होगी, हाय हर तरफ मुझको।